ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്. കർക്കിടകം 5, 2026 ജൂലൈ 21 ചൊവ്വാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് ചിരിച്ചാൽ മാറിപ്പോകുന്ന പല ദേഷ്യങ്ങളുമുണ്ട്. ഒരാൾ ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട്. ഒരാളൊന്ന് തോറ്റുകൊടുത്താൽ തീരാവുന്ന പിണക്കങ്ങളുണ്ട്. ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കട കടലുകൾ തന്നെയുണ്ട്. പക്ഷേ നമ്മളിൽ ഓരോരുത്തരുടെയും ഈഗോ ഇതിനൊന്നിനും സമ്മതിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏവർക്കും ശുഭദിനാശംസകൾ നേരുന്നു.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് കിഞ്ചന വർത്തമാനം, 8:30 റീഡിംഗ് റൂം, 9 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 2 മണിക്ക് വിമുക്തി, 2:30 ഡോക്ടേഴ്സ് ചാറ്റ്, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി, 6:45 മധുരം സംസ്കൃതം, രാത്രി 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 21. കാശി വിദ്യാപീഠത്തിന് സർവകലാശാല പദവി ലഭിച്ചതും ISRO ഇൻസാറ്റ് 1C വിക്ഷേപിച്ചതും ഭൂമിയിലെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും താഴ്ന്ന താപനില അന്റാർട്ടിക്കയിലെ വോസ്റ്റേക് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയതുമൊക്കെ ഒരു ജൂലൈ 21. ജൂലൈ 21 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 21. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ എഫെസസിലെ ആർത്തെമിസ് ക്ഷേത്രം ഹിസ്റ്റോറിക് സ്റ്റാറ്റസ് എന്ന വ്യക്തി അഗ്നിബാധയിൽ നശിപ്പിച്ചത് BC 356 എന്നീ ദിവസമായിരുന്നു. ജൂലൈ 21 കാശി വിദ്യാപീഠത്തിന് സർവകലാശാല പദവി ലഭിച്ചത്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനായത് 1969 ജൂലൈ 21. 1988 എന്നീ ദിവസമാണ് ISRO ഇൻസാറ്റ് 1C വിക്ഷേപിച്ചത്. നീലം സഞ്ജീവ് റെഡ്ഡി ഇന്ത്യയുടെ 6-ാമത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് 1977 ജൂലൈ 21. ഭൂമിയിലെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും താഴ്ന്ന താപനിലയായ -89.2 ഡിഗ്രി സെൽഷ്യസ് അന്റാർട്ടിക്കയിലെ വോസ്റ്റേക് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയത് 1983 എന്നീ ദിവസമായിരുന്നു. JJ റൗളിംഗ് എഴുതിയ ഹാരി പോട്ടർ എന്ന പുസ്തകത്തിന്റെ അവസാന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ 11 ദശലക്ഷം കോപ്പികളാണ് വിറ്റത്. ജൂലൈ 21 ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക അംഗീകരിച്ചത്. ജൂലൈ 21 ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി സിരിമാവോ ബണ്ഡാരനായകി ശ്രീലങ്കയിൽ അധികാരമേറ്റത്.
0: 4 അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന സിൽജനോവസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി ഹ്രിസ്റ്റിയാൻ മിറ്റ്സ്കോസ്കി, അസംബ്ലി സ്പീക്കർ അഫ്രീം ഗാഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ITIES തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും താൽപര്യമറിയിച്ചു. സെന്റ് പാസ് പള്ളി സന്ദർശിക്കുന്ന രാഷ്ട്രപതി പ്രമുഖ മാസിഡോണിയൻ ദേശീയ നായകൻ ഗോസെ ഡെൽജേവിന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രവും അർപ്പിക്കും. അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുമായും ദ്രൌപദി മുർമു കൂടിക്കാഴ്ച നടത്തും.
0: ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കാസർകോട് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കിൽ അഖിൽ ജോയൻ ആണ് മരിച്ച മലയാളി. സംഭവ സമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉക്രൈനിലെ ഇന്ത്യൻ മിഷൻ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർകോട് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ നോർക്കയെ ചുമതലപ്പെടുത്തി.
0: പെട്രോളിൽ എഥനോളിന്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഉയർന്ന അളവിൽ എഥനോൾ മിശ്രിതങ്ങൾ സംബന്ധിച്ച ഭാവി തീരുമാനങ്ങൾ വിശദമായ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നൂറ്റാണ്ടിലേറെയായി ആഗോളതലത്തിൽ ഗതാഗത ഇന്ധനമായി എഥനോൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പൈലറ്റ് പദ്ധതി 2001 ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.

2026 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 24,162 കോടി UPI ഇടപാടുകൾ നടന്നതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു. അവയുടെ മൂല്യം 314 ലക്ഷം കോടി രൂപയായതായും ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം ജൂൺ വരെ ഏകദേശം 55,49,00,000 ഉപയോക്താക്കൾ UPI സംവിധാനത്തിൽ ചേർന്നിട്ടുണ്ടെന്നും പങ്കജ് അറിയിച്ചു. UPI വഴി ഇടപാടുകൾ സുരക്ഷിതവും സുതാര്യവുമാക്കുന്നതിന് ഗവൺമെന്റ്, RBI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. ഇന്നലെ നീറ്റ് പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ആരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് സ്മൈൽ പദ്ധതി നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. ഭിക്ഷാടനം നടത്തുന്നവരെ സമഗ്രമായി പുനരധിവസിപ്പിക്കുന്ന ഭിക്ഷാടനമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോട് രാജ്യത്തിന്റെ പ്രതിബദ്ധത സ്മൈൽ പദ്ധതി ശക്തിപ്പെടുത്തുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. നിലവിൽ രാജ്യത്തുടനീളം 216 നഗരങ്ങളിൽ സ്മൈൽ ഭിക്ഷാടന വിമുക്തി പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. 2030-31 സാമ്പത്തിക വർഷത്തോടെ ഇത് 295 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇതുവരെ 10,200-ലധികം ഭിക്ഷാടകരെ പദ്ധതിക്ക് കീഴിൽ വിജയകരമായി പുനരധിവസിപ്പിച്ചു. ഡെങ്കിപ്പനി തടയുന്നതിന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വയസ്സുവരെ വ്യക്തികളിൽ ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപ്പാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി പറഞ്ഞു. താൽക്കാലികമായി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 ഈ മാസം 16 നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. പുതിയ തലമുറയെ ചേർത്തു നിർത്തുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അൽഗോരിതങ്ങളുടെ തടവറയിൽ നിന്നും നല്ല ശീലങ്ങളുടെ പാഠശാലകൾ

എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന വകുപ്പുതല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്ര കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയുഗ കേരളം എന്ന

0: ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം പ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടതെന്നും വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തൃപ്പൂണിത്തുറ കൂരിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ രണ്ടു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം വിശദമായ വാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പാലത്തിനും അപ്രോച്ച് റോഡിനും 1.92 ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: എം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക രചാജ. അഥ വാർത്താ.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സീനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവേഴ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മസിഡോണിയയിലെത്തി. മസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി സംസാരിക്കും. മസിഡോണിയൻ വിപ്ലവകാരി ഗോസെ ഡെൽച്ചിവിന്റെ ശവകുടീരത്തിൽ രാഷ്ട്രപതി പുഷ്പചർപ്പം അർപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടുകൾക്കായി UPI ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. ഈ വർഷം ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 55.49 കോടി ആളുകൾ UPI ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചത്. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യും. ഭരണമുന്നണിയിലെ ഐക്യം വ്യക്തമാക്കാനും സഭാ നടപടികൾ സംബന്ധിച്ച നീക്കങ്ങൾ രൂപീകരിക്കാനും ലക്ഷ്യമിട്ടാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി S. ജയശങ്കർ പാനമ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സമുദ്രമേഖല, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ലാറ്റിനമേരിക്കൻ കരീബിയൻ മേഖലകളിലേക്കുള്ള കവാടമെന്ന നിലയിൽ പാനമയുമായുള്ള പങ്കാളിത്തം നിർണായകമാണെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. സന്ദർശനം ഇന്ത്യ പാനമ സഹകരണത്തിൽ പുതിയ അധ്യായം കുറിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: We hope that your visit will further strengthen our relationship across all domains. We had met recently during the 5th India SICA ministerial meeting which the two of us had co-chaired. Your current visit builds on the momentum of high level exchanges that we've had, and I believe that both our governments, both our leaders are very keen at deepening and widening our partnership.
0: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോർദൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. അവധിക്കെത്തിയ അഖിൽ ഒരു മാസം മുമ്പാണ് തിരികെ പോയത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി അമേരിക്ക. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി.

0: ഗുരുതരമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനായി ഇറാൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമേനി പാകിസ്ഥാനിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
1: ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഇറാൻ പ്രദേശങ്ങളിലുണ്ടായ US ആക്രമണങ്ങൾക്ക് മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അവകാശപ്പെട്ടിരുന്നു. സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ UAE തീരത്തിന് സമീപം വീണ്ടും കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. കടലിടുക്കിലെ ടാങ്കറുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് പിന്നീട് ഇറാൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്നവർ ക്രമസമാധാനം നിലനിർത്താൻ സഹകരിക്കണമെന്നും പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഡൽഹി പോലീസ്. പ്രതിഷേധത്തെ തുടർന്ന് 118-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസ് പറഞ്ഞു. 60-ഓളം സമരക്കാർക്കും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലെടുത്ത 70-ഓളം സമരക്കാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികകല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാക്കേഡ ബയോഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-11780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, നഗരസഭാ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പകർച്ചവ്യാധികൾ തടയുന്നതിന് ആഹാര പാനീയ ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കൊച്ചിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പരിശോധനയിൽ ആരോഗ്യവകുപ്പ് ഒരു കട അടപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: കുടിവെള്ള പരിശോധന റിപ്പോർട്ട് ലഭ്യമല്ലാത്ത 6 കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂനതകൾ കണ്ടെത്തിയ 2 കടകളിൽ നിന്ന് 6000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ പരിശോധന തുടരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് വയറിളക്കവും 3 പേർക്ക് ഷിഗല്ലയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ശക്തമാക്കിയത്.
0: ഒമാനിലെ മസ്കറ്റിൽ ആരംഭിച്ച FIH യൂത്ത് ഹോക്കി ഫൈവസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരങ്ങളിൽ ഇരുവിഭാഗങ്ങളിലും ഇന്ത്യ വിജയിച്ചു. ഇന്ത്യൻ വനിതകൾ ഖസാക്കിസ്ഥാനെയും പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 23. മഴക്കെടുതിയിൽ ഇന്നലെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രളയബാധിത മേഖലയായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ 7 പേരെ കാണാതായിട്ടുണ്ട്. മഴ തോരാതെ നിന്ന് പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിക്കപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ ലോകമാന്യതിലക് ദേശീയ പുരസ്കാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം. August 1 ലോകമാന്യ തിലകിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ഡോവൽ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും ജഡ്ജിമാർക്കുമുള്ള ആനുകൂല്യങ്ങൾ ഏകീകരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കുവയ്ക്കും.

0: ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മസഡോണിയയിൽ. മസഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൗരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വനംമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി 5S ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനന മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഹേ ജമുനായ്, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
4: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
3: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
4: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
4: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
3: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
4: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
3: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MESലേക്ക് തന്നെ.
5: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
5: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചൂടുവയ്പ്. കോൺടാക്ട് 9447607603 9400 7580 9447560336.
3: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
5: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശാന്താസ്.
7: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. എസ് ജാനകി ഓർമ്മയാകുമ്പോൾ ഓരോ സംഗീതാസ്വാദകൻ്റെയും മനസ്സിൽ സ്വന്തം വീട്ടിലൊരാൾ വിട പറയുന്ന വേദനയാണ്. നമ്മുടെ ജീവിതവുമായി അത്രമേൽ ഇഴചേർന്ന സംഗീത ജീവിതം അപൂർവമാണ്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ജനനമെങ്കിലും ജാനകിയമ്മ നമുക്ക് അന്യനാട്ടുകാരിയല്ല, സ്വന്തം ദേശക്കാരിയാണ്. അല്ലെങ്കിൽ സംഗീതത്തിന് അത്തരം വേർതിരിവുകളില്ല എന്നതിൻ്റെ സാക്ഷ്യ ജീവിതമാണ്. നാദസ്വര വിദ്വാനായിരുന്ന പൈതി സ്വാമിയുടെ കീഴിൽ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കിയ ഈ ഗായികയ്ക്ക് ശാസ്ത്രീയമായ സംഗീത പഠനം അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഗീതം ആശ്വാസത്തിൽ ഇഴുകിച്ചേർന്ന ജീവധാരയായിരുന്നു. അതുകൊണ്ട് തന്നെ പാടിയ ഭാഷകളിലെല്ലാം ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും കൊണ്ട് ജാനകി സ്വരം എക്കാലത്തെയും പ്രിയപ്പെട്ട ശബ്ദമായി. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാന മത്സരത്തിൽ 2 സ്ഥാനം നേടിയതോടെയാണ് ഈ സംഗീത ജീവിതം ശ്രദ്ധേയയാകുന്നത്. തുടർന്ന് എ വി എം സ്റ്റുഡിയോയിൽ സ്റ്റാഫ് ഗായികയായി. 1957 എ വി എം പ്രൊഡക്ഷൻസിന്റെ വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതി റാവുവിന്റെ സംഗീത സംവിധാനത്തിൽ ഒരു ഗാനം പാടി സിനിമാ സംഗീത രംഗത്ത് ആദ്യ ചുവട് വെച്ചു. പടം പക്ഷേ പുറത്തു വന്നില്ല, പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ തെന്നിന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലും തിളങ്ങി. ഹിന്ദി, സിംഹള, ബംഗാളി, ഒറിയ, സംസ്കൃതം, കൊങ്കിണി, തുളു, ബടക, ജർമ്മൻ തുടങ്ങിയ ഭാഷകളിലും ആ സ്വരമാധുരി പടർന്നു. അനേകായിരം ഗാനങ്ങൾ ആലപിച്ചു. 1957 മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന മലയാള പടത്തിൽ ഇരുൾ മൂടുകയോ എൻ വാഴ്വിൽ എന്ന ദുഃഖഗാനം ആലപിച്ചുകൊണ്ടാണ് മലയാള സിനിമാ ഗാനരംഗത്തെ ജാനകിയുടെ തുടക്കം. വിവിധ ഭാഷകളിലായി 48,000-ത്തിലധികം ഗാനങ്ങളാണ് ജാനകിയമ്മ ആലപിച്ചിട്ടുള്ളത്. മലയാളത്തിൽ തന്നെ 2,000-ത്തിലധികം പാട്ടുകൾ പാടി. കിഞ്ചന വർത്തമാനത്തിൽ 3 പാട്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ എത്ര പ്രയാസമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് 1981 എസ് ജാനകിയമ്മയ്ക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഗാനം ഇപ്പോൾ കേൾക്കാം. ഓപ്പോൾ എന്ന ചിത്രത്തിന്റെ തിരക്കഥ എം ടി വാസുദേവൻ നായരായിരുന്നു രചിച്ചത്. സംവിധാനം നിർവഹിച്ചത് കെ എസ് സേതുമാധവനും ബാലൻ കെ നായർ, മേനക, ശങ്കരാടി, മാസ്റ്റർ അരവിന്ദ് എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നാം കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് പി ഭാസ്കരൻ, സംഗീതം എം ബി ശ്രീനിവാസൻ. ഏറ്റുമാനൂരമ്പലത്തിൽ എഴുന്നള്ളത്ത്.

ഉള്ളിടത്തോളം കാലം മറക്കാനാവാത്ത ഒരാളുടെ വേർപാട്. നമ്മുടെ സന്തോഷത്തിലും വിഷാദത്തിലും ഏകാന്തതയിലും ഭക്തിയിലും സ്വപ്നത്തിലും പ്രണയത്തിലുമൊക്കെ ഒപ്പമുണ്ടായിരുന്ന എസ് ജാനകി എന്ന അഴകുള്ള ഗാനം തീർന്നതിനോളം സങ്കട വാർത്ത സമീപകാലത്തൊന്നും സംഗീത പ്രേമികൾ കേട്ടിട്ടില്ല. ഇനി പൊതുവേദിയിൽ പാടില്ല എന്ന് 9 വർഷം മുമ്പ് പ്രഖ്യാപിച്ച മൈസൂരുവിലെ മാനസ ഗംഗോത്രിയിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത കനിയനഹുണ്ടിയിൽ വിസ്തൃതമായ തൻ്റെ ഗാന സാമ്രാജ്യം ബാക്കിയാക്കി ആ മഹാഗായിക ചിതാഗ്നിയിലേക്ക് യാത്രയായപ്പോൾ പ്രണാമമേകി ആരാധകരുടെ ഹൃദയവിലാപവും ഉണ്ടായിരുന്നു. മൗനത്തിന് പോലും പാടാനാവുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ ജാനകി പാട്ടുകൊണ്ട് അനശ്വരത നേടിയാണ് മരണത്തെ തോൽപ്പിച്ചത്. ഇനി കാലത്തിൻ്റെ കാതിൽ എന്നും ആ സ്വരം ഭദ്രം. 20 ഭാഷകളിൽ എത്രയെത്ര പാട്ടുകൾ! ഓരോ ദക്ഷിണേന്ത്യൻ ഭാഷയും അവരെ സ്വന്തമാക്കി മലയാളത്തെ പോലെ തന്നെ. ജാനകി മലയാളിക്ക് സമ്മാനിച്ച പാട്ടുകൾ കൊണ്ട് കൂടിയാണല്ലോ നമ്മുടെ ജീവിതം ഇത്രമേൽ സുന്ദരമായത്. നമ്മെ ഉണർത്താനും ഉറക്കാനും സങ്കടപ്പെടുത്താനും സാന്ത്വനിപ്പിക്കാനും ഒപ്പമുണ്ടാകാനും ശൂന്യമാക്കാനുമൊക്കെ സാധിക്കുന്ന പാട്ടിൻ്റെ ഇന്ദ്രജാലം അറിയാമായിരുന്നു ജാനകി അമ്മയ്ക്ക്. മനസ്സിൻ്റെ ഏത് ഋതുഭാവത്തിനും ചേരുന്ന ആ പാട്ടുകൾ മലയാളത്തിനായുള്ള ആ ഗായികയുടെ സ്വരാർച്ചനയായിരുന്നു. പല ഭാവങ്ങളിൽ പല നായികമാർക്ക് വേണ്ടി പാടിയ ഗാനങ്ങളായിട്ടും അതെല്ലാം ഒരേ കണ്ഠം കൊണ്ട് ഭാഷയ്ക്കേകിയ പ്രിയ സമ്മാനങ്ങളായിരുന്നു. ശിങ്കാര വയലിനെ ദേവ, സിന്ദൂരപ്പൂവേ, ഇഞ്ചിയിടുപ്പഴുക, മലരേ മൗനമാ തുടങ്ങിയ എത്രയോ ഗാനങ്ങൾ തമിഴിലായിട്ടും അത് നമ്മുടെ കൂടി ആയിത്തീർന്നതിലും അത്ഭുതമില്ല. ജാനകി മലയാളിയാണെന്ന് നാം വിശ്വസിച്ചു പോകാൻ എത്രയെത്ര കാരണങ്ങൾ! പകരം വെക്കാനാവാത്ത മലയാളിത്തമാണ് എസ് ജാനകി സമ്മാനിച്ചത്. എത്രയെത്ര സുന്ദര ഗാനങ്ങൾ! ചിരി കൊണ്ടും കരച്ചിൽ കൊണ്ടും പാട്ടിനിടയിൽ വന്നു ചേർന്ന മൗനം കൊണ്ട് പോലും എസ് ജാനകി എത്രയോ പാട്ടുകളെ സ്വരസുന്ദരമാക്കി. അഞ്ജന കണ്ണെഴുതി, ഒരു കൊച്ചു സ്വപ്നത്തിൽ, ഗോപുരമുകളിൽ, തളിരിട്ട ഗിനാക്കൾ, ഈ പാട്ടുകൾക്കൊപ്പം ഇതൾ വിടർത്തി നിൽക്കുന്നുണ്ടല്ലോ ഒരിക്കൽ സ്വരം കൊണ്ട് അവർ എന്നേക്കുമായി വിരിയിച്ച സ്വപ്നം കാണുന്ന ആ സൂര്യകാന്തിയും. ജാനകി അമ്മയ്ക്ക് 14 ഗാനങ്ങൾക്കായി 11 കേരള സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായി ലഭിച്ച അവാർഡ് 1970 പുറത്തിറങ്ങിയ സ്ത്രീ എന്ന ചിത്രത്തിലെ ഇന്നലെ നീ ഒരു സുന്ദര രാഗമായി ആ ഗാനത്തിനാണ്. പി ഭാസ്കരനാണ് ഈ ഗാനം രചിച്ചത്. ദക്ഷിണാമൂർത്തി സ്വാമിയാണ് സംഗീതം പകർന്നത്. സ്ത്രീ എന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് പി ഭാസ്കരനായിരുന്നു. സത്യനും മധുവും ശാരദയുമാണ് ഈ ചിത്രത്തിൽ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേൾക്കാം ഇന്നലെ നീ ഒരു സുന്ദര രാഗമായ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് ജാനകി പറഞ്ഞ മറുപടി അഭിമാനത്തോടെ എല്ലാ കാലത്തും നമുക്ക് ഓർമ്മിക്കാനുള്ളത്. എന്തിന്? ഈ ജന്മം തന്നെ ഞാൻ മലയാളിയല്ലേ, അതുകൊണ്ടാണ് നമ്മുടെ മിഴിയോരം ഇപ്പോഴും നനഞ്ഞൊഴുകുന്നത്, തേനും വയമ്പും നാവിൽ തൂകുന്ന വാനമ്പാടിയെ നാം കാത്തിരിക്കുന്നത്, വാസന്ത പഞ്ചമി നാളിൽ വരുമെന്ന് കിനാവ് കാണുന്നതും. പാട്ടുള്ള കാലത്തോളം, അത് കേൾക്കാൻ കാതുകളുള്ള കാലത്തോളം എസ് ജാനകി നമുക്കുണ്ടാകും എന്ന് തീർച്ചയാണ്. ലളിത ജീവിതം നയിച്ച എസ് ജാനകി പെരുമാറ്റത്തിലും എളിമ പുലർത്തി. കൂടെ ജോലി ചെയ്ത സംഗീത സംവിധായകർക്കൊക്കെ ആ ഗായിക അത്ഭുതമായപ്പോൾ പുതിയ തലമുറയ്ക്ക് പാഠപുസ്തകമായി, പലർക്കും ഗുരുതുല്യയായി. ശബ്ദം കൊണ്ട് മലയാളി തിരിച്ചറിയുന്ന അപൂർവം പേരിൽ ഒരാളായി മാറി. ആ ശബ്ദത്തിന്റെ ചെറുപ്പം കൊണ്ട് വരും തലമുറയും എസ് ജാനകിയെ അവരിലൊരാളായി കാണും. നേടിയെടുത്ത പുരസ്കാരങ്ങൾക്കെല്ലാം അപ്പുറമാണ് ഗാനാസ്വാദകരുടെ മനസ്സിൽ ഈ ഗായികയ്ക്കുള്ള സ്ഥാനം. എസ് ജാനകിയുടെ ഒരു പാട്ട് മൂളാത്ത ഒരു ദിവസം മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. കിളിനാദത്തിന്റെ മാസ്മരിക വശ്യതയാണ് ജാനകി എന്ന ഗായികയെ മെലഡികളുടെ രാജകുമാരിയാക്കി മാറ്റിയത്. എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങളാണവ. മലയാളികളുടെ ഹൃദയ മുരളികയിൽ ഒരു സുന്ദര രാഗമായി വിരുന്നുവന്ന സ്വരഭംഗിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ ആ പാട്ടും ആ സ്വരവും നാദശലഭങ്ങളായി ഇവിടെ തുടിച്ചുകൊണ്ടിരിക്കും. സംഗീതം ഉള്ളിടത്തോളം കാലം ആ സ്മരണകളും. ലോകമെമ്പാടുമുള്ള മലയാളികളോടൊപ്പം റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനവും എസ് ജാനകിയുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കട്ടെ. ജാനകി അമ്മയ്ക്ക് ലഭിച്ച 11 സംസ്ഥാന അവാർഡുകളിൽ അവസാനത്തേതായിരുന്നു 1984 പുറത്തിറങ്ങിയ കാണാമറയത്ത് എന്ന ചിത്രത്തിലെ കസ്തൂരി മാൻകുരുന്നേ എന്ന ഗാനത്തിന്. ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് പത്മരാജനാണ്, സംവിധാനം ചെയ്തത് IV ശശിയാണ്. മമ്മൂട്ടിയും ശോഭനയും റഹ്മാനും ലാലു അലക്സും സീമയുമാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നാം കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് ബിച്ചു തിരുമല, സംഗീത സംവിധാനം ശ്യാം. നമുക്ക് കേൾക്കാം കസ്തൂരി മാൻകുരുന്നേ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ചുകൊണ്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8848558785 8845585875 എന്ന നമ്പറിൽ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ റിജി ജി.

0: സന്തനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള

0: വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st ₹25,000, 2nd ₹5,000, 3rd 3,000, ₹4th 2,000, ₹5,000. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും ₹500 മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: ഹലോ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു ആൻ അതർ എഡിഷൻ ഓഫ് റീഡിംഗ് റൂം. ഐ എം യുവർ ഹോസ്റ്റ് പ്രീത സുഗതൻ. ഐ എം ഗ്ലാഡ് ദാറ്റ് യു ഹാവ് ജോയിൻഡ് വിത്ത് മീ ഇൻ ദ റീഡിംഗ് റൂം. And before I present today's selection, I want to say something in general about literature. Every reader has a favorite literary form. Some lose themselves in novels. Some are fascinated by short stories. Others enjoy biographies, essays, or plays. As for me, I have always had a special affection for poetry. There is something extraordinary about a poem. In just a few carefully chosen words, it can express emotions that pages of prose sometimes cannot. A good poem doesn't merely tell us something. It stays with us, echoing in our thoughts long after we have finished reading it. I know many of you share that love for poetry, and today's episode is especially for you. The poem I have chosen today is The Raven, written by the great American poet and writer Edgar Allan Poe. Poe occupies a unique place in English literature. He was a poet, a short story writer, and a literary critic, remembered especially for his tales of mystery and macabre. Many even regard him as one of the pioneers of modern detective story and master of gothic fiction and horror. But beyond all these titles, Poe possessed an extraordinary ability to explore the hidden corners of the human mind: loneliness, fear, memory, love, loss. These emotions appear again and again in his writing, not as abstract ideas, but as deeply felt human experiences. Published in 1845, The Raven brought Edgar Allan Poe worldwide recognition. Nearly two

0: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ.
1: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും

0: ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ RJ ആതിര. ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ കുട്ടിത്താരം ആരാണെന്നല്ലേ, ആ താരത്തിനെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ആ താരം തന്നെ പറയട്ടെ പേരാരാണെന്നൊരു വലിയ കുട്ടി ഗസ്റ്റാണ് ഇന്നത്തെ റേഡിയോ സാന്ത്വനത്തിനൊപ്പം ചേരുന്നത്. അപ്പൊ പേരെന്താണ്?
5: വൈദുവിന്റെ
4: ഫുൾ നെയിം പറഞ്ഞേ.
5: വൈദേഹി
4: സജിത്ത്. എത്ര വയസ്സുണ്ട് വൈദേഹിക്ക്?
5: 3.5
4: വയസ്സുണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ റേഡിയോ സാന്ത്വനത്തിലെ ഈ കുട്ടിത്താരം, എനിക്ക് തോന്നുന്നു റേഡിയോ സാന്ത്വനത്തിലെ ഏറ്റവും ചെറിയ ഗസ്റ്റ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് വൈദേഹി കുട്ടി. FM സ്റ്റേഷനുകളിൽ തന്നെ ഇത്രയും ചെറിയൊരു താരത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ വൈദേഹി, ഇപ്പൊ എന്ത് തോന്നി ഈ ഒരു സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ? സന്തോഷമാണോ വൈദേഹിക്ക്? ഹാപ്പി ആണോ? ഹാപ്പി ആണല്ലേ. അപ്പൊ വൈദേഹി ഒരു സാധാരണ ഒരു കുട്ടി താരം മാത്രല്ല, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടി ആയിട്ടുള്ള ഒരു താരമാണ് വൈദേഹി സജിത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങളും കുസൃതരമായിട്ടുള്ള ആൻസേഴ്സും ഒക്കെ നമ്മുടെ വൈദേഹിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോ സാധാരണ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ പ്രോഗ്രാം പോലെ അത്ര പ്രൊഫഷണൽ ആയിട്ട് പോകാനുള്ള സാധ്യത ഇതിന് വളരെ കുറവാണ്, കാര്യം കുഞ്ഞു താരമാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഒരു ചെറിയ കുഞ്ഞു മിടുക്കിയാണ് ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ സൂപ്പർ താരം എന്ന് പറയുന്നത്. പക്ഷെ കുഞ്ഞു മിടുക്കിയാണെങ്കിലും ഒരുപാട് കഴിവുകൾ കൊണ്ട് നമ്മളെല്ലാരെയും അത്ഭുതപ്പെടുത്തിയ ഒരു മിടുക്കി തന്നെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ മിടുക്കും ഓർമ്മ ശക്തിയും കൊണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ കൊച്ചു മിടുക്കിയാണ് കൊല്ലം സ്വദേശിനിയായ വൈദേഹി സജിത്ത്. ശരീര ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഭക്ഷണങ്ങൾ, പഴങ്ങൾ, വാഹനങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ തിരിച്ചറിയുകയും 1 മുതൽ 10 വരെ എണ്ണുകയും അതുപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത ഈ കൊച്ചുമിടുക്കി 2 വയസ്സും 9 മാസവും പ്രായമുള്ളപ്പോഴാണ് IBR അച്ചീവർ എന്ന ബഹുമതി നേടി നമുക്ക് എല്ലാവർക്കും അഭിമാനമായിട്ടുള്ളൊരു നേട്ടത്തിലേക്ക് വൈദേഹി സജിത് എത്തിയത്. അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തിയ ആ കുഞ്ഞുമിടുക്കിയുടെ രസകരമായിട്ടുള്ള ക്യൂട്ട് ക്യൂട്ട് തമാശകളും സംസാരങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം അല്ലേ. വൈദേഹി കുട്ടിക്കാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അറിയാം അല്ലേ. അല്ലേ, അറിയില്ലേ വൈദേഹിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അറിയത്തില്ലേ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കട്ടെ. ശരി, നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് വൈദു? പിണറായി വിജയൻ. പ്രധാനമന്ത്രി ആരാണ്? മോദി. നമ്മുടെ സംസ്ഥാനം? കേരളമാ. വൈദുക്കുട്ടി ഭയങ്കര സ്മാർട്ടായ അല്ലേ. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. വലിയ ജില്ല ഏതാണപ്പോ?
5: ഇടുക്കി.
4: ഇടുക്കി എന്താ ചെറുതായി പോയത്? പറഞ്ഞപ്പോ ചെറുതായി പോയത് ഇടുക്കി അല്ലേ. ഇടുക്കി. ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ ഏതാണ്? ബാംഗ്ലൂർ. ബാംഗ്ലൂർ അല്ലേ. യെസ്. ദേശീയ പക്ഷി ഏതാണ്?
5: മയിൽ.
4: മയിൽ. മയിൽ എന്ന്? മയിൽ ഇഷ്ടമല്ലേ കുഞ്ഞിന്? ഇഷ്ടാണല്ലേ. നല്ല എന്ത് കളറാ മയിലിനുള്ളത്? ബ്ലൂ കളർ അല്ലേ. നല്ല ഭംഗിയാണല്ലേ ബ്ലൂ ഗ്രീൻ ഒക്കെ ചേർന്ന്. ഫോണിൽ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ലേ വൈദു. അപ്പൊ മയിലിന് ദേശീയ പക്ഷിയാണ്. നമ്മുടെ ദേശീയ പക്ഷിയെ നമ്മുടെ വൈദുവിന് ഭയങ്കര ഇഷ്ടമാണ്. വൈദുവിന് TVയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള പരിപാടി ഏതാ? ഉപ്പുമുളകും. ഉപ്പുമുളകും എന്താ ഇഷ്ടം? എന്താ ഇത്ര അതിന്റെ അകത്ത് പാറുവിനെ ഇഷ്ടമാ അല്ലേ. ആ പാറുക്കുട്ടി നമ്മുടെ വൈദുവിനെ പോലെ ഇരിക്കുന്ന ചെറിയൊരു കുട്ടിയാ അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ വലിയ കുട്ടിയാ പാറു. നമ്മുടെ വൈദുവിനേക്കാൾ ഞാൻ കണ്ടിട്ടുണ്ട് പാറു. വൈദു കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ആ ശരി. അപ്പോ നമ്മുടെ വൈദുക്കുട്ടി ഒരുപാട് കുറെ കളേഴ്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ കണ്ടാൽ മനസ്സിലാവുന്ന 2.5 വയസ്സിലാണ് വൈദു ഇതെല്ലാം മനസ്സിലാക്കി അങ്ങനെ അത്രയും വലിയൊരു അച്ചീവ്മെന്റ് ഒക്കെ കിട്ടിയത്. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അതിനു മുൻപ് നമ്മുടെ വൈദുക്കുട്ടി നല്ലൊരു പാട്ടുകാരി കൂടിയാണ്. നന്നായിട്ട് പാടും. അംഗനവാടിയിൽ പഠിക്കുകയാണെങ്കിൽ കൂടിയും കുറെ പാട്ടുകളും കഥകളും ഒക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാൻ വൈദുക്കുട്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ വൈദു ഒരു അടിപൊളി പാട്ട് അങ്ങോട്ട് പാടി.
5: തന്നാതുമ്പി പോരാമോ എന്നോടിട്ടും കൂടാമോ എന്നെ കൂടാതില്ലല്ല ഇന്നില്ലൊല്ലി പുക്കാതം കതി അതിയമീ തിരിമാറ്റ തന്നോണം.
4: ആഹാ നല്ല രസമുണ്ടല്ലോ. വൈദുവിന് ഈ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ആരാ? അമ്മ. അമ്മയുടെ പേരെന്താ? അച്ഛനും അമ്മയാണ് വൈദുവിനെ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ അച്ഛന്റെ
5: അമ്മയുടെ
4: അച്ഛനറിഞ്ഞൂടല്ലേ, അമ്മയാണ് പഠിപ്പിക്കുന്നത് അല്ലേ. ആ അപ്പൊ
5: വൈദുവിന്റെ
4: എന്താണ്? ആ ശരി. അപ്പൊ അമ്മയുടെ അച്ഛന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ വൈദു കേക്കട്ടെ. അമ്മയുടെ പേരെന്താണ്?
5: ഷിബി.
4: ഷിബി. അച്ഛന്റെ പേരെന്താണ്? സജിത്. അപ്പോ ഇവർ രണ്ടുപേരും ആണ് വൈദുവിനെ പാട്ടൊക്കെ പഠിപ്പിച്ച് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ അമ്മ കഥയൊക്കെ പറഞ്ഞു തരുമോ വൈദുവിന്? ഏത് കഥ ഏറ്റവും വൈദുവിന് ഇഷ്ടം? കണ്ണാന്തുമ്പി പാട്ടല്ലേ, ആമയുടെ മുയലിലേക്ക് കഥ. അതൊക്കെ അറിയോ വൈദുവിന്? അറിയോ ആമയും മുയലും ഇങ്ങനെ പന്തയം വെച്ചു? അറിയില്ല. ഇപ്പൊ ഏത് കഥ ഉറങ്ങുന്നതിന് മുമ്പ് വൈദു എന്തോ ചെയ്യുന്ന? പല്ല് തേക്കും. ഗുഡ് ഗേൾ ആണല്ലേ. പിന്നെ എന്തൊക്കെ ചെയ്യും? കുളിക്കും. ഓ പിന്നെയും ഗുഡ് ഗേൾ. ആ പിന്നെ എന്തൊക്കെ ചെയ്യും? പിന്നെ കിടന്നുറങ്ങും. ഉറങ്ങും. അപ്പോ നല്ല കുട്ടിയാണ് കേട്ടോ വൈദു. നല്ലൊരു കുട്ടിയാണ്. ചെറിയ കുട്ടിയാണെങ്കിലും പല്ലൊക്കെ ബ്രഷ് ചെയ്തിട്ട് തന്നെ കിടക്കണോന്ന് നമ്മുടെ ശ്രോതാക്കളോടും നമ്മുടെ കൊച്ചു കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഈ കുഞ്ഞു കൂട്ടുകാരി അല്ലേ. വൈദു രാത്രിയിലൊക്കെ അമ്മയൊക്കെ പറഞ്ഞു തരുന്ന കഥകളൊക്കെ ഇല്ലേ, അപ്പൊ അതില് ഒരു ആനയുടെ കഥ വൈദുവിന് അറിഞ്ഞൂടെ? ആ കഥ ഏതായിരുന്നു വൈദു? എങ്ങനെയായിരുന്നു? അപ്പൊ ഇത് വൈദു ഒരു പാട്ട് പാടിയിരിക്കുകയാണ്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസും കുറെ ആൻസേഴ്സും ഒക്കെ നമ്മുടെ വൈദുവിന് അറിയാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോ നമ്മുടെ ദേശീയ മൃഗം ആരാണ് വൈദു? ദേശീയ മൃഗം?
5: കടുവ.
4: കടുവ. കടുവയുടെ സൗണ്ട് എങ്ങനെയാണ്? എങ്ങനെയാ സൗണ്ട്? ആ ഒന്നുകൂടെ സൗണ്ട് നോക്കിയേ. ആ കണ്ടാ. അപ്പൊ ആനയുടെ സൗണ്ട് എങ്ങനെ? ആനയുടെ ആനക്ക് സൗണ്ട് ഇല്ലേ വൈദു? ആനയുടെ സൗണ്ട് അറിയോ ആനയുടെ? ആ അപ്പൊ നമ്മുടെ വൈദുക്കുട്ടി വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ആന്തം എന്താണ്? നാഷണൽ ആന്തം
5: ജനമംഗളമണി.
4: മിടുക്കി കുട്ടിയാണ് കേട്ടോ വൈദു. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാൻ തോന്നുന്നു. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ ആയിട്ടുള്ള വൈദേഹി സജിത് ആണ് ഇന്നത്തെ കുട്ടിത്താരമായിട്ട് റേഡിയോ സാന്ത്വനത്തിനൊപ്പം.

0: ആണ്. അപ്പൊ വൈദേഹി, നമുക്ക് നമ്മുടെ സർവമായ എന്ന ചിത്രത്തിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ വൈദേഹി തന്നെ പാടി ഇങ്ങനെ ആ പാട്ടൊക്കെ വെള്ളാരും ആ പാട്ട് പാടില്ലേ വൈദേഹി? അപ്പൊ അടുത്തൊരു പാട്ട് വൈദേഹി, ഏത് പാട്ടാണ് വൈദേഹിക്ക് ഏറ്റവും ഇഷ്ടം? ഐഗിരി നന്ദിനി. ആ അടിപൊളി പാട്ടാണല്ലോ, ഒന്ന് പാടിയേ.
1: ഐഗിരി നന്ദിക്ക നന്ദിതമേദവി വിശ്വനെ നോദിനി നന്ദിനുദേ നിർവല വിശ്വനി ദോതിനി വാചനി ചനോദിനി പദവതി കേച്ചിരി കണ്ട ഗുഗു കുമ്പനി ഭൂരികതേ നിരിമ മമ്മതി ചാച്ചുന്ന വത്തനി കേച്ചു വത്തിന് ബ്രഹ്മന്തുതേ.
0: ആഹാ, കൊള്ളാലോ, മിടുക്കി കേട്ടോ. വൈദേഹി ഒരു മിടുക്കി കുട്ടിയാണോ? ഐഗിരി നന്ദിനി എന്ന പാട്ടൊക്കെ പാടി നമ്മുടെ വൈദേഹി അടിപൊളിയായിട്ട് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനിരിക്കുകയാണ്. അപ്പൊ അംഗനവാടിയിലാണ് നമ്മുടെ വൈദേഹി പഠിക്കുന്നത്. ആ അപ്പൊ ടീച്ചറിന്റെ പേരെന്താണ്?
1: വൈദേഹി.
0: വൈദേഹി എന്ന് തന്നെയാണ് ടീച്ചറിന്റെ പേര്. ആഹാ, എന്താണ് ടീച്ചറിന്റെ പേര്? മൂന്ന് ടീച്ചർമാരുണ്ടല്ലേ, ഭയങ്കര ടീച്ചർമാരല്ലേ നമ്മുടെ വൈദേഹിക്ക് പഠിപ്പിക്കാൻ വേണ്ടിട്ട്. ആ ക്ലാസ്സില് വൈദേഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുട്ടി ആരാണ്? ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് വൈദേഹിയുടെ?
1: അല്ലു.
0: അല്ലു. ആ അപ്പൊ അല്ലുന് ഒരു ഹായ് പറഞ്ഞ് നമ്മുടെ റേഡിയോയിലൂടെ. ഹായ് ഹായ്. അപ്പൊ അല്ലു കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ ഇപ്പൊ? അപ്പൊ അല്ലുവിനോട് എന്താണ് പറയാനുള്ളത് നമ്മുടെ വൈദുവിനിപ്പോ? ആ എന്ത് പറയണേ ഇപ്പോ? അംഗനവാടി പോകാന്നല്ലേ റെഡി. അപ്പൊ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അംഗനവാടി പോകാൻ വേണ്ടി റെഡി. അത്ര മിടുക്കി കുട്ടിയാണ് വൈദേഹി, എപ്പോഴും പഠിക്കണമെന്നൊരു ചിന്തയുള്ളൂ അല്ലേ? ആണോ? ചെറുതായിട്ടൊരു വിശപ്പ് വരുന്നുണ്ടേ. അപ്പൊ വൈദേഹി എനിക്ക് വേണ്ടി എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി
1: തരുന്നത്?
0: ആ അപ്പൊ നമുക്ക് എന്ത് എന്തോ കുഞ്ഞ് ശരിയാക്കാൻ പോകുന്നത്, എന്തുണ്ടാക്കാൻ അറിയാം? മുട്ട പൊരിക്കാൻ അറിയാം. ആ എങ്ങനെയാ മുട്ട പൊരിക്കുന്നത്? ആ എങ്ങനെ, എന്തൊക്കെ വേണം ആദ്യം മുട്ടയെടുത്ത്?
1: ആദ്യം മുട്ട എടുക്കും,
0: ഇച്ചിരി ഉപ്പിടും, ലേശം,
1: എന്നിട്ട് കടക്കും,
0: കലക്കും,
1: എന്നിട്ട്
0: സ്റ്റൗ കത്തിക്കും,
1: സ്റ്റൗ
0: പിന്നെ
1: ഗ്യാസ്
0: ഓൺ ആക്കും. ഓക്കെ ഓക്കെ ഓക്കെ.
1: ഗ്യാസ് ഓൺ ആക്കും, എന്നിട്ട് ചട്ടി വെച്ച് മുട്ട വെച്ചിട്ട് ചിക്കത്തെ തിന്നും.
0: തിന്നും. ആ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പക്ഷെ എനിക്കാണെങ്കിലുണ്ടല്ലോ, ഈ മുട്ട ശരിയാക്കുമ്പോൾ എനിക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഓംലെറ്റ് ചെയ്യുന്ന ഇഷ്ടം. പക്ഷേ വൈദുവിന് അത് ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടമല്ല. അപ്പൊ സാധാരണ നമുക്ക് ചെറുതിലേ തന്നെ ആഗ്രഹമൊക്കെ കാണത്തില്ലേ വൈദേഹി? എന്റെ ആഗ്രഹം എന്താണെന്നറിയോ, ഒരു ടീച്ചർ ആവണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പൊ വൈദേഹി കുട്ടിക്ക് എന്തുവായിരുന്നു ആഗ്രഹം?
1: ഈ ചെറുത്
0: ഡോക്ടർ ആവണമെന്നാണോ?
1: രണ്ടോ?
0: ശരി. അപ്പൊ ടീച്ചർ ആവുകയാണെങ്കിൽ വൈദേഹി എന്തൊക്കെയായിരിക്കും
1: പഠിപ്പിക്കുന്നത്?
0: ഡോക്ടർ ആയാ മതി. അപ്പൊ ഡോക്ടർ ആവുമ്പോ എന്തൊക്കെയാ നമ്മള് ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിട്ടാണോ വൈദേഹി ഡോക്ടർ ആവുന്ന? ആണോ? എല്ലാരെ നോക്കാൻ, സുഖമായിട്ട് എല്ലാരും സുഖമായിട്ടിരിക്കാനും രോഗമൊന്നും വരാതെ നല്ലപോലെ മെഡിസിൻ ഒക്കെ കൊടുക്കുക അങ്ങനൊക്കെ അല്ലേ? ആ അപ്പൊ വൈദേഹി നല്ലൊരു ഡോക്ടർ ആവട്ടെ അല്ലേ? അപ്പൊ ഇത് ചെറുതിലേ തന്നെ നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ വൈദേഹി കുട്ടി അത്ര സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കുട്ടിത്താരം എന്ന് പറയുമ്പോൾ തന്നെ ശ്രോതാക്കളിലേക്ക് പറയാണ്, 3.5 വയസ്സുകാരിയാണ് നമ്മുടെ വൈദേഹി കുട്ടി. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയാണ്. 2.5 വയസ്സിലാണ് ആദ്യമായിട്ട് ഈ ഒരു അവാർഡിലേക്ക് കുട്ടി കടന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ വൈദേഹി കുട്ടിയുടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളും ആയിട്ടൊക്കെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്.

0: This is Radio Santanam 90.4 FM. Stay tuned.
1: Welcome back to Radio Santhwanam 90.4 FM. Students, guest of the day ഇന്നത്തെ കുട്ടി താരം വൈദേഹി സജിത് ആണ്. അപ്പൊ വൈദേഹി ആണ് ഇന്ന് നമുക്ക് വേണ്ടി ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല പാട്ടൊക്കെ പാടി രസമായിട്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ ആർ ജെ ആദരി.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. Once again, welcome back to Radio Sandhwanam 90.4 FM. Students, guest of the day, ഇന്നത്തെ കുട്ടിത്താരം വൈദേഹി സജിത്താണ്. വൈദേഹി സജിത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയാണ്. 2.5 വയസ്സിലാണ് ഈ കുട്ടിത്താരം ഈ ഒരു അവാർഡിലേക്ക് കടന്നത്. അപ്പോൾ വൈദേഹി സജിത്തിൻ്റെ അമ്മയിലേക്ക് ഇതിലേക്ക് എത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് വൈദേഹി ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം.
1: നമസ്കാരം.
0: പേരെന്താണ്?
1: ഷിബി.
0: അതെ. അപ്പൊ ഷിബി, ഈ ഒരു ചെറിയ പ്രായത്തിലെ മോക്ക് ഇങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് കടന്നത്?
1: നമുക്കൊരു 2 വയസ്സ് കഴിഞ്ഞപ്പോ, 2 വയസ്സെന്ന് കൃത്യമായിട്ട് അങ്ങനെ എനിക്ക് പറയാൻ ഓർമ്മയില്ല. എന്ന് വെച്ചാ ഒരു സംസാരിച്ച് തുടങ്ങി ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നല്ലപോലെ മെമ്മറൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രായം ഉണ്ടല്ലോ, അത് എത്തിയപ്പോഴത്തേക്കിനും നമുക്ക് എന്തിനെങ്കിലും ഇതുപോലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എന്തിനേലും കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ ആഡിലും അതുപോലെ തന്നെ ഓരോരുത്തർക്ക് കിട്ടിയത് പേഴ്സണലി അല്ലാത്ത ആൾക്കാർക്ക് കിട്ടി കണ്ടതല്ലാണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ ഇതുപോലെ കൊടുത്ത് കിട്ടിയതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് തിരക്കി, അങ്ങനെ നമ്മൾ അതിലേക്ക് എത്തുമായിരുന്നു.
0: അതെ അല്ലേ. അപ്പൊ എന്തായാലും ഇത് പലർക്കും പല പേരൻസിനും അറിയാതെ, ചിലപ്പോ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ല മെമ്മറി പവർ ആണ്, അപ്പോൾ പല പേരൻസിനും അറിയാത്തത് കൊണ്ട് പലർക്കും ഇങ്ങനെ ഒരു അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക്, ശ്രോതാക്കളിലേക്ക് ഒരു വിവരം എന്ന രീതിയിൽ ഷിബിക്ക് എങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു അവാർഡിനെ പറ്റിയും അല്ലെങ്കിൽ എങ്ങനെ ഇതിന്റെ സ്റ്റെപ്പുകൾ എന്നതൊക്കെ?
1: ഓക്കെ. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഭയങ്കര ജീനിയസ് ആണ്. പണ്ടത്തെ ഒരു ജനറേഷൻ പോലെ അല്ല, എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പം ഞാന് നമുക്കിത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നമുക്ക് ആ സൈറ്റിൽ എത്തപ്പെടാൻ പറ്റും. എത്തിക്കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കണം. എന്തിനാണ് കുട്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ, ഇപ്പം അവർക്ക് ഇത്ര ഇത്ര ടാലൻ്റ് ഉണ്ട്, ഇത്ര ഇത്ര കാര്യങ്ങൾ പറയും എന്ന് മിനിമം ഒരു 8 talents ആണ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അത് ചോദിക്കുമ്പം അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും, അതിനനുസരിച്ച് ഫെർദർ ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കുന്ന എല്ലാം മെയിൽ വഴിയായിരിക്കും കൂടുതൽ കോൺടാക്ട്സ്. അപ്പം എല്ലാം നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്താൽ മതി. പിന്നീട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുക്കണം. ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്.
0: അതെ അല്ലെ. അപ്പൊ എന്തായാലും ആ വൈദേഹി കുട്ടിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആദ്യം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ചെറുതിലെ തന്നെ ഇങ്ങനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു പവർ മനസ്സിലായത്?
1: അതെ, ഗ്രാസ്പിംഗ് പവർ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അത് ഇങ്ങോട്ട് പറയുകയും ഓർത്ത് വെച്ച് നമ്മൾ പോലും മറന്നു പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഇങ്ങോട്ട് ഓർത്ത് വെച്ച് പറയുന്നതൊക്കെ നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാം, എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് കൊടുക്കാം എന്നൊക്കെ തോന്നി നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുത്തത്. പിന്നീട് അതിനുശേഷം നമുക്കിത് കിട്ടിയതിന് ശേഷം ഒരുപാട് പേരൻസ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്.
0: അതെ അല്ലേ. അപ്പൊ നല്ലൊരു കാര്യമാണ് ഷിബി. കാര്യം കുഞ്ഞിന് പല അമ്മമാർക്കും അറിയാത്ത പല കഴിവുകളും കുഞ്ഞുങ്ങളിലുണ്ടല്ലോ, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ മൂവ് ചെയ്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വൈദേഹി കുട്ടിക്ക് 3.5 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടി. അതിന്റെ പിന്നീടുള്ള സെക്ഷൻസും ഒരുപാട് ചലഞ്ചിങ് തന്നെ ആയിരിക്കും. ഈ ചെറിയ കുട്ടിയെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പേരൻസ് ആണ് അത്രയും നമ്മൾ എഫേർട്ട് എടുക്കുന്നത്. അപ്പൊ ആ ഒരു റൂട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയ കുഞ്ഞായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരുന്നു, അല്ലോ കേപ്പബിൾ ആയതുകൊണ്ട് തന്നെ ചലഞ്ചിങ് അല്ലാത്തൊരു ഫാക്ടർ ആയിരുന്നു?
1: അല്ല, നമുക്ക് വീഡിയോസ് എടുത്ത് ആണ് അവർക്ക് എവിഡൻസ് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. കാരണം ഒന്നാമതേ കുഞ്ഞാണ്, അപ്പൊ ഒരിടത്ത് ഇരുന്ന് അങ്ങനെ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയുമല്ല. നമ്മൾ പുറകേ നടന്നാണ് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യുകയും എടുക്കുകയും അയക്കുകയും എല്ലാം ചെയ്തിരുന്നത്. ഭയങ്കര ചലഞ്ചിങ് തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ IBR അച്ചീവർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം IBR റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞൊരു വേറൊരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയതിനുമായിരുന്നു. IBR റെക്കോർഡ് ഹോൾഡേഴ്സിന് നെക്സ്റ്റ് ലെവൽ, നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു കഴിവ് നമുക്ക് കാണുവാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും IBR എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഇത് നോക്കിയായിരുന്നു, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നെക്സ്റ്റ് ലെവൽ ആണല്ലോ. അപ്പൊ നമ്മളത് നോക്കിയപ്പോഴത്തേക്കിനും നമുക്കത് അവര് മെയിൽ അയച്ചു. വൺസ് നമുക്ക് ഐ ബി ആർ റെക്കോർഡ് ഹോൾഡേഴ്സിന് മാത്രമേ നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പം ആദ്യമേ തന്നെ ഇനി പുതുതായി അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവര് റെക്കോർഡ് ബ്രേക്കിംഗ് ഒരു കഴിവ് കുട്ടിയിൽ കാണുവാണെങ്കിൽ അത് ചെയ്യണം. അതാകുമ്പോഴത്തേക്കിന് നമുക്ക് നെക്സ്റ്റ് ലെവല് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പം വൈദൂന് ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഇത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മള് ആദ്യം തൊട്ടേ ഐ ബി ആർ റെക്കോർഡ് ഹോൾഡർ പിന്നെ ഏഷ്യ ബുക്ക് അങ്ങനെ അങ്ങനെ കൊടുക്കണം.
0: അതെ അല്ലേ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. കുട്ടിത്താരമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോ നമ്മുടെ ശ്രോതാക്കൾക്ക് പലർക്കും ഒരു സന്തോഷമായി കാണും. പലതും പറയുന്നത് നമുക്ക് വേർഡ്സ് മനസ്സിലാക്കാനുള്ളൊരു ഇതില്ല. പക്ഷെങ്കിലും ഒരുപാട് കാര്യങ്ങളും സംസാരമായിട്ടൊക്കെ ഇനി തുടർന്നുള്ള പ്രോഗ്രാംസിലൊക്കെ നമ്മുടെ വൈദ്യുക്കുട്ടി നമ്മളോടൊപ്പം ചേരുന്നതാണ്. റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഇന്നത്തെ താരം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ ആയിട്ടുള്ള വൈദേഹി സജിത് ആയിരുന്നു. വൈദേഹി സജിത്തിന്റെ അമ്മയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഷിബി. അപ്പോൾ ഷിബി ഒരു അധ്യാപിക കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ടുള്ള പല പാതകൾക്കും വളരെ സപ്പോർട്ടീവായിട്ട് ഷിബിയും ഷിബിയുടെ ഹസ്ബൻഡായിട്ടുള്ള സജിത്തും കൂടെ ഉണ്ട് അല്ലെ. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള പേരൻസ് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള, അതായത് എന്തെങ്കിലും ഒരു ഈ രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ പേരൻസ് അതിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിലൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. വൈദേഹി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയായിട്ടുള്ള വൈദേഹി സജിത്തുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നു നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വൈദേഹിയുടെ അമ്മയായിട്ടുള്ള ഷിബി, ഷിബി ഒരു അധ്യാപിക കൂടിയാണ്. അപ്പൊ ഈ ഒരു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ കുട്ടിതാരമായിട്ട് വൈദേഹി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ഷിബിക്ക്?
1: ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തന്നതിന്. ആദ്യം തന്നെ ആതിരയോട് എത്ര എങ്ങനെ നന്ദി പറയണ്ടേന്ന് അറിയത്തില്ല. താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർ NM പിള്ളൈ സാർ, സാറിനും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
0: അതെ, അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള വർത്താനങ്ങളായിട്ടാണ് നമ്മുടെ വൈദേഹി നമുക്ക് വേണ്ടി കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്ത് പാട്ടും വർത്താനവും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ചെറിയൊരു കുഞ്ഞാണ്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇനിയുള്ള തുടർന്ന് ഉള്ള പ്രോഗ്രാംസിലൊക്കെ നമ്മുടെ വൈദേഹിയും റേഡിയോ സാന്ത്വനത്തിനൊപ്പം ചേർന്ന് നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ മനോഹരമായിട്ടുള്ള ഈ കുറച്ച് നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ അടുത്ത താരവുമായി എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.
2: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919

0: നാല് നാല് എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷെയിം ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഞാൻ ആർജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: പാറു, നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: കോട്ടയം, അങ്കമാലി.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഓണേ സീറ്റിൽ ഇങ്ങനെ ജിൽ ജില്ലായിട്ട് ഒരുപാട് വിശേഷങ്ങളുമായി ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ബീന ഗുവേര.
0: യെസ്, നമ്മളോടൊപ്പം ആരാണ് പറയില്ല. യെസ്, അപ്പൊ നമ്മൾ മൂന്നുപേരും കൂടെ ദാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അടിപൊളി ഒരു ദിവസമാണ്. അപ്പൊ ഞാനും ബീന ഗുവേര ഇടയ്ക്കിടയ്ക്കേ മീറ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വാചാലമാകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്.
1: അപ്പൊ
0: നമ്മുടെ സമയം എന്തായിരിക്കുന്നു? 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്ന് ജൂലൈ 21. ഒരുപാട് വിശേഷങ്ങളുണ്ട്. സത്യം പറഞ്ഞാല് ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നോക്കിയപ്പോ ആഹാ കൊള്ളാലോ, ഒത്തിരി നല്ല നല്ല ദിവസങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ മാത്രമല്ല ഈ ഒരു ഇത്തിരി നേരത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. നിങ്ങളും മെസ്സേജ് അയക്കുക. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും നിങ്ങളുടെ സംസാരവും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ജിൽ ജിൽ വരുന്നത് അല്ലെ.
1: യെസ്,
0: അപ്പൊ തീർച്ചയായും മെസ്സേജ് അയച്ചോളൂ. അയക്കണം വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോ ആതിര, എന്താണെന്ന് അറിയില്ല, ആതിര എന്നുള്ള പേരും കൂടി വരുന്നില്ല. ഗ്യാപ്പ് വീണത് കൊണ്ടായിരിക്കാം.
0: അതെ, പല ശ്രോതാക്കൾ എനിക്ക് ചിലപ്പോ വിഷമം വരുന്ന ഒരു കാര്യമാണ്, എന്നെ ആരതി എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്റെ പേര് ആതിര എന്നാണ്.
1: ഓ, കുഴപ്പമൊന്നുമില്ല. ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയതല്ലേ, വാക്കുകളും അതിനകത്ത്
0: തലതിരിഞ്ഞു പോയെന്നേ ഉള്ളൂ.
1: അത് ആതിരയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും ചിലപ്പോ അല്ലെ.
0: എന്റെ ദൈവമേ, ഞാൻ ഈ പറയുന്ന പോലെ അത്ര പ്രശ്നക്കാരിയൊന്നും അല്ല. ഇങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച്, എന്താ പറയാ, ചില സമയത്തൊക്കെ എന്റെ കുസൃതി ചോദ്യങ്ങളൊക്കെ ഇടും. ഞാൻ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ബീനച്ചി കുസൃതി ചോദ്യം ചോദിക്കാതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്റെ ശ്രോതാക്കളൊക്കെ അടി എന്നൊക്കെ എന്നോട് പറയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെക്കാണ് കുസൃതി ചോദ്യമൊക്കെ.
1: അങ്ങനെ വേണ്ടെന്നൊന്നും വെക്കണ്ട. ആ അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവർക്കതിന് കഴിയുന്നില്ല, ആതിരയോടൊപ്പം എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആതിര ഇനിയും കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കണം കേട്ടോ.
0: യെസ്, അപ്പൊ ഞാനൊന്ന് പ്ലാൻ ചെയ്തോട്ടെ ഇന്നത്തെ ചോദ്യമൊക്കെ. നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം അല്ലെ.
1: യെസ്. അപ്പോ നമ്മൾ എന്തായാലും ഇത്രയും ജിൽ ജില്ലായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആതിര നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും ശുഭദിനം നൽകാറുണ്ട്. അപ്പോ നമ്മുടെ ഈ ഒരു ഹെൽത്ത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രോതാക്കൾ കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നത്തെ ശുഭദിനം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അത് സംരക്ഷിക്കാൻ സമയം നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ അല്ലെ. അപ്പോൾ ഈ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഇന്ന് ഇപ്പൊ ജിൽ ജില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. കണ്ട, ഒരു മാസത്തോളം ആതിര പിന്നെ റെസ്റ്റ് എടുത്തേണ്ടാണ് ഈ ഒരു ജിൽ ജില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അതെപ്പോഴും കാത്തു സൂക്ഷിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ശുഭ ചിന്തയായിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പൊ ഇന്ന് ഈ ഒരു ശുഭചിന്തയോടൊപ്പം തന്നെ ഇന്നൊരു ദിവസം ഒരു പ്രത്യേകത കൂടി ഉണ്ട്.
0: ആരോഗ്യം എന്ന് പറയുമ്പോ ബീന ചേച്ചി, നമ്മൾ ഈ ഒരു സംഭവം പറയണോ? സാധാരണ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ ഇന്ന ഫുഡ് കഴിക്കരുത് എന്ന് പറയും. ആ ഫുഡിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന്.
1: അതെ, ഇന്ന ഫുഡ് കഴിക്കരുത് എന്ന് പറഞ്ഞ, പക്ഷെ നമുക്ക് അത് കഴിക്കാൻ
0: എന്തോ പൊതുവെ നമ്മൾ മനുഷ്യന്മാർ അങ്ങനെ തോന്നുന്നു. കഴിക്കരുത് എന്ന് പറയുന്ന സാധനത്തിനോടും ചെയ്യരുത് എന്ന് പറയുന്ന സാധനത്തിനോടും പ്രത്യേക താല്പര്യമാണ്
1: അല്ലേ. ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അത് എന്താണെന്ന് അറിയാനായിട്ട്. അപ്പൊ ഇന്ന് ജൂലൈ 21 ഇന്ന് ജങ്ക് ഫുഡ് ഡേ ആണ്. അപ്പൊ എന്ന് കരുതിയിട്ട് ജങ്ക് ഫുഡ് കഴിക്കണം എന്നല്ല ഈ പറഞ്ഞു വരുന്നത് അല്ലേ.
0: തീർച്ചയായും. അതായത് നമ്മൾ സാധാരണ എന്താ പറയുക, ഫിറ്റ്നസ് നോക്കുന്ന ആൾക്കാരും ഹെൽത്ത് നോക്കുന്ന ആൾക്കാരും പൊതുവെ നമ്മൾ പണ്ടത്തെ, നമ്മളിപ്പോൾ സാധാരണ, ഇപ്പം ഞാൻ പറയുകയാണ് എൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഏജ് ഉള്ളവരുടെ കാര്യം പറയുകയാണ്. ഒരു 30+ അല്ലെങ്കിൽ ആ 30 ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുമോ ഇതൊന്നും ഒരു പ്രായമല്ല ഓക്കെ. പക്ഷെ നമ്മളിങ്ങനെ കുളിച്ചിട്ടൊക്കെ എണീറ്റിരിക്കുമ്പോൾ തലയൊക്കെ ഇങ്ങനെ കറങ്ങി വരാകുമ്പോൾ അമ്മൂമ്മമാരും ഉപ്പൂമ്മമാരും ഈ ജിൽജിലൊന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ, തളർച്ച ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ റുട്ടീൻസും ഒക്കെ കാരണമാണ് പലപ്പോഴും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്. പണ്ടുള്ള അപ്പൂപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ ചീനിയും ചോറും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കഴിക്കും. ഇന്ന് ചോറ് കഴിക്കാൻ നമുക്ക് പേടിയാണെന്നുള്ളത് അല്ലേ.
1: അതെന്താണെന്ന് അറിയാം ആതിര, ഇപ്പോൾ ഉള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ അവർക്ക് വേണ്ടത് ബ്രെഡ്, അതുപോലെ തന്നെ പിസ്സ,
0: ഇംഗ്ലീഷ്
1: എന്താണെന്നറിയില്ല, അതിനോടൊക്കെയാണ് താല്പര്യം. അതൊക്കെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഒരെണ്ണം മതി. പക്ഷെ പണ്ടുള്ളവർ അങ്ങനെയല്ല, രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ കൈയിടുന്നത് എന്തിലേക്കാണ്?
0: ചീനി അങ്ങനെയല്ലേ,
1: പഴങ്കഞ്ഞി.
0: അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോ എന്താ പഴങ്കഞ്ഞി കഴിക്കുക, അല്ലെങ്കിൽ അതിപ്പോ ഒരു ട്രെൻഡായിട്ടൊക്കെ മാറിയിരിക്കുകയാണ്,
1: കടകളിലൊക്കെ കിട്ടാറുണ്ട്.
0: അതെ അതെ. പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, അന്നത്തെ സാഹചര്യം അല്ലെങ്കിൽ അന്നത്തെ നമ്മുടെ ജീവിത രീതികള്, അന്ന് അതിരാവിലെ എണീറ്റ് നമ്മളിപ്പോ കൂടുതലും മണ്ണിലേക്ക് ഇറങ്ങി ചെയ്യുക, അല്ലെങ്കിൽ ജോലിയൊക്കെ കുറച്ച് അതികഠിനമായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അന്നത്തെ രീതികളിൽ നിന്ന് വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. ഇന്ന് എല്ലാം നമുക്കിന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ചട്ടപ്പട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക്

0: ബഹുമാനം കിട്ടുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാം ആണെങ്കിലും ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഇത് ആസ്വദിക്കാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് മുഖ്യമാണ് വികിലെ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്ന് ജങ്ക് ഫുഡ് ഡേ ആയതുകൊണ്ട് ചെറുതായിട്ടൊരു ബർഗറൊക്കെ കഴിക്കാം അല്ലേ.
1: അതെ, പറയുമ്പോൾ
0: നൈസിന്, അതായത് നമ്മൾ ആഘോഷിക്കുന്നതല്ലേ. ഇപ്പം നമുക്ക് ജങ്ക് ഫുഡ് ഇഷ്ടമല്ലാത്തവർ ആരാണുള്ളത് അല്ലേ. ഇപ്പം നമുക്ക് പുറത്ത് കടയിലൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് കുറച്ച് എണ്ണയൊക്കെ തോനെ ഒഴിച്ച് അങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളൊരു താല്പര്യം കൂടുതലാണ്.
1: തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചസാര, ഉപ്പ്, അതുപോലെ തന്നെ കൊഴുപ്പ്, ഇതൊക്കെ ഏറ്റവും കൂടുതലാണ്, ഏറ്റവും കൂടുതലായിട്ട് ചേർന്ന് വരുന്ന ആഹാരങ്ങളാണ് അല്ലേ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും വായലോടിങ്ങനെ വെള്ളം വരും. അപ്പൊ ആ വെള്ളം വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മേടിച്ച് രണ്ടു പേർക്കൊക്കെ രുചിച്ച് നോക്കാം അല്ലേ.
0: അതൊക്കെ ചെയ്യാം, പക്ഷേ അതിന്റെ കൂടെ നമുക്ക് കുറെ നല്ല നല്ല കാര്യങ്ങൾ കിട്ടും. എന്താണ് അമിത ഭാരം, പ്രമേഹം,
1: പിന്നെ അതൊക്കെ പറയുമ്പോൾ തന്നെ എന്തൊരു ഭാരം.
0: അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിലേക്ക് വേണമെങ്കിൽ നമ്മളൊരു 2 മന്തോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കാം. പക്ഷേ ഇത് ഡെയിലി റുട്ടീൻ ആക്കാതെ ഇതൊരു രുചിയുടെ പുറത്ത് ദിവസവും കഴിക്കാൻ പറ്റുന്നൊരു രീതി എന്നൊരിക്കലും ആക്കി മാറ്റാതെ വല്ലപ്പോഴും കഴിച്ച് ആഘോഷമാക്കാതെ.
1: ഈ ഒരു പരസ്യമൊക്കെ ഉണ്ടല്ലോ, എന്ത് രസകരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള പരസ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എവിടെയാണ് അതുള്ളൂന്ന് വെച്ചാൽ അത് അവിടെ പോയി മേടിച്ച് കഴിക്കാനുള്ള ഒരു ത്വരയാണ്
0: അല്ലേ. പരസ്യക്കാരെ കൊണ്ടൊന്ന്.
1: പക്ഷെ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും ശരി തന്നെ, നമ്മുടെ ആ ഒരു പഴയ ഇഡ്ഡലി ദോശ അല്ലേ, ആ ഇഡ്ഡലി സാമ്പാറും അതുപോലെ തന്നെ ദോശയും ചമ്മന്തിയും അല്ലേ, അതിന്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ തലേന്ത് പഴങ്കഞ്ഞിയുടെ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര
0: 10-13 സമയമാണ് കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് അമ്മമാരൊന്ന് റെസ്റ്റ് എടുക്കുമായിരിക്കും, ചിലപ്പോൾ ആഹാരമൊക്കെ സ്കിപ്പ് ചെയ്തിരിക്കാം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ. അവരിങ്ങനെ കൊതിപ്പിക്കാൻ കൊള്ളാമോ, പ്രത്യേകിച്ച് എന്നെയും ലൈവ് ഞാൻ ഓണെയറിൽ ഇരിക്കുകയാണ്. അപ്പൊ എങ്കിലും നമ്മുടെ ശ്രീലക്ഷ്മിയൊക്കെ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് സംസാരിക്കാൻ പറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. നമ്മൾ പറയുന്ന സബ്ജക്ട് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ശ്രീലക്ഷ്മി ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുക ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ജങ്ക് ഫുഡിനെ അല്ലേ സെലിബ്രേറ്റ് ചെയ്യുക. അമേരിക്കയിലാണ് ഇത്, നമ്മുടെ നാട്ടിലൊന്നും അല്ല, അമേരിക്കക്കാരാണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു ഡേ ആഘോഷിക്കാനായിട്ട് തയ്യാറാവുന്നത്. 1890s അമേരിക്കയിൽ ഈ പാക്കറ്റായിട്ടുള്ള ചിപ്സ്, പോപ്കോൺ, അതാണ് ആദ്യമായിട്ട് അവരൊരു സംസ്കാരം കൊണ്ടുവരുന്നത്. പിന്നീട് ആ ഒരു ഫോറിൻ കൾച്ചറാണ് നമ്മളിലേക്ക് വരുന്നതും. നമ്മളിപ്പോൾ തിയേറ്ററിലേക്ക് പോകുമ്പോഴും നമ്മൾ വീട്ടിലാണെങ്കിലും കൂടുമ്പോഴും എല്ലാം ഇങ്ങനെയുള്ള ഫുഡുകൾ കൊണ്ടുവരാനും ആ ഒരു കൾച്ചറിനെ നമ്മളിങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് തെറ്റായ ഒരു കാര്യമാണ്.
1: എന്ത് വേണമെങ്കിലും കഴിക്കാമല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രീറ്റ് ആയിട്ട് അത് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ അതിനൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരുപാട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ പച്ചക്കറികൾ, പഴങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ കുറച്ച് വ്യായാമം ദിവസവും ചെയ്യുക അല്ലേ. ഇതൊക്കെ ചെയ്യുമ്പോൾ ജങ്ക് ഫുഡ് കുറച്ച് കഴിക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ല.
0: പക്ഷെ കേൾക്കാൻ നല്ല രസമാണ് ഈ ജങ്ക് ഫുഡ് അല്ലേ. ഈ ഒരു പേര് ആരാണെന്ന് അറിയോ ചെയ്ത്? നമ്മൾ ചില സമയത്ത് നമ്മളിപ്പോൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ മാത്സ് ആരാണ് കണ്ടുപിടിച്ചത് അങ്ങനെയൊക്കെ ചെയ്ത് ആരായിരിക്കും എന്ന് കിട്ടും. അപ്പോൾ ഈ ജങ്ക് ഫുഡ് എന്നുള്ള രീതി പേര് കണ്ടുപിടിച്ചിരിക്കുന്നത് മൈക്കൽ ജേക്സൺ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. നല്ല പേരല്ലേ, വെറൈറ്റി ഒരു നെയിമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം വേണമെങ്കിൽ നൈസിനൊക്കെ നിങ്ങൾ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് ആഘോഷിക്കൂ എന്ന് പറയാം. പക്ഷേ ഇതൊരു സ്ഥിരമാക്കരുത്,
1: അതെ,
0: വേണമെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് തരാം നമുക്ക് അല്ലേ.
1: യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ചെയ്യാനുള്ള ഒരു വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555. അപ്പോൾ അതിര ജങ്ക് ഫുഡിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു, ചെറിയൊരു ബ്രേക്ക് എടുക്കാനുള്ള ടൈം ആയില്ലായിരിക്കും
0: ഉറപ്പായിട്ടും.
1: അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെത്തെ അല്ലേ. അപ്പോൾ തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗോരയും എന്നോടൊപ്പം ഉള്ളത്
2: ആതിര. യെസ്, നമ്മളോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നമ്മൾ മൂന്നുപേരും കൂടി ഇങ്ങനെ രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജങ്ക് ഫുഡൊക്കെ കഴിച്ചോ? നിങ്ങൾ വാ കഴിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? അത് താല്പര്യം ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. 11:30 വരെ നമുക്ക് ഇരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് 11:15 കഴിഞ്ഞിട്ട് നിങ്ങൾ അഥവാ കഴിക്കുന്നെങ്കിൽ ഫോട്ടോ ഇടാവുള്ളൂ അല്ലേ?
1: തീർച്ചയായും
2: തീർച്ചയായും. അപ്പോൾ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785.
1: നമ്പർ ഒരിക്കൽ കൂടി 8848585785. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ പോരട്ടെ. നിങ്ങൾ കഴിച്ച ജങ്ക് ഫുഡ് എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്കും ഒരു ആകാംക്ഷയുണ്ട്. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതറിയാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
2: അങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ കാണും അല്ലെ? പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് തോന്നുന്നു അല്ലേ? ആണോ?
1: തീർച്ചയായിട്ടും.
2: ആണെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അപ്പൊ നമ്മുടെ സമയം 10:21 ആയിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദിവസത്തിൽ അല്ലെ, ജൂലൈ 21 എന്ന് പറയുമ്പോൾ വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് വേണമെങ്കിലും അല്ലാതെയും വ്യക്തിപരമായിട്ടാണെങ്കിലും നമ്മുടെ ഏറ്റവും നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു ജനനായകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ തിരമാല പോലെ ആർത്ത് വിളിച്ച് നമ്മൾ മുദ്രാവാക്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ വളരെ എന്താ പറയുക, ഒരു പ്രൗഢമായിട്ടുള്ളൊരു ഫേസ് ആണ് എന്ന് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കണ്ണേ കരളെ VSA എന്ന് വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ വിളിച്ചിട്ടുള്ള VS അച്യുതാനന്ദൻ സാറിൻ്റെ ഓർമ്മ ദിനമാണ് അല്ലേ? അദ്ദേഹം അന്തരിച്ചിട്ട് ഒരു വർഷം എത്തിയിരിക്കുകയാണ്. വളരെ എന്താ പറയുക, രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും നമുക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു ജനനായകൻ തന്നെയായിരുന്നു VS അച്യുതാനന്ദൻ.
1: കേരള രാഷ്ട്രീയ രംഗത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത

0: പേരാണ് VS എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. മാത്രമല്ല അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു. അങ്ങനെ പല വിശേഷണങ്ങളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെ ഓർക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അദ്ദേഹം ഒരിക്കലും ഒരാളുടെ മനസ്സിലും ഒരു മലയാളിയുടെ മനസ്സിലും അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലും മരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എന്നും അദ്ദേഹം ഇങ്ങനെ ഒരു ഏഴഴകായിട്ട് ഇങ്ങനെ എല്ലാവരുടെയും ഉള്ളിൽ അല്ല അദ്ദേഹത്തിൻ്റെ മുഖം ഓർക്കുമ്പോൾ തന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്.
1: യെസ്, തീർച്ചയായും കേരള രാഷ്ട്രീയത്തിലെ തന്നെ സമരങ്ങളുടെ മുഖം അല്ലെങ്കിൽ അഴിമതിക്കെതിരെ നിൽക്കുന്ന ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള ആ കണ്ണുകളും വാക്കുകളും അല്ലെ. എപ്പോഴും അദ്ദേഹം പറയുന്നതാണ്, എൻ്റെ മുടി അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് വാർദ്ധക്യം സംഭവിച്ചേക്കാം, പക്ഷെ എൻ്റെ വാക്കുകളിൽ എപ്പോഴും യുവത്വം നിലനിൽക്കും എന്നതാണ് എപ്പോഴും അദ്ദേഹം ഇടറിയ വാക്കുകളിലും അല്ലെ ചിലപ്പോൾ അദ്ദേഹം വ്യക്തതയില്ലാതെ സംസാരിക്കുമ്പോഴും പറയുന്നത്, എൻ്റെ ശബ്ദത്തിൽ എപ്പോഴും യുവത്വം നിലനിൽക്കും, എൻ്റെ ശരീരം മാത്രമാണ് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നത് എന്ന് വളരെ ദൃഢനിശ്ചയത്തോടുകൂടി പറയുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലും നമുക്ക് വ്യക്തിപരമായിട്ടും എല്ലാവർക്കും ഒരു നഷ്ടം തന്നെ എന്ന് എടുത്ത് പറയാൻ സാധിക്കുന്ന നേതാക്കളിൽ ഒരാൾ തന്നെയാണ് VS അച്യുതാനന്ദൻ എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ സർ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായി മാറിയ കഥകളിലൂടെയൊക്കെ പോകുമ്പോൾ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യാം അല്ലേ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിനെ പറ്റി ഓർക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ 2006 മുതൽ 2011 വരെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് നിലനിന്നിരുന്നത്. അത്രയും സജീവമായിട്ട് തുടരുകയും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പം നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി സർ, അവരെയൊക്കെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന
0: രാഷ്ട്രീയത്തിലുപരി അല്ലേ അവരെയൊക്കെ നമ്മൾ എന്നും മനസ്സിൽ താലോലിക്കുന്ന ഓരോ മനുഷ്യരാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്ന് പറഞ്ഞ അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. അപ്പം ഇതൊരു പക്ഷേ ഒരു അധികാരത്തിലായാലും അത് മാത്രമല്ല പ്രതിപക്ഷത്തായാലും തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഒരിക്കലും മടിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വിമർശിക്കുന്നവരും ഉണ്ടായിരുന്നു, സ്നേഹിക്കുന്നവരും ഉണ്ടായിരുന്നു ഒരുപോലെ. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി എന്ന് പറയുന്നത് അദ്ദേഹം നേരിട്ട് ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന ഒരു സ്വഭാവമായിരുന്നു അല്ലേ. അതൊരു സാധാരണ ശൈലിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ അല്ലേ വ്യത്യസ്തനായിരുന്നു അദ്ദേഹം. അദ്ദേഹം എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ അദ്ദേഹത്തിന് ഒരു എതിരാളി രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ പോലും അവരൊരിക്കലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വം ആത്മാർത്ഥതയൊക്കെ അവർ പോലും അംഗീകരിച്ചിട്ടുണ്ട്.
1: പക്ഷേ നിലപാടുകളിൽ ചിലപ്പോൾ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ എങ്കിൽ കൂടിയും അദ്ദേഹത്തിനോടൊരു സ്നേഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ജനകീയ പോരാട്ടങ്ങളുടെയും ഭരണ നേട്ടങ്ങളുടെയും കാര്യം എടുത്ത് VS അച്യുതാനന്ദൻ സാറിനെ പറയുമ്പോൾ ഭൂസംരക്ഷണത്തെപ്പറ്റിയും പ്രത്യേകിച്ച് മൂന്നാർ ദൗത്യങ്ങളൊക്കെ പ്രധാനമായിട്ട് നിലനിൽക്കുന്നതാണ്. പരിസ്ഥിതി സ്ത്രീ സുരക്ഷ പോരാട്ടങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്താണ് പ്ലാച്ചിമടയിൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കുടിവെള്ള സമരം എന്നുള്ളത്, അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ ചുക്കാൻ പിടിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. സൈലന്റ് വാലി സംരക്ഷണം, സ്ത്രീ പീഡന കേസുകളിൽ ഇരയായിട്ടുള്ള ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്ക് വളരെ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് VS അച്യുതാനന്ദൻ. പിന്നീട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് എന്താ AI ക്രിയേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാങ്കേതിക വിദ്യയിലെല്ലാം മുന്നേറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിനൊരു തുടക്കം കുറിക്കപ്പെട്ട നേതാക്കളിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ചുവട് വെച്ച നേതാക്കളിൽ ഒരാൾ തന്നെയാണ് VS അച്യുതാനന്ദൻ. വിവരസാങ്കേതിക വിദ്യാരംഗത്ത് വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, അതിന് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാനം നൽകി മുമ്പോട്ട് കൊണ്ടുവരികയും തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൻ്റെ 2-3 ഘട്ട വികസനത്തിനും കോഴിക്കോടുള്ള സൈബർ പാർക്കിനും അടിത്തറയേകിയത് VS അച്യുതാനന്ദൻ നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയായിട്ട് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു.
0: അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ തന്നെയായിരുന്നു അല്ലേ. എന്നാലും പൊതുപ്രവർത്തനത്തിൽ അദ്ദേഹം കാണിച്ച ആ ഒരു കാരുണ്യം, അദ്ദേഹം ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊതുപ്രവർത്തനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത ഇതോ ഒന്നും പുറകോട്ടെടുത്തിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. അദ്ദേഹം പിന്നോട്ട് വെച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. അദ്ദേഹം എപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് സംസാരിക്കുന്ന നിലയിൽ തന്നെ, ഒരു നേതാവെന്ന നിലയിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് തന്നെ പോയി വളരെയേറെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് അല്ലേ.
1: യെസ്, തീർച്ചയായും ഇന്നത്തെ ദിവസം 1st ചരമ വാർഷികം ആഘോഷിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണം എന്ന രീതിയിൽ VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദിവസം പ്രശസ്ത ആർക്കിടെക്ചറായിട്ടുള്ള G ശങ്കർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സ്മാരകം എന്നുള്ള

0: ഉദ്ഘാടനം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രിയപ്പെട്ടവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരുടെ ഒരു അച്ചുതണ്ട് തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അത്രയും സ്നേഹത്തോടു കൂടി നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ തന്നെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വി എസ് അച്യുതാനന്ദനെ പോലുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള, വളരെ നമുക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരു ജനനായകന് തന്നെയായിരിക്കുമെന്ന് കൂടി നമ്മൾ ഓർക്കുകയാണ് ഈ ഒരു ദിവസം.
1: തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു നിമിഷം നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ജീവിച്ച ആ ഒരു ജീവിതശൈലി, ലളിതമായ ഒരു ജീവിതശൈലിയൊക്കെ ഈ ഒരു നിമിഷം നമ്മൾ അനുസ്മരിക്കുകയാണ് അല്ലേ. റേഡിയോ സാന്ത്വനം 90.4 FM അല്ലേ, സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന്.

ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
4: ഞാൻ ബിനഗുവേര,
3: നമ്മളോടൊപ്പം ശ്രീലക്ഷ്മി. യെസ്. അപ്പം നമ്മൾ പാട്ടൊക്കെ കേട്ടു. നമ്മുടെ VS അച്യുതാനന്ദൻ സാറിൻ്റെ ആ ഒരു ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന് നൽകുന്ന റേഡിയോ സാന്ത്വന 90.4 FM ഒരു സമർപ്പണ ഗാനം തന്നെയായിരുന്നു ആ മനോഹര ഗാനം. യെസ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
4: അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8 8 4 8 5 5 8 7 8 5. അപ്പോൾ ആതിര, നമ്മൾക്ക് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷീജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ബീന, ആതിര ആൻഡ് ശ്രീകുട്ടി, നിങ്ങൾ ജിൽ ജിൽ തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റ് പിന്നെ പറഞ്ഞിരിക്കുന്നത്, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് എൻ്റെ പ്രണാമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് സ്വീകരിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് വീണ കടപ്പാക്കടയിൽ നിന്നാണ്. ചോദിച്ചിരിക്കുന്നത് ഇന്ന് കുസൃതി ചോദ്യമൊന്നും ഇല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
3: എൻ്റെ വേദനയാണ് ഇത്, ഞാൻ ഇതിന് പ്രതിഷേധത്തിലാണ്.
4: അതെ, സാധാരണ കുസൃതി ചോദ്യങ്ങളൊക്കെ നമുക്ക് ബാബുരാജൻ സാറൊക്കെ തരാറുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇന്ന് എന്താണ് എന്നറിയില്ല. അപ്പൊ ഒരു കുസൃതി ചോദ്യം കൊടുക്കാം അല്ലേ.
3: അതെ, ആലോചിക്കട്ടെ. ഞാനിങ്ങനെ ഈ ഒരു നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ മെസ്സേജ് നമ്മൾ വായിച്ചു. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നൊരു
4: ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ
3: ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. ഫുഡ് റിലേറ്റഡ്, ഇപ്പൊ എല്ലാരും പെൺകുട്ടികളാണെങ്കിലും, പണ്ട് നമ്മൾ ആൺകുട്ടികൾ മാത്രമാണ് സിക്സ് പാക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ തട്ടത്തിൻ മറയത്ത് സിനിമയ്ക്കകത്ത് ഇങ്ങനെ പറയാണ്, കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ സിക്സ് പാക്ക്, നമുക്ക് കുറച്ച് കുടവിറക്കുള്ള. പക്ഷെ ഇപ്പൊ സിക്സ് പാക്ക് എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ ഒരു ലക്ഷണമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതിന് പക്ഷെ ഈ പറയുന്ന വാക്കിന് ഭംഗിയുണ്ട്, കേൾക്കാൻ നല്ല രസമുണ്ട്, ഹെൽത്ത് എല്ലാം ഓക്കെയാണ്. പക്ഷെ അങ്ങനെ ആ ഇവരെ ഇച്ചിരി പാടാണ്. അപ്പോ നമ്മൾ ജിമ്മിലൊക്കെ പോയി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം, നല്ല രീതിയിൽ പൈസ മുടക്കണം, പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ കഴിക്കണം പ്രോപ്പറായിട്ട്. ചിലരിങ്ങനെ പറയുന്നത് കേട്ട് ഞാൻ ചില സമയത്ത് അന്തം വിട്ടിരുന്നുണ്ട്. കാര്യം 40 മുട്ടയൊക്കെ ഒരു ദിവസം കഴിക്കണമെന്നുള്ളത്. പക്ഷെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
4: കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിന് ശേഷമുള്ള ഒരു എക്സസൈസ് നമുക്ക് പറ്റില്ല.
3: അതെ, അപ്പൊ അത് അങ്ങനെ ഭയങ്കര പാടുപെട്ടിട്ടാണ് സിക്സ് പാക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ ഈ എന്താ പറയുക, ജിമ്മിലൊക്കെ പോവാതെ സിക്സ് പാക്ക് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്.
4: ഓഹോ.
3: അതെ, അപ്പൊ അതെ അതെ അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാണത്. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സിക്സ് പാക്ക് കിട്ടുന്ന ഒരു സ്ഥലം. ഒരു സ്ഥലമല്ല, ഒരു
4: എവിടെയോ കിട്ടും.
3: അത് എവിടെ കിട്ടും,
4: അത് എവിടെയാണ് എന്നുള്ളതാണ്
3: രീതി. നമ്മുടെ കേരളത്തിലൊക്കെ കിട്ടും. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ജങ്ക് ഫുഡ് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട്
4: നിങ്ങൾക്ക്
3: അത് നമുക്ക് അടുത്തടുത്ത് സ്റ്റെപ്പ് ബൈ ആയിട്ട് നമുക്ക്, നമ്മുടെ ശ്രോതാക്കളും മിടുക്കന്മാരും മിടുക്കികളാണ്, അവർ പെട്ടെന്ന് അയക്കും. അപ്പൊ ഇത് കൂടുതലായിട്ട് ഞാൻ ഇതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ മൈക്ക് വാങ്ങിച്ച് നമ്മുടെ ശ്രീലക്ഷ്മി പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശ്രീലക്ഷ്മി സാധാരണ ചില സമയത്ത് ഞാൻ വലിയ രീതിയിൽ ശ്രീലക്ഷ്മി, പ്രത്യേകിച്ച് ശ്രീലക്ഷ്മിയുടെ കൂടി ഇരിക്കുന്ന ടൈമിൽ, അതുപോലെ നമ്മുടെ രജനി ചേച്ചി, രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ ശ്രോതാക്കള്. അപ്പൊ അവരങ്ങ് പറയും,
4: പിന്നെ നമുക്ക് പറയേണ്ടി വരില്ല.
3: അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ കുസൃതി ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് സിക്സ് പാക്ക് ആകണോ, അതായത് ജിമ്മിൽ പോകാതെ സിക്സ് പാക്ക്
4: വേണോ
3: വേണോ. അതെ അതെ അതെ അതെ,
4: തരുന്നുണ്ട്,
3: ക്ലാരിഫിക്കേഷൻ. അതെ, പിന്നെ ചേച്ചി. അപ്പോ ഇതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം, സിക്സ് പാക്ക്.
4: ഇപ്പൊ എല്ലാവരും ഉണർന്നു.
3: അതെ, നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് എത്രയൊക്കെ നിന്നിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് സിക്സ് പാക്ക് കിട്ടാൻ എന്താ പറയാ, ജിമ്മിൽ പോകാതെ കിട്ടുന്ന എവിടെയാണെന്നുള്ളതാണ്. അപ്പൊ ഇനി ഞാൻ പറയില്ല, ഇത് നിങ്ങൾ ആലോചിക്കുക. കാര്യം ഭയങ്കര ബുദ്ധിമാന്മാരാണ്,

0: താരമായിട്ട് കണ്ട് നമ്മളെ എങ്ങനെ കുഴപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മൾ.
1: അങ്ങനെയൊന്നും പറയരുത് ആതിര, നിസ്സാരം പറയുന്ന പലരും നമുക്കുണ്ട് ഇവിടെ. അപ്പൊ അവരൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് അയക്കുന്നതായിരിക്കും.
0: നിസ്സാരം എന്ന് പറയുന്നവരൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വീർപ്പ് മുട്ടുന്നത് ഞാൻ കാണുന്നുണ്ട് ഇവിടെ.
1: അല്ല, അവസാനം അട്ടി
0: അതെ, ആൻസർ കിട്ടുന്ന സമയത്ത് ആരും അത് ഞാൻ പിന്നീട് പറയാല്ലേ, നമുക്കത് പിന്നീട്. ഗ്യാസ്, അപ്പോ പെട്ടെന്ന് അയച്ചോളൂ, അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: അതെ, നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോ ആതിര, നമ്മുടെ ഈ ഒരു എന്തുവാ പറയണ്ടേ, നമ്മൾക്ക് ഇപ്പൊ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു രാജ്യത്ത് നടക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു ട്രിവാൻഡ്രത്ത് ഒരു വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ് അല്ലെ. എന്താണത്?
0: ഹരിത ഹൈഡ്രജൻ സ്റ്റേഷനുകൾ അല്ലെ,
1: നല്ലൊരു ചുവടുവയ്പ്പാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പം നെടുമ്പാശ്ശേരിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ആണ് ഈ ഒരു ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷൻ ഒരുങ്ങുന്നത് അല്ലെ. ഏകദേശം 30 കോടി രൂപ ചെലവിലാണ് ഇത് BPCL പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ എന്നത് നമുക്ക് അറിയാം, ഇപ്പം നമ്മളിപ്പം വണ്ടികളൊക്കെ നിരത്തിൽ ഒരുപാട് ഓടുന്നതാണ് അല്ലെ. അപ്പം അതിനകത്തു നിന്നൊക്കെ അമിതമായി വരുന്ന പുകകൾ നമുക്ക് പരിസ്ഥിതിക്ക് ഒരുപാട് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തരുന്ന തരത്തിലുള്ളതാണ്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഈ ഒരു ഹരിത ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇത് അത് പുറത്തേക്ക് വിടുന്നതെന്ന് പറഞ്ഞാൽ നീരാവിയാണ് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല, കാർബൺ പുറന്തള്ളൽ വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അപ്പോൾ ബസ്സുകൾ, ട്രക്കുകൾ, വലിയ വാഹനങ്ങൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, നമ്മൾ വൈദ്യുതി ഉപയോഗിച്ച് നമ്മൾ നിരത്തുകളിൽ ഇറക്കി അല്ലേ. അത് നമുക്ക് ആദ്യം കേട്ടപ്പോൾ എന്തൊരു ഭയങ്കര അത്ഭുതമായിരുന്നു അല്ലേ, ഈ വൈദ്യുതി ഉപയോഗിച്ച് വണ്ടികൾ അല്ലേ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു.
0: തീർച്ചയായും. അപ്പോൾ ഇത് ഏറ്റവും എന്താ പറയുക, നമുക്ക് ഈ ഒരു പല പദ്ധതികളിലും നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് എടുത്തു പറയാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു, അല്ലെങ്കിൽ മലിനീകരണത്തിനൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മലിനീകരണം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഹൈഡ്രജൻ ബസ്സുകൾ. അപ്പോൾ ഇത് വാങ്ങുന്നവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ലഭിക്കുന്നതാണ്. ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ്റെ പിന്തുണയാണ് ഇതിനേറ്റവും പ്രധാനമായിട്ട് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. ഓരോ ബസ്സിനും പരമാവധി 2.90 കോടി രൂപ വരെയാണ് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വന്തമായി ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷനുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമായി സിയാൽ മാറുകയാണ് എന്നുള്ള വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് നമ്മൾ ഇപ്പോൾ വാർത്തകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ.
1: യെസ്, അതെ. അപ്പോൾ നമ്മളിപ്പം കേരള ടൂറിസത്തിൽ ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അല്ലേ, ആരോഗ്യരംഗത്ത്, ഇങ്ങനെയൊക്കെ പല മേഖലകളിലും നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഇത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഊർജ മേഖലയിലും കൂടി അത് വന്നതോടുകൂടി അല്ലേ നമ്മളിങ്ങനെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രീതിയിലൊക്കെ ഡെവലപ്പിലേക്ക് പോകുമ്പോഴാണ് നമ്മളല്ലേ ആ ഒരു, കാരണം നമ്മുടെ പരിസ്ഥിതി നമ്മൾ എത്രത്തോളം സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും
0: ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്തരീക്ഷ മലിനീകരണങ്ങൾ ഒഴിവാക്കുക എന്നതാണ് എൻ്റെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനായിട്ട് അവർ എടുത്തു കാട്ടുന്ന ഒരു കാര്യം. അപ്പോൾ അത് വളരെ സ്വാഗതാർഹമായിട്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുകയാണ് ആ ഒരു പ്രോജക്റ്റിനെ.
1: അപ്പോൾ ഇവര് എപ്പോൾ എല്ലാവരും ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്തായിരിക്കും ഈ ഒരു ഗ്രീൻ ഹൈഡ്രജൻ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് വെള്ളത്തെ വൈദ്യുതിയുടെ സഹായത്തോടെ വിഭജിച്ചിട്ട് ഹൈഡ്രജൻ നിർമ്മിക്കും അല്ലേ. അതും സൗരോർജ്ജം, കാറ്റാടി പോലുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ചാണെങ്കിൽ അതിനെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ എന്താണ് എന്നുള്ളത് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ജലബാഷ്പമാണ് പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിക്ക് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വായുവിൽ, അന്തരീക്ഷത്തിൽ ഒന്നും യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എനിക്കും തോന്നുന്നത് തന്നെയാണ്.
0: പ്രകൃതി സൗഹൃദ ഇന്ധനമായിട്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു പദ്ധതി, ആ ഒരു പ്രോജക്റ്റിനെ സ്വാഗതം ചെയ്യുന്നു. നല്ല രീതിയിൽ ഡെവലപ്പായിട്ട് തന്നെ വരട്ടെ എന്ന് തന്നെ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി യെസ്, അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിലേക്കൊക്കെ കടക്കുകയാണ്.
1: ഉദ്ഘാടനത്തിൻ്റെ ഒരു വക്കിലെത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ സ്വാഗതം ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെല്ലാവരും. ഇതുപോലുള്ള നല്ല നല്ല ഡെവലപ്മെൻറ്റ്സ് ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്.
0: അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സജ്ജമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഇനിയുള്ള ലൈവുകളിലൊക്കെ അതിൻ്റെ പുതിയ പുതിയ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം, നല്ലൊരു പാട്ട് കേൾക്കാം. ഇങ്ങനെ തട്ടും മുട്ടും ഒരു സൂപ്പർ സോങ് ഉണ്ട്. അപ്പോൾ ആ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഇങ്ങനെ ജിൽ ജില്ലായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നു. ഞാൻ ബീനാ ഗുവേര, എന്നോടൊപ്പം
4: ആതിര. നമ്മളോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. യെസ്, അപ്പൊ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു, ഇങ്ങനെ രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമയം 10:49 ആയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ് അല്ലെ. അപ്പൊ നമ്മളൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ വഴിക്ക് കണ്ടില്ല. എനിക്ക് തോന്നുന്നു വളരെ കടുകെട്ടിയുള്ള ചോദ്യമായി എന്ന് തോന്നുന്നു.
3: സംശയം, ഇനിയിപ്പോ അവര് സിക്സ് പാക്ക് എവിടെങ്കിലും ഉണ്ടോ എന്ന് കടയിലെങ്ങാനും പോയി അന്വേഷിക്കാൻ പോയതാണോ? അവിടെ കിട്ടും എന്നുള്ളത്
4: അതികഠിനമായെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. വളരെ ചെറിയൊരു ചോദ്യമാണ്, നിങ്ങൾ ഇങ്ങനെ നോക്കി ഇപ്പൊ ചിലപ്പോ വേണമെങ്കിൽ വെളിയിലൊക്കെ നിന്ന് നോക്കിയാ മതി. അപ്പോ നമ്മുടെ ചോദ്യം ഇതാണ്, ഇന്ന് നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുമായിരുന്നു. നമ്മൾ അതുപോലെ തന്നെ ഇന്ന് ജങ്ക് ഫുഡിനെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കൂ ആതിര എന്ന് ബീന പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊരു ചോദ്യം ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമായിരുന്നു. അത് ഇച്ചിരി കട്ടി കൂടിപ്പോയെന്ന് തോന്നുന്നു, ക്ഷമിക്കണം പ്രിയപ്പെട്ട ശ്രോതാക്കളെ. അവർ ചോദ്യം ഇതായിരുന്നു, നമ്മൾ ജിമ്മിൽ പോകാതെ തന്നെ സിക്സ് പാക്ക് കിട്ടുന്ന ഒരിടം ഉണ്ട്. ആ ഒരിടം എന്ന് തന്നെ പറയാം, ഒരു ഒരു ഇത്
3: എന്നുള്ളതാണ്
4: ഇന്നത്തെ എടുത്തു പറയാണ്. കുസൃതി ചോദ്യമാണ്, അതെ, നോട്ട് ദ പോയിന്റ്.
3: കുസൃതിയോടുകൂടി തന്നെ അതിന് ആൻസർ തരുവും വേണം അല്ലേ. അപ്പൊ അത് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848555785. അപ്പോ പെട്ടെന്ന് തന്നെ അല്ലേ, ആദ്യം ഇങ്ങനെ എന്തായാലും കഷ്ടപ്പെട്ട് പെട്ടെന്ന് ചോദിച്ചൊരു ചോദ്യമല്ലേ. അപ്പൊ നിങ്ങളൊക്കെ നല്ല എന്താ പറയുന്ന ബുദ്ധിയും ഒക്കെ ഉള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോ ഈ ഒരു നിസ്സാരമായി കാണുന്ന പലരും ഇതിനകത്തുണ്ടെന്നും ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസറുകളൊക്കെ പോരട്ടെ. അപ്പൊ നമ്മൾ മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഷീജി ചേച്ചി അയച്ചിരിക്കുന്നു, റിജി സാർ ഇന്ന് അവതരിപ്പിച്ച ജാനകി അമ്മയെ കുറിച്ചുള്ള കിഞ്ചന വർത്തമാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രീത ടീച്ചർ അവതരിപ്പിച്ച KSRTCയെ കുറിച്ചുള്ള അറിയാം അറിവ് നേടാം, പേരുപോലെ തന്നെ അറിവ് തരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആതിരയുടെ ശ്രേയക്കുട്ടിയുമായുള്ള സ്റ്റുഡൻസ് ഗെസ്റ്റ് ഓഫ് ദി ഡേ സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
4: താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മുടെ ശ്രേയ കുഞ്ഞു കുട്ടിയാണ്, അപ്പൊ അവൾക്ക് അവളോട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതാണ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടി സ്റ്റുഡന്റ് ഗെസ്റ്റ് ഓഫ് ദി ഗെസ്റ്റ് ആയിരുന്നു അല്ലെ.
3: അപ്പൊ ആതിര, നിസ്സാരമല്ല എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്ക് 3 പൂക്കളൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട്, ഹൃദയം നിറഞ്ഞ 3 പൂക്കളൊക്കെ തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആൻസർ ചോദിച്ചിരിക്കുന്നു, തയ്യൽക്കിടയിലാണോ എന്ന്.
4: അപ്പൊ
3: അല്ല
4: അതെ. അപ്പൊ ബിനു ചേച്ചി അത് വളരെ എന്താ ദയനീയമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നിസ്സാരക്കാരൻ സനോജ് പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറയാണ്. അപ്പൊ അതൊന്നും അല്ല,
3: വീണ്ടും ഒന്ന് ശ്രമിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. സനോജ് ഇതൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് അല്ലെ, ഇനിയും ടൈം ഉണ്ട്. ഇപ്പോൾ 10:51 ആയിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും
4: പറഞ്ഞു വരുമ്പോ യഥാർത്ഥത്തിൽ മെസ്സേജ് ഇപ്പോ സീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിനു ചേച്ചിയാണ്. അപ്പൊ ഞാനിങ്ങനെ ചേച്ചിയുടെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോ ഞാൻ കരുതി ആ പറഞ്ഞു.

0: പെട്ടെന്ന് പറഞ്ഞു എന്നുള്ള രീതിയാണ്. പക്ഷേ സനോജ് പരാജയപ്പെട്ടിരിക്കുന്നു, പെട്ടെന്ന് തന്നെ കറക്റ്റ് ആൻസറിലേക്ക് പോകട്ടെ. പക്ഷെ ഈ ഒരു ടൈമിൽ ഞാൻ എനിക്ക് കറക്റ്റ് ആൻസർ കൊടുക്കുമ്പോൾ ഒരു വിഷമമാണ് നിങ്ങൾ പെട്ടെന്ന്. പക്ഷെ നിങ്ങൾ 11:00 കറക്റ്റ് ആൻസർ തരണം. അപ്പോ യെസ്, അപ്പോ വേണമെങ്കിൽ ഒരു ക്ലൂ ഒക്കെ പ്രകൃതിയുമായിട്ടൊക്കെ ഇങ്ങനെ ഇണങ്ങി വേണമെങ്കിൽ അത്രയും ഒരു ക്ലൂയിലേക്ക് പോവാണ്. ഇനി പറയില്ല, ഒന്നും
1: പറഞ്ഞ പിന്നെ ആൻസർ യാതൊരു കഥയും ഇല്ല അല്ലേ. അപ്പോ മറ്റൊരു വോയിസ് മെസ്സേജ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്, നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മുടെ മൻസൂർ ചേട്ടനാണ് അയച്ചിരിക്കുന്നത്.
2: ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ മൻസൂർ കൊട്ടുകാട്. റേഡിയോ സാന്ദന 94 FM എല്ലാ ശ്രോതാക്കൾക്കും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ VS അച്യുതാനന്ദൻ്റെ 1st ചരമ വാർഷികത്തിൽ ആദ്യമായി ഒരു ബിഗ് സലൂട്ട് കൊടുക്കുന്നു. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ റേഡിയോ സാന്ദനം 94 അവതാരകർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. എങ്കിൽ തന്നെയും റേഡിയോ സാന്ദനം 94 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, എല്ലാവരുടെയും എൻ്റെയും ഒരു പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊള്ളുന്നു. നല്ലൊരു ഗാനം ഇട്ടു തരുക, ഇന്നത്തെ ഈ ദിവസത്തിന് പറ്റിയ ഒരു ഗാനം ഇട്ടു തരുക.
1: അപ്പോൾ മൻസൂർ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ VS അച്യുതാനന്ദന് നല്ല ഒരു പൂക്കൾ അർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ സനോജ് മറുപടി അയച്ചിട്ടുണ്ട്, ഷേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിര സനോജിന് അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ, ദിവസം പോയി അല്ലേ.
0: അതെ, അപ്പൊ സനോജ് എനിക്ക് അതിൽ എനിക്ക് നിരാശപ്പെടുന്ന ഇഷ്ടമല്ല സനോജ്. പെട്ടെന്ന് ആൻസർ കറക്റ്റ് തന്നെ അയക്കട്ടെ. ഞാൻ നല്ല രീതിയിൽ പറയാം ആ ഒരു ചോദ്യം ഒരിക്കൽ കൂടി പറയാണ്. ഫോക്കസ് ചെയ്തോളൂ എല്ലാവരും, എനിക്ക് നമ്മുടെ ശ്രോതാക്കൾ കറക്റ്റ് ആൻസർ തരണം. പക്ഷേ 11:00 കഴിഞ്ഞിട്ട് കറക്റ്റ് ആൻസർ, അതുവരെ നിങ്ങളൊന്ന് വെള്ളം കുടിക്കണം എന്നൊരാഗ്രഹം.
1: സനോജ് ഒരാളെ കണ്ടുപിടിക്കൂ, നമ്മുടെ രാജം ചേച്ചി അയച്ചിട്ടുണ്ട്. എപ്പോഴും
0: തെറ്റായിട്ടുള്ള ചേച്ചി, ട്രൈ ചെയ്തോണ്ടിരിക്കുക. 11:30 ചേച്ചി കറക്റ്റ് ആൻസർ അയക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാം, ജിമ്മിൽ പോകാതെ 6-pack കിട്ടുന്നത് എവിടെയാണ് എന്നുള്ളത് ഞാനപ്പോൾ കുറച്ചും കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് പറയുന്നതല്ല. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിച്ച് പെട്ടെന്ന് ആൻസർ പറഞ്ഞോളൂ. ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ആൻസർ പറയാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വേദന താങ്ങി നിങ്ങൾ ഉറങ്ങേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുക.
1: അപ്പോൾ നമ്മുടെ രജനി ഗിരീഷ് ചേച്ചി നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവായിട്ട് ഹായ് ഞാൻ കേൾക്കുന്നു, രണ്ടാളും പൊളിയാണ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഹേർട്ട് ഇങ്ങനെ തന്നിരിക്കുകയാണ്. നല്ല റെഡ് കളറല്ലേ. അപ്പൊ ഞങ്ങളത് ഇങ്ങനെ സ്വീകരിച്ച് വെച്ചിരിക്കുകയാണ്. രജനി ചേച്ചി വരുന്നതും കാത്ത് ഞങ്ങളും ഇരിക്കുകയാണ്,
0: കാത്തിരിക്കുകയാണ്. അപ്പൊ ചേച്ചി അടിപൊളിയായിട്ട് തിരിച്ചിട്ട് ജിൽ ജില്ലായിട്ട് തന്നെ ലൈവിൽ സജീവമാകട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ചേച്ചി നല്ലൊരു ദിവസം നേരുന്നു.
1: അതെ, യെസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോകണ്ടേ. അതെ,
0: യെസ്, തീർച്ചയായും. നമ്മുടെ സിനിമ മേഖലയിലെ തന്നെ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ സാധാരണ പറയുന്നതാണ് നമുക്ക് ഒരു ഇന്ത്യക്കാരൻ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ദേശീയപരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് അവാർഡ് കിട്ടുമ്പോഴും ഒരു ദേശസ്നേഹം എന്ന രീതിയിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഗൂസ് ബോംസ് വരാറുണ്ട്, ഒരു സന്തോഷം വരാറുണ്ട്. ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് എവിടെ തന്നെ ഇരുന്നെന്ന് പറഞ്ഞാലും ഇന്ത്യക്കാരനായിട്ടുള്ളൊരു വ്യക്തി എവിടെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് വേണം അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് അതൊക്കെ നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഞാൻ 100% ഒരു ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യൻ ആണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. പക്ഷേ 100% എന്നാണ് എപ്പോഴും നമ്മൾ പറയുന്നത്. ഞാൻ 200% ഇന്ത്യൻ പൗരനാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, ആരായിരിക്കും അത്?
1: അത് നമുക്ക് എന്താ പറയേണ്ടത്, ആ ഒരു കണ്ണും അല്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി കാണുമ്പോൾ തന്നെ ഒന്നെ മുഖഭാവത്തിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെയുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൻ്റെ ആ ഒരു കഴിവിലും ഒക്കെ നമുക്കറിയാവുന്നതല്ലേ, ഒരു സുന്ദരൻ അല്ലേ.
0: അപ്പോൾ ആരായിരിക്കും? നടികർ തിലകം എന്ന് തന്നെ അറിയപ്പെടുന്ന ശിവാജി ഗണേശൻ സർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, 100 years കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓർമ്മ ദിനമാണ് ശിവാജി ഗണേശൻ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ എത്ര സിനിമകളാണ് അല്ലേ.
1: 1952 പുറത്തിറങ്ങിയ പരാശക്തി എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ആദ്യം.

0: ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ ആ ആദ്യത്തെ ചിത്രത്തിൽ തന്നെ തന്റെ ഒരു സംഭാഷണ ശൈലിയും അഭിനയവും ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ ആതിര നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ണുകൾ പോകുന്നത് ഒരു ഒരു ഒരു ആ ഒരു ശൈലി അല്ലേ, അദ്ദേഹം സംസാരിക്കുന്ന ആ ഒരു ശൈലി. അത് മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലികളും അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങളും ഒക്കെ മാറ്റുന്നത് ഒരു പ്രത്യേക ഒരു രീതിയാണ് അല്ലേ.
1: തീർച്ചയായും നാടകത്തിലൂടെയാണ് സജീവമായിട്ട് തുടർന്ന് അതിനുശേഷമാണ് ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു വിസ്മയമായിട്ട് അദ്ദേഹം മാറുന്നത്. തുടക്കകാലത്ത് അദ്ദേഹത്തിന്റെ പേര് വില്ലുപുരം ചിന്നയ്യ മണ്ട്രയ്യ ഗണേശമൂർത്തി എന്നുള്ളതായിരുന്നു. അതിനോടൊപ്പം ഈ ശിവാജി എന്ന പേര് അത് അങ്ങനെ കിട്ടാനുള്ള കാരണം അദ്ദേഹം കൂടുതലും നാടകങ്ങളിൽ ശിവാജി അദ്ദേഹത്തിന്റെ വേഷങ്ങളാണ് കൂടുതലും സജീവമായിട്ട് ഈ രാജകീയമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ പെരിയാറാണ് അദ്ദേഹത്തിന് വേണ്ടി ഈ ഒരു പേര് നൽകി, ശിവാജി എന്ന പേര് ചേർത്ത് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. അപ്പൊ അത്രയും തീക്ഷ്ണമായിട്ടുള്ള, ഇപ്പോൾ ബീനച്ചിച്ചി പറഞ്ഞതുപോലെ തന്നെ തീക്ഷ്ണമായിട്ടുള്ള കണ്ണുകളിലൂടെ ആ ഒരു നടന വിസ്മയത്തിലൂടെ നമ്മളെല്ലാം അതിശയിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ശിവാജി ഗണേശൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് ചിത്രങ്ങൾ തമിഴ് മണ്ണിനെയും തമിഴ് മക്കളെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു സിനിമ, ഒരു നടൻ തന്നെയാണ്, നടന വിസ്മയം തന്നെയാണ് ശിവാജി ഗണേശൻ.
0: തീർച്ചയായിട്ടും തമിഴ് സിനിമയിൽ മാത്രമല്ല അദ്ദേഹം മലയാളത്തിൽ നമ്മുടെ മോഹൻലാൽ സാറിന്റെ കൂടെ അവതരിപ്പിച്ച നമ്മുടെ ഒരു യാത്രാമൊഴി എന്ന് പറയുന്ന ചിത്രത്തിലെ അല്ലേ അദ്ദേഹത്തിന്റെ അച്ഛനായി അനന്തൻ എന്ന് പറയുന്ന ഒരു അച്ഛനായിട്ട് അച്ഛനും മകനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് അല്ലേ. അത് ആ അറിയുന്ന നിമിഷം ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ആ ഒരു അഭിനയം അത് വല്ലാത്തൊരു വികാരമായിരുന്നു. ആ ഒരു വികാര നിർഭരമായിട്ട് ആ മകനെ ചേർത്ത് പിടിക്കുന്ന അല്ലേ.
1: അതെ തീർച്ചയായും. അപ്പൊ ഈ ഒരു ഇദ്ദേഹത്തിനെ പറ്റി എടുത്തു പറയുന്ന സമയത്ത് രാജാവായിട്ടൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും ഇപ്പോൾ ഒരു രാജാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പിക്ചറൈസേഷൻ ഉണ്ടല്ലോ. അതിൽ ഈ ഛത്രപതി ശിവാജി ആ ഒരു വേഷം വളരെ ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടാണ് ഇ വി രാമസ്വാമി സാർ അദ്ദേഹത്തിന് ശിവാജി എന്ന പേരോട് കൂടി, ഈ പെരിയോർ ഇ വി രാമസ്വാമി സാർ ആ ഒരു രീതിയിൽ വിളിച്ചത്. അപ്പൊ പലപ്പോഴും ആ ഒരു പേരിനെ എന്താ പറയുക വളരെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മൂടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്.
0: അത് പറഞ്ഞപ്പോഴാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന് പറയുന്ന ചിത്രത്തിലെ അല്ലേ ഒരു സ്വാതന്ത്ര്യ സമര നായകന്റെ ഒരു കഥാപാത്രം അല്ലേ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതിലതിനകത്ത് അദ്ദേഹം ജീവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളിൽ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കർണൻ എന്ന ചിത്രത്തിലെ, മഹാഭാരതത്തിലെ കർണനായിട്ട് അദ്ദേഹം ജീവിച്ചത് അല്ലേ. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ വെറൈറ്റി ആയിട്ടുള്ള അഭിനയ ശൈലികളായിരുന്നു.
1: യെസ്, തീർച്ചയായും ഒരുപാട് കഥാപാത്രങ്ങൾ നിരവധി ഭാഷകളായിട്ട് തമിഴ്, നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാൽ സാറിന്റെ കൂടെ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ട് നിരവധി കഥാപാത്രങ്ങളിലൂടെ യാത്ര തുടർന്നു. അതിന്റെ ഭാഗമായിട്ട് ദേശീയ തലത്തിൽ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.
0: പത്മശ്രീ, പത്മഭൂഷൺ അല്ലേ, അതുപോലെ തന്നെ സിനിമയിലെ
1: സാഹിബ് ഫാൽക്കെ പുരസ്കാരം, ഫ്രഞ്ച് ഗവൺമെന്റിന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബഹുമതികളുടെ കാര്യത്തിലും അദ്ദേഹം ഇങ്ങനെ മുൻകൈയില് മുൻപന്തിയിൽ തന്നെ നിന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ശിവാജി ഗണേശൻ സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ചിത്രങ്ങളിലൂടെ കഥാപാത്രങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: 2001 ജൂലൈ 21 അദ്ദേഹം വിട വാങ്ങിയെങ്കിൽ പോലും അദ്ദേഹം ഇന്നും നമ്മുടെ പുതുതലമുറയെ പോലും പ്രചോദിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ അഭിനയ ശൈലിയും ഒക്കെ ഇന്നും അവർക്കൊരു പാഠപുസ്തകം പോലെയാണ് കണ്ടുവരുന്നത്.
1: നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ കാര്യമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ സിനിമാ മേഖലയിലുള്ളവർ തന്നെ പിന്നീട് അത്രയും, അതായത് തമിഴ് മക്കൾ അത്രയും സ്നേഹത്തോടു കൂടിയാണ് ആ ഒരു ഓരോ സിനിമ നായകന്മാരെയും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോഴും അവർക്ക് കുറച്ച് ഫ്ലെക്സിബിൾ കൂടുതലാണ്. ആ ഒരു ടൈമിൽ 1982 അദ്ദേഹം പിന്നീട് ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി DMK എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു, തമിഴക മുന്നണി എന്ന രീതിയിൽ ഒരു പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. പക്ഷേ സിനിമയിൽ അത്രയും മേൽക്കോയ്മയിൽ നിന്ന ടൈമിൽ ആ ഒരു രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അപ്പോൾ വീണ്ടും കംബാക്ക് എന്ന രീതിയിൽ സിനിമയിലേക്ക് തന്നെ സജീവമായിട്ട് തുടരുകയാണ് ചെയ്തിരുന്നത്.
0: അതേതായാലും നമ്മുടെ നടികർ തിലകം ശിവാജി സാറിന് മഹാനടന് അല്ലേ, റേഡിയോ സാന്ത്വനം 90.4 FM ഓർമ്മ പൂക്കൾ അർപ്പിക്കുകയാണ്.
1: യെസ്, തീർച്ചയായും നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ മോഹൻലാൽ സാറിൻ്റെ കൂടെ അഭിനയിച്ച ഒരു സൂപ്പർ സൂപ്പർ സോങ്, നല്ല രസമാണ്, അവരുടെ ഒരു കോമ്പിനേഷൻ തന്നെ കാണാൻ.
0: ഒരു യാത്രാമൊഴി,
1: യെസ്, ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഇതാ വരുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
0: ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സന്ധുനും 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പമുള്ളത്
2: ആതിര, നമ്മളോടൊപ്പം
1: ശ്രീലക്ഷ്മി.
2: യെസ്, അപ്പൊ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. സമയം 11:07 ആയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ട് കേട്ടു. ശിവാജി ഗണേശൻ സാറിൻ്റെ ഓർമ്മ ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ, സിനിമയിലൂടെ, ജീവിത രീതികളിലൂടെ ഒക്കെ നമ്മളിങ്ങനെ ഒരു ചെറിയ യാത്രയായിരുന്നു. അപ്പോൾ ആ പാട്ടൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു സമർപ്പണമായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അയക്കാതെ മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
1: അതേ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ ആതിര ചോദിച്ച ചോദ്യത്തിന്റെയൊക്കെ ആൻസറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സരസ്വതി അമ്മ പറഞ്ഞ ആൻസർ എന്ന് പറഞ്ഞാൽ, 6 പാക്കാവുമ്പോ അങ്ങ് നിർത്തിയ പോരെ ആതിരേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതല്ല നമ്മുടെ ആൻസർ എന്നുള്ളത്.
2: അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് അതിനെ പറ്റി ചർച്ച ചെയ്യാൻ തോന്നുന്നു. അപ്പൊ സരസ്വതി അമ്മ കറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ പറയുകയാണെങ്കിൽ നമ്മളൊരു സമ്മാനം സരസ്വതി അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് തരുന്നതായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി അമ്മയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ വിളിച്ച് നമ്മളെയൊക്കെ പറയുകയാണ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
1: അപ്പോൾ നമുക്ക് നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് നമ്മുടെ മെസ്സേജിലേക്ക് പോകാം അല്ലേ. നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് നമ്മുടെ അജിത് അടിമാലി. ഗുഡ് മോർണിംഗ്, ഒരു ലവും ഒരു ഒരു ഒരു കുസൃതിയായിട്ടുള്ളൊരു മോജിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഏറ്റെടുത്തിരിക്കുകയാണല്ലേ. ഗുഡ് മോർണിംഗ് അജിത്, എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു അവിടെ? അടിമാലിക്കാർക്കൊക്കെ ഇങ്ങനെ പനിയാണെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞിരുന്നു. അതൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും അന്വേഷിച്ചതായിട്ട് പറയുക അല്ലേ.
2: തീർച്ചയായും, തീർച്ചയായും.
1: അപ്പോൾ നമ്മുടെ വനജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാന്ത്വനം കുടുംബത്തിനും ശ്രോതാക്കൾക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു വനജ ചേച്ചി.
2: അപ്പോൾ വനജ ചേച്ചിയും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് കൂടി പറയുന്നു. നല്ലൊരു ദിവസം നേരാണ്.
1: അതെ, നമ്മുടെ കവിത ചേച്ചി കടപ്പാക്കടയിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ബീന, ആതിര, ശ്രീലക്ഷ്മി, 3 പേരും സുഖമായിരിക്കുന്നോ? ചില്ലായിട്ടിരിക്കുകയാണ്. കവിത ചേച്ചിക്ക് എങ്ങനെയാണ് അല്ലെ? സുഖമാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ചോദ്യം കട്ടിയായി പോയി. ചെവിയിലൂടെ പുക പോകുന്നത് പോലെ ചില സിനിമകളിൽ ജഗതിച്ചേട്ടനെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെ ആയിരിക്കുകയാണ്
2: കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ പുകയൊക്കെ മാറി നിങ്ങൾ.
1: അപ്പൊ നമ്മള് പറയുന്നത്, അപ്പോ ചേച്ചി പറഞ്ഞിരിക്കുന്നത് ആതിര രാവിലെ അവതരിപ്പിച്ച കുഞ്ഞുമോളുമായിട്ടുള്ള ഇന്റർവ്യൂ ക്യൂട്ട് ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
2: താങ്ക് യു സോ മച്ച്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. കുഞ്ഞു കുട്ടികളും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികളുടെ എല്ലാം വളരെ ക്യൂട്ടായിട്ടുള്ള അവരുടെ അനുഭവങ്ങളിലൂടെ, അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളിലൂടെ ഒക്കെ യാത്ര തുടരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും അത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കുഞ്ഞു കൂട്ടുകാരിയോട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സൂപ്പർ താരത്തിനോട് തീർച്ചയായും നിങ്ങളുടെ ഈ മെസ്സേജൊക്കെ ഞാൻ എത്തിക്കുന്നതായിരിക്കും.
1: അതെ, ആതിര ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാജം ചേച്ചി ഒരു പൊള്ളിയാണ്. ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ആൻസറുകളും ഭയങ്കര രസമാണ്. അപ്പോൾ ചേച്ചി ചോദിച്ചിരിക്കുന്നത് ബിവറേജ് ക്യൂവിലാണോ?
2: ശരിയാണ്, രാജൻ ചേച്ചി. അതായത് എനിക്ക് തോന്നുന്നു ബിവറേജ് ക്യൂ നിൽക്കുന്ന സമയത്ത് ക്ഷീണിച്ച് സിക്സ് പാക്ക് ആവുന്നാണോ?
1: അതായിരിക്കാം ചിലപ്പോ ഉദ്ദേശിച്ചത്. ഏതായാലും അതല്ല ആൻസർ. ഇല്ലേ,
2: അതല്ല. അപ്പൊ എന്തായാലും 3rd ശ്രമത്തില് നമ്മുടെ രാജൻ ചേച്ചി കറക്റ്റ് ആൻസർ തന്നെ അയക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ. യഥാർത്ഥത്തിൽ നമ്മൾ ഈ കുസൃതി ചോദ്യമൊക്കെ ചോദിക്കുന്നത് ഇൻ കേസിൽ എവിടെയെങ്കിലും ഇരുന്നൊരു ഡള്ളായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കുറഞ്ഞിരിക്കുന്നവർക്ക് ഒന്ന് ചിരിക്കാൻ തമാശയായിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു നമ്മുടെ കൗതുക വിശേഷങ്ങളോടും നമ്മുടെ അപ്ഡേഷനൊപ്പം നിങ്ങൾക്ക് ഈ ഒരു എനർജിയാണ് ഈ ഒരു കുസൃതി ചോദ്യം. പലപ്പോഴും ചില സമയത്ത് നിങ്ങൾക്ക് ചിരി വരും ഇതിൻ്റെ ആൻസറൊക്കെ കേട്ടാൽ, പക്ഷേ നിങ്ങളെ ജിൽജിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് എത്തുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക, നമ്മളിങ്ങനെ നിങ്ങളുടെ രസകരമായിട്ടുള്ള ആൻസേഴ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക.
1: അതെ, അവസാനം നിസ്സാരം എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരൊക്കെ ആൻസറുകൾ കറക്റ്റായിട്ടൊക്കെ അയക്കുന്നതായിരിക്കും അല്ലേ, നമുക്ക് പ്രതീക്ഷിക്കാം.
2: യെസ്, തീർച്ചയായും.

0: ഇടുക്കിയില് എവിടെയാ?
1: ഇടുക്കിയിലാണ്, നമ്മുടെ ഇടുക്കിയില് മൂന്നാറിനടുത്തുള്ള മലനിരകളിലെല്ലാം അത് സജീവമായിട്ട് ഇപ്പൊ നീലക്കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിരിക്കുകയാണ്. നവംബറോട് അടുക്കുന്നതോടുകൂടി മല മുഴുവൻ ആ പൂക്കൾ കൊണ്ട് നീലക്കടൽ, ആ ഒരു വിസ്മയം തന്നെ കാണാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറഞ്ഞത്. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഇതിന്റെ റിപ്പോർട്ടുകൾ കാണുമ്പോഴും വായിക്കുമ്പോഴും തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് ആ ഒരു വിസ്മയം കാണാൻ വേണ്ടിയിട്ട്. തീർച്ചയായും പലപ്പോഴും നമ്മുടെ അടിമാലി ബ്രദേഴ്സ് ആണെങ്കിലും നമ്മുടെ വയനാട് ആ പ്രദേശത്തുള്ള പല ശ്രോതാക്കളും മെസ്സേജ് അയക്കുമ്പോൾ ഇതുപോലുള്ള പല വിസ്മയങ്ങളും ആ മലനിരകളിലെല്ലാം ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അവരെ പറ്റിയൊക്കെ കേൾക്കുന്ന സമയത്തും ഈ ഒരു പ്രകൃതിപരമായിട്ടുള്ളൊരു ഭംഗിയാണ് കൂടുതൽ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് പോയി കാണാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ? നമുക്ക് കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ടേക്ക് എത്തി അതൊക്കെ ഒന്ന് കാണാൻ.
0: പക്ഷെ എന്ന് കരുതി അവിടെ ഒരുപാട് പേര് ഈ ഒരു നിമിഷം 12 വർഷത്തിലൊരിക്കൽ പുകുന്ന ആ ഒരു നീല താഴ്വര കാണാനായിട്ട് ഒരുപാട് വിദേശികളും ഒരുപാട് ആൾക്കാരും ഒക്കെ എത്താറുണ്ട് അല്ലെ? അപ്പൊ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ആയിരിക്കും. കാരണം വെച്ചാൽ അവർക്ക് ഈ പ്രകൃതി സ്നേഹികള് ഫോട്ടോഗ്രാഫേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇതൊക്കെ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആണ്. അവർ ഇത് ഇപ്പം എനിക്ക് തോന്നി ഈ ഒരു നീലക്കുറിഞ്ഞി പൂത്ത് കിടക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു കണ്ണിന് കൗതുകമാണ് അല്ലേ?
1: തീർച്ചയായും. അപ്പം ഈ ഒരു എനിക്ക് തോന്നി ഈ ഒരു സീസണിൽ, അത് ഈ വർഷം ഈ ഒരു എന്താ പറയുക 12 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്നതാണ്. 2026 ഇതായിപ്പോൾ നീലക്കുറിഞ്ഞികൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒരു ഇത്. പിന്നീട് ഇത് പൂത്ത് കഴിഞ്ഞാൽ ഇവയുടെ വിത്തുകൾ വീണ് അടുത്ത തലമുറ ചെടികളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു എന്താ പ്രക്രിയ നടക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ചും ഇതിൽ പറയേണ്ട ഒരു കാര്യം, ആ ഒരു ഭംഗി പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്ന വളരെ റെയറായിട്ടുള്ളൊരു ഈ ഒരു ഭംഗി കാണാൻ വേണ്ടി ബീന പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിദേശികളാണെങ്കിലും സ്വദേശികളാണെങ്കിലും എല്ലാം ആ ഒരു പ്രദേശത്ത് എത്താറുണ്ട്. പക്ഷേ ഇതിൽ മെയിനായിട്ടും പ്രിയപ്പെട്ടവരിലേക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു ഭംഗി ആസ്വദിക്കുക, പക്ഷെ അതിനെ നശിപ്പിക്കാതിരിക്കുക. പലരും ഇതിനൊരു കൗതുകം തോന്നി ഒന്ന് പിടിക്കാനും ഒന്ന് വലിക്കാനും ഒക്കെ തോന്നുമ്പോൾ ഒരു ഭാഗം കൊണ്ട് അല്ലെങ്കിൽ നടക്കുന്ന ഭാഗത്ത് അതിനൊന്ന് ഉപദ്രവിച്ച് മുമ്പോട്ട് പോകാന്നുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടാകുന്നൊരു ദൈവം അത് ചെയ്യാതിരിക്കുക. അത്ര മനോഹരമായിട്ടാണ് അവർ നമുക്ക് ആ ഒരു നമ്മുടെ കണ്ണുകൾക്ക് മനോഹാരിത നൽകിക്കൊണ്ടാണ് അവർ നമുക്ക് വേണ്ടി ഇങ്ങനെ പൂത്ത് വിസ്മയമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെ നശിപ്പിക്കരുത്, അതിനെ എടുക്കരുത്, പിച്ചം എടുക്കരുത് ഒന്നും. ആ ഒരു കുറേ കാര്യങ്ങളൊക്കെ യാത്ര ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ പ്രോപ്പറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും അത് പലപ്പോഴും പാലിക്കാറില്ല. അപ്പോൾ അതെല്ലാം പാലിച്ച് തന്നെ ആയിരിക്കണം. ഇൻ കേസിൽ നിങ്ങൾ അവിടെ പോയി ഇത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. പിന്നെ
0: അതിന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നീലക്കുറിഞ്ഞി അല്ലേ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് അല്ലേ? പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം പോലെയാണ്. കാരണം 12 വർഷത്തിലൊരിക്കൽ ഒന്ന് ആലോചിച്ച് നോക്കി, അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു മഹാ അത്ഭുതം ഒന്ന് കാണാൻ അല്ലേ. അപ്പൊ പ്രകൃതിയുടെ ഈ ഒരു അത്ഭുതം എന്ന് പറയുന്നത് എല്ലാത്തിനും ഓരോ സമയമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമ്മൾ അത്രയും ഈ ആദ്യം ഇപ്പൊ പറഞ്ഞതുപോലെ അതിനെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും എത്രത്തോളം നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ അത്രത്തോളം അത് നല്ല രീതിയിൽ തന്നെ പ്രകൃതി നമുക്ക് തരുന്നതായിരിക്കും അല്ലേ?
1: തീർച്ചയായും. അതിനെ നശിപ്പിക്കാതിരിക്കുക, പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കിക്കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഭക്ഷണ അവശിഷ്ടങ്ങൾ ഇതൊന്നും അവിടെ അലൗഡ് അല്ല. പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ആ ഒരു വിസ്മയം നവംബർ വരെ ആയിരിക്കും അതിൻ്റെ ഒരു ഭംഗി, നീല വിസ്മയം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ.
0: കാണുന്നവർക്ക് അയാളുടെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും ആ ഒരു നിറം ഇങ്ങനെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും അല്ലേ? ആ ഒരു നിറത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ആ ഒരു നിമിഷത്തോടൊപ്പം തന്നെ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോയാലോ?
1: അപ്പൊ നമുക്ക് കണ്ണുകളുടെ ഭംഗി അല്ലെങ്കിൽ കണ്ണുകളിലൂടെ വിസ്മയം തീർക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കേൾവിയിലൂടെ വിസ്മയമായിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് ഇതാ എത്തി ചുവടുറപ്പിച്ചിരിക്കുന്ന ജേക്സ് ബെച്ചോ. ഒരു സൂപ്പർ സോങ് കേട്ടാലോ, ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടെടുത്തിരിക്കുക. താം കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: Once again, welcome back to Radio Sandhvanam 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
2: ഞാൻ ബീന ഗുവേര, നമ്മളോടൊപ്പം
1: മിണ്ടാണ്ടിരിക്കുന്നു ശ്രീലക്ഷ്മി.
2: മിണ്ടാണ്ടിരിക്കുകയാണോ ശ്രീലക്ഷ്മി?
1: അല്ല. യെസ്, അപ്പൊ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടതായിരുന്നു. സൂപ്പർ സോങ് ആണ് എനിക്ക് തോന്നുന്നു. ജെക്സ് ബെജോ കൂട്ടുകെട്ടിൽ പിറക്കുന്ന ഇപ്പോഴുള്ള പാട്ടുകളെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഇഷ്ടം തോന്നി, പിന്നെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഒരു ഇഷ്ടത്തിലേക്ക് കടക്കുന്ന പാട്ടുകളാണ് ജെക്സ് ബെജോ മാജിക് എന്ന് പറയുന്നത്. സിദ് ശ്രീറാമാണ് അത് പാടിയിരിക്കുന്നത്. ഓണത്തിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ നമ്മുടെ ജെക്സ് ബെജോ ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഈ ഒരു പാട്ട്. ഈ ഒരു പാട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു സൂപ്പർ സൂപ്പർ ലുക്കാണ് അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത്. ഈ മനുഷ്യൻ എന്താ പ്രായമാവുന്നില്ലേ എന്നുള്ളത് കമന്റുകളാണ് ഈ ഒരു പാട്ടിന് താഴെ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അടിപൊളി ഒരു പാട്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ പോരട്ടെ, സമയം 11:21 ആയിരിക്കുന്നു.
2: അതെ, അപ്പോ ആതിര, മെസ്സേജുകൾ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8848555785 അല്ലേ? അപ്പോ ആതിര, നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോ അതിനുള്ള സമയമൊന്നും ഇല്ല അല്ലേ, ആൻസറുകൾ അയക്കാനുള്ള ഒരു സമയമൊന്നും ഇല്ല എങ്കിൽ പോലും ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് പറയാം.
1: ഓക്കെ, ചോദ്യം ഇതാണ്, ജിമ്മിൽ പോകാതെ സിക്സ് പാക്ക് കിട്ടുന്നത്,
2: അതെ
1: അത്രേ ഉള്ളൂ,
2: എവിടെ നിന്നാണ് ആ ഒരു സിക്സ് പാക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് പറയുക എന്നുള്ളതാണ്. അവസാന നിമിഷങ്ങളാണ്, പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തോളൂ. ഈ നിസ്സാരം പറഞ്ഞവരൊക്കെ ഇങ്ങനെ കുറെ ഒക്കെ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല അങ്ങോട്ട് കേട്ടോ. പക്ഷെ മോശമാണ്, പെട്ടെന്നാവട്ടെ അല്ലേ, കുറച്ച് സമയം കൂടി ഞങ്ങൾ തരാം.
1: യെസ്, അപ്പോൾ സമയം 11:22 ആയിരിക്കുന്നു. അപ്പൊ നമ്മുടെ മണിക്കുട്ടി ഓടി തുടങ്ങിയിരിക്കുന്നു, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കാം. നമുക്ക് കുറച്ച് സമയം കൂടി ഉള്ളൂ, നമ്മുടെ വൈൻഡപ്പ് സെക്ഷനിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് മുൻപ് കുറച്ച് വിശേഷങ്ങൾ കൂടി പറയാനുണ്ട് അല്ലേ?
2: അതെ, പറയുന്നതിന് മുൻപ് തന്നെ നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ രഘുനന്ദൻ സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, തന്നത് ആരാണെന്ന് തിന്നവനും തിന്നത് ആരാണെന്ന് കൊടുത്തവനും അറിയുന്നില്ല. അപ്പോൾ ഈ ഒരു പൊതിച്ചോറിൻ്റെ ഒരു രഹസ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്യമാണ് അദ്ദേഹം പറഞ്ഞത്, ശരിയാണല്ലേ? നമ്മളൊരു പൊതിച്ചോറ് ആർക്കെങ്കിലും കൊടുത്തു വിട്ടാൽ, ഇപ്പോൾ ഒരുപാട് പൊതിച്ചോറൊക്കെ കൊടുക്കുന്നുണ്ട്, അതിൻ്റെതായ ആ ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പൊതിച്ചോറ് ആരുടെ വീട്ടിൽ നിന്നാണെന്നോ അല്ലെങ്കിൽ ആര് കൊടുത്തു വിട്ടതാണെന്നോ ഒന്നും നമ്മൾ അറിയുന്നില്ല അല്ലേ. ആ ഒരു ആഹാരം നമ്മൾ നല്ല സന്തോഷത്തോടുകൂടി നല്ല രുചിയോടുകൂടിയാണ് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നീടൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ചിത്ര ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്, ചിത്രാമ്മ അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ബീനക്കുട്ടി, പാറുക്കുട്ടി, അനുശ്രീക്കുട്ടി, തെറ്റിപ്പോയി
1: എന്നെ ആർക്കും ഇഷ്ടമല്ല,
2: പാറുക്കുട്ടി അല്ല
1: ഞാൻ, ആതിരയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് സത്യമായിട്ടും എനിക്ക് വിഷമമുള്ളൊരു കാര്യമാണ്, ഞാൻ ഇതിൽ പ്രതിഷേധിക്കുകയാണ്. എൻ്റെ പേര് തെറ്റിച്ച് പറയുന്നു, ഇരിക്കുന്ന സമയത്ത് ഈ 1.5 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ജില്ല ജില്ലായിട്ട് പറയുന്നു എന്നെ. എല്ലാരും ഒരുപോലാണ്, കുഴപ്പമില്ല. എന്നാലും ചെറുതായിട്ട് ഒരു
2: എവിടെയൊക്കെയോ എന്റെ പേര് ആർക്കൊക്കെയോ
1: എവിടെയൊക്കെയോ മറന്നു പോകുന്ന പോലെ. അപ്പൊ ഞാൻ ആതിരയാണ്, ആതിരയാണ്, ആതിരയാണ്,
2: ഒരിക്കൽ കൂടിയല്ല, വീണ്ടും വീണ്ടും
1: പറയാണ്. അപ്പൊ പാറു ഇല്ല ഇവിടെ, ഈ വേദിയിൽ പാറു ഇല്ല. അപ്പൊ പാറുവിനെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ പാറു ഇല്ല വേദിയിൽ ഇല്ലെങ്കിൽ കൂടിയും പാറുവിനെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ പാർവതിയെ. അപ്പൊ ചിത്രാമ്മ, നല്ലൊരു ദിവസം നേരാണ്. എനിക്ക് ഞാൻ ചുമ്മാ പറയുന്നതാണ്, നമ്മൾ ഒരാളെ നമ്മൾ സന്തോഷമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരാളെ സ്നേഹിച്ചാൽ തന്നെ നമ്മൾ എല്ലാവർക്കും അത് ഈക്വലായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്, നിങ്ങളുടെ മെസ്സേജ് അയക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്.
2: അപ്പോൾ ചിത്രാമ്മ പറഞ്ഞിരിക്കുന്നത് തൊണ്ടിവനത്തെക്കുറിച്ച് കൂടി പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊണ്ടിവനത്തെക്കുറിച്ച് ചിത്രാമ്മ ഉദ്ദേശിച്ചിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഈ തൊണ്ടിവനം എന്ന് പറയുന്നത് ഈ കണ്ടൽ ചെടികൾ നിറഞ്ഞ ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ തൊണ്ടിവനം എന്ന് പറയുന്നത്. അതാണോ നമ്മുടെ ചിത്രാമ്മ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഈ കരയും കടലും ഒക്കെ സംഗമിക്കുന്ന ഒരു പ്രദേശത്തുള്ള കണ്ടൽ വനങ്ങൾ വളരുന്നത് ആ ഒരു അതാണ് നമ്മുടെ അമ്മ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഞണ്ട്, ചെമ്മീനും ഒക്കെയുള്ള ഒരുപാട് ജലജീവിയുടെ ഒരു പ്രധാന ഒരു ഒരു കേന്ദ്രമാണത്. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടട്ടെ എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ആദരണീയനായ സഖാവ് അച്യുതാനന്ദൻ സാറിന് എൻ്റെ ഓർമ്മ പൂക്കൾ പറഞ്ഞിട്ട് പൂക്കളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ചോദിച്ചിട്ടുണ്ട്, ശിക്കാരി ശംഭു എന്ന ചിത്രത്തിലെ താരം പതിപ്പിച്ച ഗാനം ഒന്ന് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് തെറ്റിപ്പോയത് അമ്മ ഇങ്ങനെ സോറി പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ ശബ്ദം ശ്രവണ സുന്ദരമായിക്കൊണ്ടിരിക്കുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. കേൾക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല അല്ലേ ആതിര? സന്തോഷമായില്ലേ?
1: അതെ, സന്തോഷമാണ് അമ്മ. ഞാൻ വെറുതെ പറയുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട്
2: വിഷമിക്കണ്ട. ആതിരമോളു സോറി പറഞ്ഞിട്ടുണ്ട് അമ്മ. ആതിരമോളു സോറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൂറിസം പ്രൊമോഷൻ സൂപ്പറാണ് എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റഷീദ് നമുക്ക് ആൻസർ അയച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആൻസർ ആണ് റഷീദ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സനോജ് ഇങ്ങനെ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തു എന്ന് പക്ഷെ വരുന്നില്ല ഇങ്ങോട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറ് ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബാബുരാജൻ സാർ പറഞ്ഞിരിക്കുന്നത്, സുന്ദരി നീയും സുന്ദരൻ ഞാനും എന്ന് ചേർന്നിരുന്നാൽ തിരുവോണം എന്നൊരു ഗാനം പ്ലേ ചെയ്യണം ശ്രീലക്ഷ്മി എന്നാണ് നമ്മുടെ ബാബുരാജൻ സാർ പറഞ്ഞിരിക്കുന്നത്.
1: ഒന്ന് പാടിക്കൊടുക്കൂ നമ്മുടെ ബാബുരാജൻ സാറിന്.
2: അത് വേണോ? ഇപ്പൊ നല്ല നല്ല പാട്ടുകാർ ഇവിടെ ഇരിക്കുമ്പോ എന്നോട് തന്നെ പറയാം ജാതിരി ഒന്ന് പാടിക്കൊടുക്കും.

0: അപ്പൊ ഇതിനെ വളരെ മനോഹരമായിട്ട് ഞാൻ നമ്മൾ ഈ പാട്ടിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ പെട്ടെന്ന് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ പാടുമല്ലേ, അപ്പൊ അതുകൊണ്ട് പ്രശ്നമൊക്കെ പറ്റല്ലേ ബിനിജി.
1: അതെ,
0: അപ്പൊ അത് ആ സെൻസിലെടുക്കാം.
1: അപ്പോ ആൻസർ പറഞ്ഞിരിക്കുന്നത് ബിവറേജസ് കോർപ്പറേഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല,
0: മിക്കവരും ബിവറേജസ് കോർപ്പറേഷൻ പറയുന്നുണ്ട്. അപ്പൊ സിക്സ് പാക്കിന്റെ കാര്യം അതുമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ ആവശ്യപ്പെടുകയാണ് നിങ്ങളോട്. എന്തുകൊണ്ടായിരിക്കും സിക്സ് പാക്ക് എന്ന് പറയുമ്പോൾ ബിവറേജുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് വേണം, എക്സ്പ്ലനേഷൻ വേണം. ഐ വോണ്ട്.
1: എന്തായാലും ഞാനിത് പറഞ്ഞത് എന്തായാലും എനിക്കിതറിയില്ല. അപ്പൊ എന്തായാലും എനിക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ കിട്ടി. അപ്പൊ അത് ആർക്കാണ് അറിയാവുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരിക. ഏതായാലും ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആൻസർ എന്തായാലും ഇതൊന്നുമല്ല. പക്ഷെ അതിന് ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ,
0: കുറച്ച് വിചിത്രമായൊരു ആൻസർ ആണ്.
1: അതെ, അത് ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജം ചേച്ചി വീണ്ടും പോവില്ല എന്നുള്ള ഒരു ഒരു ഒരു ഇച്ഛാശക്തിയോട് കൂടി വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ്.
0: ഈ ദിവസത്തെ വിന്നറായിട്ട് ഞാൻ രാജം ചേച്ചിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരിക്കലും പതറാത്ത ഒരു ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നത് എങ്കിൽ കൂടിയും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് രാജൻ ചേച്ചി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ചേച്ചി ഇങ്ങനെ മെസ്സേജ് നമുക്ക് അയക്കുന്നതിനും. അല്ലേ, നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എത്ര തെറ്റയച്ചാലും ഒരിക്കലും ഞാൻ ശരി അയക്കും എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ രാജൻ ചേച്ചി.
1: ശരിയിലേക്ക് വന്നിട്ടില്ല രാജം ചേച്ചി അയച്ചിരിക്കുന്നത്, കിച്ചൺ സിക്സ് പാക്ക് ബൺ എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും ആയില്ല. രാജം ചേച്ചിക്ക് അറിയാം, രാജം ചേച്ചിയുടെ അടുത്തുണ്ട്, പക്ഷെ എന്നിട്ടും ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോ നമ്മുടെ ചിത്ര ചേച്ചി, ചിത്രാമ്മ വീണ്ടും അയച്ചിരിക്കുന്നു, തൊണ്ടിവനം ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ കൂട്ടിയിട്ടിരിക്കുന്ന വാഹനങ്ങളെ കുറിച്ചാണ്. ഓ, അപ്പം വാഹനം എന്നാണ്, അല്ല വനം എന്നല്ല, അത് തെറ്റായിട്ടാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അത് അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, അത് നമ്മൾ അടുത്ത ലൈവിൽ നമുക്ക് പറയുന്നതായിരിക്കും അല്ലേ, കാരണം നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്.
0: നമ്മുടെ
1: കവിത ചേച്ചി ആൻസർ അയച്ചിരിക്കുന്നത് തേൻകൂടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലല്ലോ, തേൻകൂടല്ല എന്നുള്ളതാണ്.
0: വിചിത്രമായിട്ടുള്ള ഒരു ആൻസറാണെന്ന് ഞാൻ പറഞ്ഞില്ല, കുസൃതി ചോദ്യമാണ്. അപ്പോൾ ആ ഒരു സെൻസിൽ നിങ്ങൾ എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോയാലോ.
1: അതെ അതെ, അപ്പോൾ നമ്മുടെ ആൻസർ പറയാം.
0: അതെ, ചോദ്യം ഇതാണ്, ആൻസർ ഞാൻ ആദ്യം പറയാം.
1: ചോദ്യം പറഞ്ഞിട്ട്,
0: അതെ അതെ, ചോദ്യം ഇതായിരുന്നു, നമ്മൾ ജിമ്മിൽ പോകാതെ സിക്സ് പാക്ക് കിട്ടുന്നത് എവിടെയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പതുക്കെ ജിമ്മിന്റെ അടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് പൈസ എത്രയാവാണ്ട് വേണ്ട എന്ന രീതി നമ്മൾ പതുക്കെ നടന്ന് നല്ലൊരു പ്രകൃതിദത്തമായ ഒരു സ്ഥലത്ത് ചെല്ലുക. അവിടെ ഒരു കവുങ്ങിന്റെ മരം, അതായത് നമുക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ അടയ്ക്ക അടയ്ക്ക അടയ്ക്ക മരത്തിന്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പതുക്കെ ഒന്ന് അന്നൊക്കെ ഒന്ന് കുലുക്കുക, അല്ലെങ്കിൽ നമ്മൾ പതുക്കെ ആരെങ്കിലും കേറാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പതുക്കെ കേറുക. എന്നിട്ട് 1, 2, 3, 4, 6 അത്രയും,
1: 4, 5, 6
0: ഇത്രയും കഴിഞ്ഞ് നിർത്തുക, അത് എടുക്കുക. അപ്പൊ സിക്സ് പാക്ക് ആയിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും അത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മുടെ റഷീദ ചേച്ചി കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അടയ്ക്കാമരത്തിലെ പാക്കാണോ എന്നാണ്
0: ചോദിച്ചിരിക്കാറുണ്ട്. അപ്പൊ മിടുക്കിയായിട്ട് ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഈ ഒരു തമാശക്കൊപ്പം ചേർന്ന് നിന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്.
1: എല്ലാരാണെന്ന് അറിയില്ല, ആതിര ഇങ്ങനെ കവുങ്ങിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും അതിൽ ഓരോണ്ണം ഒന്ന് വിട്ടുപോയി. സിക്സിൽ നിന്ന് 4 കഴിഞ്ഞ ഉടനെ അങ്ങ് 6 പോയി, 5 അങ്ങ് വിട്ടു.
0: അതെ, അപ്പൊ സിക്സ് പാക്കുകൾ നമ്മളിങ്ങനെ പതുക്കെ എടുത്തിട്ട് നമ്മുടെ കൈ പിടിച്ചു കഴിയുമ്പോൾ ജിമ്മിൽ പോവാതെ തന്നെ നമുക്ക് 6 കിട്ടിയിരിക്കുകയാണ്. അതെ, അപ്പോ വെറുതെ നമ്മൾ ഓരോ ഇന്നത്തെ ദിവസം. അപ്പൊ എന്തായാലും നിങ്ങളിപ്പോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാരും വിചാരിക്കും ഓ എന്തുവായി ഇതെന്ന് വിചാരിക്കും.
1: ശരി തന്നെ, ബാബുരാൻ സാർ കീഴടങ്ങിയിട്ടുണ്ട്, ആതിര ഇമ്മാതിരി ചോദ്യം വേണ്ട എന്നുള്ള വാർണിംഗ് തന്നിട്ടുണ്ട്.
0: അതെ, അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എന്നെ സത്യം പറഞ്ഞ എന്റെ ഇന്നത്തെ ദിവസം ഞാൻ കുസൃതി ചോദ്യം ചോദിക്കരുത് എന്ന് കരുതിയതാണ്. അപ്പൊ എന്നെ പ്രേരിപ്പിച്ചതാണ് നമ്മുടെ വീണ ശ്രോതാവ് വീണ ചേച്ചി. അപ്പൊ എന്തായാലും ഞാൻ ഇനി ചോദ്യം ഒന്നും ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ചിരിപ്പിക്കണം അല്ലെ സന്തോഷിപ്പിക്കണം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട.
1: ആതിരയാണ് പിന്നെ എന്താ പറയണ്ടേ, വിജയിച്ചിരിക്കുന്നത്. കാരണം പിന്നെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മുടെ സനോജ് തോറ്റ് പിൻവാങ്ങിയതിന്റെ ക്ഷീണം മാറാനായിട്ട് ഓടിക്കോ അടി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ടീച്ചർ എന്ത് പാവം, എന്ത് സിമ്പിൾ ആയിരുന്നു എന്നാണ് സനോജ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മുട്ടുമടക്കിയിരിക്കുകയാണ് എല്ലാവരും.
0: താങ്ക് യു, താങ്ക് യു.
1: അപ്പൊ ഇനി നമുക്ക് എന്താ പറയാ, നമ്മളുടെ
0: മൈൻഡ് ടിപ്പിലേക്ക് കടക്കുകയാണ്. അപ്പൊ എന്തായാലും വെറുതെ ഒരു ദിവസത്തിന്റെ സ്റ്റാർട്ടിൽ നിങ്ങളുടെ ഈ തിരു നേരത്തിലൂടെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഒരു ചിരി, അല്ലെങ്കിൽ നമ്മൾ ഓ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു നിങ്ങൾക്കൊരു സന്തോഷം തോന്നില്ല, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുപാട് അപ്ഡേഷൻ കൗതുക വിശേഷങ്ങളോടൊപ്പം തന്നെ കുറച്ചൊരു ഒരു രസം എന്ന രീതിയിലാണ് ഈ ഒരു തമാശകൾ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു സെൻസിൽ തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും എടുക്കുക.
1: നിങ്ങൾ ചേച്ചി പറഞ്ഞിട്ടുണ്ട് നാളെയും വരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇന്ന് ഈ ഒരു സമയം അവസാനിച്ചിരിക്കുകയാണ്. നമ്മളുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അല്ലേ, ഞാൻ ബീന ഗുവേരയാണ്, എന്നോടൊപ്പം ഉണ്ടായിരുന്നത്
0: ആതിരയാണ്, നമ്മളോടൊപ്പം കുറച്ചു നേരം മിണ്ടാണ്ടിരുന്നത് നമ്മുടെ ശ്രീലക്ഷ്മിക്കുട്ടിയാണ്. അപ്പൊ നമ്മൾ മൂന്നുപേരും ടാറ്റ ബൈ ബൈ പറയാനായിട്ട് ഇതാ റെഡി ആവുന്നു. ഓക്കെ അല്ല എന്നൊരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി ഇതാ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
3: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട്
1: 9447607603 9400708900 9447560336. MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സെൻസസ് 2027 ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 2026 ജൂലൈ 1 മുതൽ 30 വരെ രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസും നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും LPG അഥവാ PNG കണക്ഷനും പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, 2-വീലർ, 4-വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പരും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1-855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8 1138 8 1138.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാനാസ് ഇവരെയും സന്ദർശിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ സഭ നിർത്തിവെക്കുകയായിരുന്നു. നീറ്റ് വിഷയത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് ഉപരിസഭയും നിർത്തിവച്ചു. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ചേർന്നു. പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ഏകോപിത ശ്രമങ്ങൾ നടത്തണമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളുള്ള 4 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, പെരുവണ്ണാമൂഴി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജന്തുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൽ വിവിധ വകുപ്പുകളുടെ പങ്കിനെക്കുറിച്ച് ചർച്ചയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും വിഷയത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ RS രജസി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മനുഷ്യനും മൃഗങ്ങളും പരസ്പരം ഇടപഴകുമ്പോൾ ജീവികളിൽ നിന്ന് വൈറസ്, ബാക്ടീരിയ, പരാദങ്ങൾ തുടങ്ങിയവ മനുഷ്യരിലേക്ക് എത്തുകയും രോഗകാരണമാവുകയും ചെയ്യുന്നു. മൃഗങ്ങളുമായി നേരിട്ടും അല്ലാതെയുമുള്ള സമ്പർക്കം, അവയുടെ ശരീരസ്രവങ്ങളുമായുള്ള സമ്പർക്കം, മൃഗങ്ങളുടെ വാസസ്ഥലം, തൊഴുത്ത്, ഫാമുകൾ എന്നിവിടങ്ങളിലെ ഇടപെടലുകൾ, വളർത്തുമൃഗങ്ങളുടെ പരിപാലനം തുടങ്ങിയ

0: മുൻകരുതികൾ സ്വീകരിച്ചാൽ രോഗം തടയാനാകും. വനമേഖലയിൽ പോകുമ്പോൾ ആവശ്യമായ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് SEC.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡർമാരായും സൈബർ വാരിയേഴ്സായും പ്രഖ്യാപിക്കും. SPC പദ്ധതിയുടെ സമഗ്ര വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രകാശനം ചെയ്യും. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗം പമ്പയിൽ ആരംഭിച്ചു. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. അതേസമയം കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീധർ.
2: ഇന്നുച്ചയോടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം സന്നിധാനത്ത് നടക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജയ്ക്കായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടക്കും.
1: കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനം. നിതിൻ രാജിന്റെ കുടുംബം മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചിരുന്നു. അതിനിടെ ഇന്നലെ അറസ്റ്റിലായ അധ്യാപകൻ ഡോ MK റാമിനെ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതി വിട്ടയച്ചു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കും. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവയിലാണ് പരിശീലനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സിക്കിമിലെ നാംചി ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ അപകടത്തിൽപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജിതം. ഇതുവരെ 9 മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി പോലീസ് അറിയിച്ചു. 25 പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1 ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തുടനീളം വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർദ്ധകായ പ്രതിമ പത്നി വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനം തുടരുന്നു. രാമായണ മാസാചരണത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് ദിനം പ്രതി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ശ്രീരാമനെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 4 ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണിവയെന്നാണ് വിശ്വസിക്കുന്നത്. തൃപ്രയാറിൽ ശ്രീരാമനും ഇരിങ്ങാലക്കുട കൂടൽമാണിക്കും ത്യാഗത്തിന്റെ പ്രതീകമായ ഭരതനും ലക്ഷ്മണന്റെ വിഗ്രഹം തിരുമൂഴിക്കുളത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പായമ്മൽ ശത്രുഘ്നൻ കൃതജ്ഞതയുടെയും വിനയത്തിന്റെയും അടയാളവുമായി നിലകൊള്ളുന്നു.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി മൂന്നാറിന് പുറമെ കട്ടപ്പന കല്യാണത്തണ്ടിലും കുറിഞ്ഞിപ്പൂക്കൾ പൂത്തു. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ടു തുടങ്ങിയത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കട്ടപ്പന, കല്യാണത്തണ്ട്, നിർമ്മല സിറ്റി, വാഴവര, കാൽവരി മൗണ്ട് മേഖലകളിലെ പുൽമേടുകളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ മൊട്ടിട്ട് തുടങ്ങിയത്. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും തണുത്ത കാറ്റും ഒപ്പം കുറിഞ്ഞി വസന്തവും കൂടിയാകുമ്പോൾ കല്യാണത്തണ്ട് സഞ്ചാരികൾക്കൊരു സ്വർഗീയ പ്രതീതിയാകും സമ്മാനിക്കുക. നിലവിൽ വാഴവര, കൗന്തി മലനിരകളിലെ വിവിധ ഭാഗങ്ങളിലാണ് കുറിഞ്ഞികൾ കൂടുതൽ പൂവിട്ടിരിക്കുന്നത്. എന്നാൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതിനാൽ മേഖലയിലേക്കെത്തുന്ന സഞ്ചാരികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്.
1: കോട്ടയം പാലാ നഗരസഭ അധ്യക്ഷ ദിയാ ബിനുവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയ്ക്ക് സ്ഥാനം നഷ്ടമായി. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. രാജൻ ജെ പല്ലൻ MLA, PV കൃഷ്ണൻ നായർ, അശോകൻ ചെരുവിൽ, എൻ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 229 പോയിന്റ് ഇടിഞ്ഞ് 77,479, നിഫ്റ്റി 62 പോയിന്റ് നഷ്ടത്തിൽ 24,175 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 560 രൂപ കൂടി 1,05,760, ഗ്രാമിന് 13,220 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പണിയാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ചീമേനിയിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളിൽ പ്രദേശവാസികൾ ആശങ്ക അറിയിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. ഗർഭകാല പരിചരണം, അറിയേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ ഡി സംസാരിക്കുന്നു.
6: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവെച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സദേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. മോൾഡോവ സന്ദർശനം വിജയമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച് പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
2: പ്രശ്നകാല ഉചിത നിയമ പ്രക്രിയകൾ സഭി മുദ്ദോ പർ ചർച്ചാകരണക്കാവസരം ദിയജായേഗാ.
1: രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമിടയിൽ ബഹളം രൂക്ഷമായി. ഇതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് NDA കക്ഷി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാര നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച 13 പേർ ഇതുവരെ പിടിയിലായതായും അദ്ദേഹം വ്യക്തമാക്കി.
3: ആകെ പേപ്പർ ലീക്ക് നീ ഹോനെ കെ ലിയേ സഖ്തി സേ ജോ കദം ഉഠായാ ഗയാ ഹൈ ഉസ്കേ ബാരേ മേ ഭി പ്രധാനമന്ത്രി ജി നേ ജാൻകാരി ദിയാ ഓർ പ്രധാനമന്ത്രി ജി നേ യേ ഭി കഹാ കെ പേപ്പർ ലീക്ക് സിർഫ് ഏക് രാജ്യ കാ മാംലാ നഹീ ഹൈ സിർഫ് കേന്ദ്ര സർക്കാർ കാ മാംലാ നഹീ ദൽഗത് രാജനീതി കാ വിഷയ നഹീ ഹൈ യേ ദേശ് കാ വിഷയ ഹൈ ഓർ യുവാഓ കാ ഭവിഷ്യ കേ സാഥ് കോയി ഖിൽവാഡ് നഹീ ഹോനെ കെ ലിയേ ഓർ ഖിൽവാഡ് നഹീ കർനെ ദേനെ കെ ലിയേ സഖ്തി സേ കദം ഭി ഉഠായേ സജാ ഭി ദേ ദോഷിയോ കോ ഓർ ഫിർ ഫുൾ പ്രൂഫ് സിസ്റ്റം കാം ജോ അഭി കർ രഹേ ഹൈ ഉസ്മേ ഭി സബ് മിൽകർ കേ കരേ.
1: വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരുടെ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതായും പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡെസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി അടക്കം 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയലാണ് മരിച്ചത്. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിക്കിമിലെ സമർദുഗിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചതായി പോലീസ്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും അഗ്നിരക്ഷാസേനയും അടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും തുടർച്ചയായ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇരു നേതാക്കളും ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൻ റെഡിനെസിന് കൊച്ചിയിൽ തുടക്കമായി. 4 പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
5: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി.
1: ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴ തുടരുന്നു. കാംഗ്ര, മാൻഡി, ചമ്പ, സിൽമോർ, കുളു എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതി കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് സംവിധാനം കൂടുതൽ ജനകീയവും സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്ത്യൻ നാഷണൽ ഐഡിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാര പത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാലം തെറ്റിയതിനെ തുടർന്ന് 53 ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ US മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റ്

0: യുഎസ് കേന്ദ്രങ്ങൾക്ക് നേരെ 3 തവണ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ പി വി സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിവരണാനുമതി നൽകി. ടാടക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, UK, ബ്രസീൽ, ഇന്തോനേഷ്യ, അർജന്റീന തുടങ്ങി 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരം ഉണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പാറു, നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: റിയലി, വി ക്യാൻ ഗ്രോ ടുഗദർ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊല്ലത്ത് നിന്നുള്ള ഈ ബസ്സുകളുടെ സമയക്രമം ഇങ്ങനെയാണ്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് പത്തനംതിട്ട, കുളത്തൂപ്പുഴ, ദളവാപുരം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലേക്ക് ചെയിൻ സർവീസ് ഉണ്ട്. കൊല്ലത്ത് നിന്ന് രാവിലെ 5 മണിക്കാണ് ആദ്യ ബസ്. 5:30, 6, 6:30, 7 എന്നിങ്ങനെ അരമണിക്കൂർ ഇടവിട്ടാണ് സർവീസ്. വൈകിട്ട് 7:50 അവസാന ബസ് കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെടും. കുളത്തൂപ്പുഴയിലേക്കും 5 മണിക്ക് ആദ്യ ബസ് പുറപ്പെടും. 5:30, 6 ഇങ്ങനെ അരമണിക്കൂർ ഇടവേളകളിൽ ബസ്സുണ്ട്. രാത്രി 8:40 അവസാന സർവീസ്. ദളവാപുരം വഴി കരുനാഗപ്പള്ളിക്ക് രാവിലെ 5:15 ആദ്യ ബസ് പുറപ്പെടും. 5:35, 5:55 എന്നിങ്ങനെ 20 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. രാത്രി 8:20 അവസാന ബസ്. ചെങ്ങന്നൂരിലേക്ക് ആദ്യ ബസ് രാവിലെ 6:30 പുറപ്പെടും. 5:30 അവസാന സർവീസ്. കൊട്ടാരക്കരയ്ക്ക് പുലർച്ചെ 4:15 സർവീസ് ആരംഭിക്കുന്നത്. 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. കൊട്ടിയം, ആറ്റിങ്ങൽ ഭാഗത്തേക്കും 10 മിനിറ്റ് ഇടവേളകളിൽ ഇപ്പോൾ കൂടുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ആറ്റിങ്ങലിലേക്ക് 5:40 ആദ്യ സർവീസ് പുറപ്പെടും. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

0: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ബൈ ബൈ കേൾക്കൂ. റേഡിയോ ശാന്തനം 90.4 FM.

ലഹരി ഉപയോഗത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന സാമൂഹിക വിപത്തുകളെക്കുറിച്ചും ശ്രോതാക്കളോട് അറിവുകൾ പങ്കുവയ്ക്കുന്നു ശ്രീ വി. രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം.

നമസ്കാരം. ഞാൻ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം. സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മദ്യ മയക്കുമരുന്നിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിമുക്തി മിഷൻ്റെ ഈ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവതലമുറ അടക്കമുള്ള നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദ്യതകളും ചേർന്ന് വരുന്നത് നമ്മുടെ കുടുംബത്താണ്. പക്ഷേ പലപ്പോഴും, അത് പരസ്യമായിട്ട് പറഞ്ഞാലും രഹസ്യമായിട്ടാണെങ്കിൽ പോലും, പല കുടുംബങ്ങളിലും മദ്യത്തോടുള്ള അമിതമായ ആസക്തിയും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ഒരവസ്ഥയും ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കരകടക്കേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷകരമായി കടന്നു പോകുന്ന ഒരു കുടുംബത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആളാകട്ടെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അമിതമായ ആസക്തിയിൽ അങ്ങനെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായും

മനസ്സിലാക്കുക, ലഹരി എന്നുള്ളത് എന്താണെന്ന്, അല്ലെങ്കിൽ ആ ലഹരിയുടെ വലിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് പകരം ആ ലഹരി എന്താണ് എന്നുള്ളത് ഒരു 6, 7 അല്ലെങ്കിൽ 8 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഒരു കൊച്ചു കുട്ടിയെ പറഞ്ഞു പ്രാപ്തമാക്കുക എന്നുള്ളതാണ് വിജയിയായ ഏതൊരു രക്ഷകർത്താവിൻ്റെയും അടിസ്ഥാനപരമായ അടയാളമെന്നുള്ളത്. കുട്ടിക്ക് കൃത്യമായ ബോധം കൊടുക്കുക. കാരണം പണ്ടുള്ള ഒരു കാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നുള്ളത്. ഈ ന്യൂ ജനറേഷനിൽ കുട്ടികൾക്ക് ഏറ്റവും അരോചകമായി തോന്നുന്നത് ഉപദേശം എന്നുള്ളതാണ്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതിനു പകരം രക്ഷകർത്താക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നല്ല ശീലങ്ങൾ 6, 7, 8, 9 വയസ്സിൽ അവരിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഒരു നല്ല റിസൾട്ട് കിട്ടും. ലഹരി എന്നുള്ളത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത് കുറച്ച് കൂടുതൽ കാര്യങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളതിലേക്ക് ആകുമ്പോഴാണ് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല. സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ ബോധവൽക്കരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ മനസ്സിലാക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുക. നമ്മളെത്ര തിരക്കുള്ളവരാണെങ്കിലും കുറച്ച് നേരം നമ്മളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ ഒരു സമയം എന്ന് പറയുന്നത് അവരോട് ചെലവഴിക്കണം. വീട്ടിൽ ഒന്നിച്ച് വായന വേണം, വർത്തമാനം വേണം, അന്നം പങ്കിട്ട് കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരെ കേൾക്കണം, കുട്ടികളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്ഥാനം, ആ കുട്ടിയെ രക്ഷകർത്താക്കൾ കൃത്യമായ ഒരടയാളത്തിലേക്കാണ് നയിക്കുന്നതെന്ന് കുട്ടി മനസ്സിലാക്കണം. അതൊരു പ്രധാന ഭാഗമാണ്. എങ്ങനെ നമ്മൾ കുട്ടികളെ വാത്സല്യത്തോടും സ്നേഹത്തോടു കൂടി വളർത്തി നമ്മൾ കൊണ്ടുവന്നാലും ശരി, മനസ്സിലാക്കുക അവരുടെ ഇവിടെ അഡോളസൻസ് ഏജിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു സുഹൃത്തിനെ ആവശ്യമായിട്ട് വരും. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു ലോകത്തേക്കാണ് അവർ പോകുന്നത്. ആ സുഹൃത്ത് നല്ലതാകാം, ചീത്തയാകാം, മദ്യം വിൽക്കുന്നവനാകാം, മയക്കുമരുന്ന് വ്യാപാരിയാകാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകാം, ആൻറ്റി സോഷ്യൽ എലമെൻ്റ് എത്തരത്തിലുള്ള ആളുമാകാം. അവിടെ കൃത്യമായ ആ സുഹൃത്തിൻ്റെ സ്ഥാനത്തേക്ക് രക്ഷകർത്താവ് കടക്കുക, ഒരു പുതിയ ഫ്രണ്ടായി ഒരു അച്ഛനും അമ്മയും മാറുക എന്നുള്ളിടത്താണ് കാലം ആ രക്ഷകർത്താവിനെ വിജയിയായി അടയാളപ്പെടുത്തുന്നത്. അതിനവർക്ക് ഉപദേശമല്ല, അവരോട് ചേർന്ന് നിൽക്കുക. തോൽവി ഉണ്ടാകാം, പഠനഭാരങ്ങളിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാം, സ്ട്രെയിൻ ഉണ്ടാകാം. അപ്പോഴൊക്കെ അവരോട് നമ്മൾ ചേർന്ന് നിൽക്കുക. തോറ്റാലൊന്നും ഒരു കുഴപ്പമില്ലട, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലടി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ആ പ്രശ്നത്തിന് എന്താണ് ഒരു നല്ല സുഹൃത്തിൻ്റെ ഭാഗത്ത്, ഒരു അച്ഛൻ അമ്മ എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു പാഠം ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരൂ എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അനുകരണം ഈ അഡോളസൻസ് ഏജിൽ കുട്ടികൾ ശീലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനിമ കാണുക അല്ലെങ്കിൽ സിനിമയോ മറ്റുള്ള ഏത് പരസ്യങ്ങളോ ആണെങ്കിലും ശരി, അവരതിനുള്ള അനുകരണത്തിലേക്ക് പോകും. അപ്പോൾ അതിനെയൊന്നും സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനോ നമ്മൾ വിമർശിക്കാതെ ഭാവനയൊന്നാണ്, യാഥാർത്ഥ്യം ഒന്നാണ് എന്നുള്ളൊരു ബോധം കുട്ടികളെ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു ഇൻഡ്യൂഷനും ഇല്യൂഷനുമാകാം. അപ്പോൾ ആ ഭാവനയ്ക്കപ്പുറത്ത് യാഥാർത്ഥ്യ ജീവിതമുണ്ട്. ഇപ്പോൾ കുഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ച് തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അതിനു മുമ്പ് തന്നെ കുഞ്ഞിനോട് പറയേണ്ട കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് ഒരു പുക വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ 13.8 മിനിറ്റ് 14 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ചുരുക്കമുള്ള ജീവിതമാണ്, ഒരു 10-35 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതം. അതിലൊരു 14 മിനിറ്റ് അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരു സിഗരറ്റിന് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കുന്നത് എന്നുള്ള ചിത്രം ഒരു എലമെൻ്റ് ഓഫ് ഫിയർ പോലെ, ഒരു ഭീതി പോലെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നോ പറയാനുള്ള ധൈര്യം കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാക്കിയെടുക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. Sometimes no is more powerful than yes എന്നാണ് പറയുന്നത്. എല്ലാത്തിനും സമ്മതം മൂടുന്ന അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറം നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾക്ക് നോ തന്നെ പറയാനുള്ളൊരു ശീലം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു പാരൻറ്റും എപ്പോഴും ശ്രദ്ധിക്കുക. അതിലുപരി തന്നെ ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു 15 വയസ്സൊക്കെ ആകട്ടെ അല്ലെങ്കിൽ ഒരു 16-20 വയസ്സാകട്ടെ അവനെ ഒന്ന് ശരിയാക്കി എടുക്കണം, അല്ലെ അവൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊരു തെറ്റാണ്. അവൻ്റെ ഒരു 5, 6, 7 വയസ്സ് വരുമ്പോൾ തന്നെ അവനിൽ ആദ്യം കൊടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് നിയമങ്ങൾ അനുസരിക്കുക, ഹെൽമെറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക. ഇതൊക്കെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് തന്ന നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനൊരുപാട് ഗുണങ്ങൾ

ഉണ്ട്, നമ്മുടെ ജീവനും സ്വത്തും രക്ഷപ്പെടും. അതിലുപരി ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ നിയമവ്യവസ്ഥയെ നമ്മൾ അനുസരിക്കുന്നു. സ്ത്രീകളോടുള്ള പെരുമാറ്റം എത്തരത്തിലായിരിക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള സത്യം പറയാൻ പഠിക്കുക. അത് കണക്ക് തന്നെ നമ്മുടെ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പഠിപ്പിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പഠിക്കുക. അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നിരവധി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക വഴി അവനിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ഒരു പുതിയ നിർമ്മിതി ഉണ്ടാകും. അത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ലഹരിയിൽ നിന്ന് എപ്പോഴും ദൂരെ അകലം പാലിക്കുന്ന ഒരു നല്ല ശീലമായിരിക്കും. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്നൊരു കുട്ടി ഒരു 15-16 വയസ്സ് കഴിയുമ്പോൾ ഒരു പരിധിവരെ എന്നല്ല ഭൂരിപക്ഷം അത് ലഹരിയിൽ നിന്ന് എന്നും മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണപ്പെടുന്നത്. പല കുടുംബത്തും പലതര പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് നല്ല എലമെൻ്റ് ഓഫ് ഫിയർ തന്നെ കൊടുക്കുക. ഒരു പുക വലിക്കുമ്പോൾ നമുക്കൊരു 14 മിനിറ്റ് നഷ്ടപ്പെടുന്നു. സിന്തറ്റിക് ഡ്രഗ്, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഗഞ്ചാ ചാരായം അങ്ങനെയൊക്കെ ആയിരുന്നു മദ്യമയക്കുമരുന്നുകളെ വിഷിച്ചിരുന്നത്. ഇന്നതൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗിൻ്റെ ഭാഗത്തേക്കായി. വിദഗ്ധന്മാരായ ഡോക്ടർമാരുൾപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് സിന്തറ്റിക് ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4-5 വർഷം കഴിയുമ്പോൾ ഏകദേശം മരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ഉപദേശമല്ലാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അടിമയായതിനു ശേഷം അവരെ ചികിത്സിക്കുക എന്നതിലുപരിയായി അതിലേക്ക് പോകാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർക്ക് ടൈം മാനേജ്മെൻറ്റ് വേണം. കുട്ടിക്കാലത്ത് തന്നെ കുട്ടിക്ക് കൃത്യമായ ലക്ഷ്യബോധം വേണം. നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യ സംവിധാനങ്ങളും കൊടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു സാധാരണ കുടുംബത്തിൽ അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് കാണാൻ പറ്റില്ല. നമ്മളുടെ അനുഭവങ്ങളനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കാണുന്നത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ NDPS കേസുകളിൽ ഉൾപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭ്യമാക്കുമ്പോഴും കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളതിൽ പ്രധാനപ്പെട്ട കർശന നിയമങ്ങൾ അനുശാസിക്കുന്ന ഒരു നിയമമാണ് NDPS നിയമം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് നിയമം. 20 വർഷം തുടങ്ങി അങ്ങോട്ട് ശിക്ഷകൾ അതികഠിനമാണ്. 1 വർഷവും അല്ലെങ്കിൽ 2 വർഷം, 10 വർഷം, അങ്ങനെ 20 വർഷം വരെ അല്ലെങ്കിൽ അതിനപ്പുറവുമുള്ള ശിക്ഷ പറയുന്ന നിയമമാണ് NDPS നിയമം. ഡെത്ത് പെനാൽറ്റി വരെ പറയുന്നു. ഒരാളൊരു NDPS കേസുമായി ബന്ധപ്പെട്ട് അകത്തായാൽ അയാൾ മാത്രമല്ല അയാളുടെ കൂട്ടുപ്രതികൾ അകത്താകും, അയാൾക്ക് സഹായം ചെയ്ത് കൊടുത്തവരകത്താകും, അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്തവരകത്താകും, അയാൾക്ക് ഈ ഗഞ്ചായോ MDMA അടക്കമുള്ള ഡ്രഗ്സുകളോ ഒളിപ്പിക്കാനായിട്ടുള്ള സേവനം ചെയ്തവരകത്താകും. അകത്താകുന്നവർക്ക് തുടർന്ന് അവരുടെ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള എല്ലാ ഭാഗങ്ങളും അടയപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ ഒരു കുറ്റവാളിയുടെ ഭാഗത്തേക്ക് പോകുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വസന്തവും ഇല്ലാതാകുന്നു എന്നുള്ള ആ ഒരു ഭീതി ഒരു കുഞ്ഞറിഞ്ഞിരിക്കാം. പലരും അറിവില്ലായ്മ കൊണ്ടുപോകുന്നവരുണ്ട്, അനുകരണ ഭാഗമായി പോകുന്നവരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പഠനം കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയുന്ന ഭാഗം കൂടി അവന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു രക്ഷകർത്താവ് ശ്രദ്ധിക്കണം. നമുക്ക് പുസ്തകം ലഹരിയാണ്, സ്പോർട്സ് ലഹരിയാണ്, വായന ലഹരിയാണ്, വിവിധ നേതാക്കന്മാരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കണം. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും അവരുടെ സാമ്പത്തിക നയതന്ത്ര ചരിത്രങ്ങളെക്കുറിച്ചൊരു കുട്ടി ബോധവാനായിരിക്കണം. EM ഫോസ്റ്ററും ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസും അടക്കമുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിലേക്ക്, അവർക്ക് വലിയ സാഹിത്യമൊന്നും നമുക്ക് അടിച്ചേൽപ്പിച്ചില്ലെങ്കിലും ശരി, ആ സർഗാത്മകതയുടെ ലഹരി അവരിലേക്ക് നമ്മൾ കുത്തിക്കൊടുക്കണം. കാൽപന്ത് കളിക്കാർ പുഷ്കാസ്, ലയണൽ മെസ്സിയും എംബാപ്പയും കടന്നുള്ള ആൾക്കാരുടെ അവരനുഭവിക്കുന്ന ലഹരി, എത്ര വലിയ സ്പോർട്സ് താരമാണെങ്കിലും ശരി അവൻ ഏറ്റവും പ്രധാനം അവൻ്റെ ശരീരമാണ്. ഒരു തരത്തിലുള്ള മദ്യവോ മയക്കുമരുന്നുകളോ തൻ്റെ ശരീരത്തെ ബാധിക്കാൻ പാടില്ല. തൻ്റെ ജീവിതത്തിൽ അത്യാനന്ദകരമായ ഒരു ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്, വായനയാണ്, സാമൂഹിക സേവനമാണ്, എൻ്റെ കുടുംബമാണ്, ജീവിതമാണ് എന്നുള്ള ഒരു ബോധം ഒരു കുട്ടിയെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, അവൻ ലഹരി എന്താണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യപരമായി അവനുണ്ടാകുന്ന നാശങ്ങളിൽ നിന്ന് മാറി കൃത്യമായി അവൻ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സും +2 കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിലുള്ള രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, പല ആൾക്കാരും ഒരു വീണ്ടു വിചാരവുമില്ലാതെ തന്നെ നമ്മുടെ നാടിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുപോയി ഹയർ സ്റ്റഡീസിനുണ്ടാക്കാറുണ്ട്. നമ്മൾ നമ്മുടെ നാടിന് അപ്പുറത്തേക്കുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഏത് സ്ഥാപനമാണ്, എന്ത് വിദ്യാഭ്യാസ ഗുണനിലവാരമാണ് അവിടെ നിന്ന് കിട്ടുന്നത്, അവിടെ എൻ്റെ മക്കളെ നോക്കാനായിട്ട് ആരെല്ലാമുണ്ട്, എന്ത് സൗഹൃദമാണ് അവിടെ കിട്ടുന്നത്, അവിടുത്തെ അന്തരീക്ഷം എന്താണ്. രാത്രിയും പകലും ഒന്നും വലിയ വ്യത്യാസമില്ലാത്ത മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറിച്ച് പഠനത്തിനായിട്ട് അയക്കുമ്പോൾ അവിടെ ആ കുട്ടിക്കുണ്ട്

മറ്റാരോഗ്യ പ്രവർത്തകരടക്കമുള്ള സംവിധാനത്തിൽ, സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്. അതവിടെ കൊല്ലത്ത് പരവൂര് നെടുങ്ങോലത്ത് രാമറാവു താലൂക്ക് ആശുപത്രിക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പറയുന്നെങ്കിലും ശരി, ഒരു ചികിത്സയിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനൊരു അഡിക്ഷൻ ഉണ്ടാക്കാതെ നമ്മളുടെ ശരിയായ പാതയിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. ഇനി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിൻ്റെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കിടത്തി ചികിത്സയ്ക്ക് ഒരു ബൈസ്റ്റാൻഡറുടെ സഹായം ആവശ്യമുണ്ട് എന്നേ ഉള്ളൂ. സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായിട്ടാണ് ഡി അഡിക്ഷൻ സെന്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഏത് തരത്തിലുള്ള സഹായങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ്. കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ടൈം മാനേജ്മെന്റിന്റെ, ചിലർ പറയാറുണ്ട് അമിതമായ സ്ട്രെസ്സൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട, അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകും. ഈ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും എന്ത് പരാജയങ്ങളിലും രക്ഷകർത്താവ് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവനോട് അല്ലെങ്കിൽ അവളോട് പെരുമാറുന്നതെന്നൊരു തോന്നൽ ആ കുഞ്ഞിനുണ്ടാകുകയാണെങ്കിൽ ഒരു പരിധിവരെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ഒരാശ്വാസ തീരുമെന്നുള്ള രീതിയിൽ ആ പാരൻറ്റിനോട് ആ കുട്ടി അടുക്കും. അപ്പോൾ ആത്മഹത്യാ പ്രവണത അടക്കമുള്ള പല വാർത്തകളും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അവിടെയൊക്കെ രക്ഷകർത്താക്കൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, കുട്ടിയെ ഒരു സുരക്ഷിത തീരത്തെത്തിക്കുക എന്നുള്ള രക്ഷകർത്താവിൻ്റെ അതിര് കടന്ന ഏതൊക്കെയോ ബോധമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ അതിനൊക്കെ നന്നായി തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു പോരായ്മയുണ്ടെങ്കിൽ അവർക്ക് താങ്ങായി തണലായി എന്തിനും ഏതിനും ഞങ്ങളുണ്ടെന്നുള്ളൊരു ചിന്ത ഒരു രക്ഷകർത്താവ് കൊടുക്കുക എന്നുള്ളൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. NDPSമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെമ്പാടും തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുക്കുന്നുണ്ട്. കേസുകൾ കണ്ടെടുക്കുന്നു, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നു, കോടതികളിൽ വിചാരണ നടത്തി പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തിനോടൊപ്പം തന്നെ ഓരോ വ്യക്തികളും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. എല്ലാവരും കൂടി ചേർന്ന് പരസ്പര വിമർശനങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഒരു കൂട്ടായ്മയോടു കൂടി നിന്നാൽ മാത്രമേ ഈ സമൂഹം ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, കുട്ടിയായാലും വലുതായാലും ശരി, അവരെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഒരു സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് ഇടുക, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ക്യൂ നിൽക്കാൻ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ ചിലടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കൂടി കയറുമെന്ന് പലരും പറയാറുണ്ട്. അതല്ല, ക്ഷമയുടെ പാഠം പഠിക്കണം. ആ ക്ഷമയുടെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരികയാണ്. സത്യം പറയാനുള്ള ശീലം പഠിക്കും. അത്തരത്തിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളും വരുമ്പോഴത്തേക്ക് ആ പാരൻസിന്, ആ ചെറിയ സമൂഹത്തെ തന്നെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ നിയമമാണ് NDPS നിയമം. മദ്യത്തിന്റെ കേസിലകപ്പെടുന്ന പോലെ അല്ല അത്. ഒരു ഗഞ്ചാവ് കേസിലോ ഒരു MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ NDPS കേസിലോ ഒരു വ്യക്തി ഉൾപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ തുടർ ഭാവി തന്നെ അപകടത്തിലാണ്. അത് ആ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കുക. പലർക്കും അറിവുകേടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവർ ഇതിങ്ങനെ ചെയ്യുന്നത്, ഒരു പുക വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ ഏതോ ഒരു അട്രാക്ഷൻ കിട്ടാനുള്ള ഭാഗമാണെന്നൊരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, വളരെ വളരെ മുൻപ് തന്നെ ഇതിനിങ്ങനെ ഒരു ആപത്തിൻ്റെ പ്രശ്നമുണ്ട്. പഠനം അവസാനിക്കുന്നു, തൊഴിൽ അവസാനിക്കുന്നു, നമ്മളുടെ മൗലികാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ജയിൽ ജീവിതത്തിലേക്ക് പോകുന്നു, മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, നമ്മളുടെ എല്ലാ ഭാവിയും അടഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഭീതിതമായ അവസ്ഥ ഒരു കുഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. ഒരു ഡി അഡിക്ഷൻ സെന്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ ആരും തന്നെ എത്തിച്ചേരാതെ, കാരണം അത്തരത്തിലൊരു അവസ്ഥ സംജാതമാക്കാതെ തന്നെ ഈ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പ്രതികൂല അവസ്ഥകളാണെന്ന് ലോകത്തുള്ളത്, വെറുപ്പും അസഹിഷ്ണുതയൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഈ പ്രതികൂല അവസ്ഥകളെ എത്രമാത്രം ദൈർഷണികമായി ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ സമൂഹം നേരിടുന്നു എന്നുള്ളിടത്താണ് നമ്മളെ എല്ലാം വിജയിക്കപ്പെട്ടവർ എന്ന രീതിയിൽ ഈ കാലഘട്ടം അടയാളപ്പെടുത്തുന്നത്. അതിനായി നമ്മളുടെ ഇന്ന് പറയുന്ന ഈ വലിയ വിപത്തായിട്ടുള്ള മദ്യമയക്ക് മരുന്ന് എന്നിവയുടെ ആപത്തിൽ പോകാതെ ശരിയായ ലഹരിയുടെ ഭാഗത്തേക്ക്, ശരിയായ ലഹരി എന്ന് ഉദ്ദേശിക്കുമ്പം വായന, പുസ്തകം, സ്പോർട്സ്, മ്യൂസിക്, നമ്മുടെ കുടുംബം, ജീവിത ലഹരി, അത്തരത്തിലേക്കൊക്കെ പോയി ഇതിനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ്, ലക്ഷ്യബോധം, ഒരുപാട് ജോലി സാധ്യതകളും, പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കുക, അത് കുറിച്ചു വയ്ക്കുവാനുള്ള ശീലമുണ്ടാക്കുക, സമ്പാദ്യ ശീലമുണ്ടാക്കുക, മറ്റുള്ളവരോട് നമ്മളെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് 1000 രൂപയുടെയും 2000 രൂപയുടെയും ഒരു ആവശ്യം ഒരു കുട്ടി വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു സമ്പത്തുള്ള ആളോട് കിടപിടിക്കുന്ന രീതിയിൽ എൻ്റെ മകനും മകൾ
മകളും മാറണം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നിടത്തല്ല, അത് ഉണ്ടാക്കി കൊടുത്തുകൊള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിച്ചപ്പെട്ട ഒരു വഴിയുണ്ട്, ഒരു യാത്രയുണ്ട്. ഒരു 500 രൂപ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും സാധാരണക്കാര് യാത്ര ചെയ്യുന്നൊരു ദൈർഘ്യമുണ്ട്. അത് ഇച്ചിരി കഠിനമാണ്. ആ കഠിനതയിലേക്ക് പോകുമ്പോൾ അവന് കുടുംബ സ്നേഹം വേണം, അവൻ

0: പറഞ്ഞു ബോധ്യപ്പെടുത്തുക. അവൻ്റെ ലക്ഷ്യബോധം വലുതാകട്ടെ. ഇത്തരത്തിൽ കുട്ടികളെ കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുക വഴി നമ്മൾക്കൊരു പരിധിവരെ നമുക്ക് ലഹരി വസ്തുക്കളിൽ നിന്നും അവരെ മാറ്റാൻ കഴിയും. അവരെപ്പോഴും അവരുടെ തുടർ പഠനത്തിനായാലും ഭാവിയിലായാലും NDPS കേസിൽ ഉൾപ്പെട്ടാൽ അതവിടെ അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ചിത്രം കൊടുക്കുക. ഇത്തരത്തിൽ നല്ല ജീവിത ലഹരി ആസ്വദിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മറ്റാരെയും സംശയിക്കേണ്ട പലതരത്തിലുള്ള നമ്പറുകൾ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താഴെ ജില്ലാധിപനായ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങി റേഞ്ച് ഇൻസ്പെക്ടറുള്ള നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം. കൊല്ലം ജില്ലയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്പർ 9447178054 944-7174. അത് ജില്ലാധിപന്റെ നമ്പറാണ്. ഒരു മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫർമേഷനും അദ്ദേഹത്തെ വിളിച്ച് പറയാം. അത് യാതൊരു ഭയമോ സംശയമോ ഒന്നും വേണ്ട. ആ വിവരം കൃത്യമായി താഴേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അതിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുവാനും അതുകൂടാതെ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് ഡീഅഡിക്ഷൻ സെന്റർ കൊടുക്കാനുള്ള സംവിധാനവും ഇന്ന് സജ്ജമാണ്.
1: അറിവുകൾ പങ്കുവച്ചത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ബി രാജേഷ്, വിമുക്തി മിഷൻ, കൊല്ലം.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെൻസസ് 2027 ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 2026 ജൂലൈ 1 മുതൽ 30 വരെ രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസ് നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും LPG അഥവാ PNG കണക്ഷനും പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, 2-വീലർ, 4-വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പരും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പറുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

0: സെൻസസ് ന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് കുട്ടികളിൽ ഉണ്ടാകുന്ന വൃക്കരോഗങ്ങളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പം കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്, കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ കൺസൾട്ടന്റ് പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ മഞ്ജുഷ എ ആണുള്ളത്. ഡോക്ടർ, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
3: താങ്ക് യു.
2: ഡോക്ടർ, വൃക്കകളിൽ കുമ്മിളകൾ പോലെ നീർക്കെട്ട് സിസ്റ്റ് ഉണ്ടാകാനുള്ള ഡോക്ടർ പറഞ്ഞില്ലേ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഇതും നമ്മളിപ്പം പ്രഗ്നൻസിയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതുപോലെ സിസ്റ്റായിട്ട് കണ്ട് നമ്മൾ ഫോളോ അപ്പിന് വരാറുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് മൾട്ടി സിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി. ഉണ്ടായി വരുന്ന സമയത്തുള്ള പ്രശ്നം കൊണ്ട് അവിടുത്തെ കോശങ്ങളിൽ ഡാമേജ് ഉണ്ടായി, അതിനൊക്കെ നോർമൽ കോശങ്ങൾക്ക് പകരം അതൊക്കെ ഫ്ലൂയിഡ് ഫിൽഡ് ഈ വെള്ളം നിറഞ്ഞ ബോളുകൾ പോലെ ഇരിക്കുന്ന കുമ്മളകൾ പോലെ ഇരിക്കും. അപ്പം മൾട്ടി സിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ കുറവുള്ള ഒരു കിഡ്നി ആയിരിക്കും. അത് യൂഷ്വലി ഒരു സൈഡിലെ അഫക്റ്റഡ് ആവുള്ളൂ, മറ്റേ സൈഡ് നോർമൽ കിഡ്നി ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളെ കാണുള്ളൂ. അപ്പൊ ഈ മൾട്ടിസിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി നമ്മൾ ഫോളോ അപ്പിൽ പലപ്പോഴും അത് ചുരുങ്ങിപ്പോകും. അപ്പൊ അത് ഫംഗ്ഷനലി അവർ ശരിക്കും ലോങ് ടേമിൽ ഒരൊറ്റ കിഡ്നി ഉള്ള ആൾക്കാരായി മാറും. പക്ഷെ അതുകൊണ്ടും ഈ കിഡ്നി ചുരുങ്ങിപ്പോയി അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് ഒരു കിഡ്നി ഉണ്ടല്ലോ, ആ കിഡ്നി ഹെൽത്തി ആയിട്ടിരുന്നാൽ മതി. ഇപ്പൊ മൾട്ടിസിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നിയാണ് ഈ കുമ്മിളകൾ ഉണ്ടാവുന്ന ഒരു കാരണം, ഏറ്റവും കോമൺ കാരണം. രണ്ടാമത്തത് സിസ്റ്റിക് ഡിസീസസ് ഓഫ് കിഡ്നി എന്ന് പറഞ്ഞ ഇതുണ്ട്, ജനറ്റിക്, ജനിതകപരമായി ചില മ്യൂട്ടേഷൻസ്, വേരിയൻസ് കാരണം വൃക്കകളിൽ കുമ്മിളകള് വരുന്ന അസുഖങ്ങളുണ്ട്. അത് ഒരുപാടുണ്ട്. ചിലപ്പം വൃക്കകളെ മാത്രം ബാധിക്കുന്നതാവാം, ചിലപ്പം ഫുൾ ബോഡി പല പല ഓർഗൻസിനെ, ഹാർട്ടിനെ ബാധിക്കുന്നതാകാം, ബ്രെയിനിനെ ബാധിക്കുന്നതാകാം, ചിലപ്പം അതിന്റെ ഫസ്റ്റ് ലക്ഷണമായിരിക്കാം ഈ വൃക്കയിലുള്ള കുമ്മിള. അപ്പം ഇത് ജനിതകപരമായ മാറ്റമാണെങ്കിൽ പോലും നമുക്ക് എല്ലാ ലക്ഷണങ്ങളും ജനിച്ച ഉടനെ കാണില്ല. ഈ ഒരു സിസ്റ്റ് കിഡ്നിയിലുള്ള സിസ്റ്റ് മാത്രമായിരിക്കാം നമുക്കുള്ള

0: ക്ഷണം. അപ്പം ബേസിക്കലി നമ്മളപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം ഫോളോ അപ്പ് നമ്മൾ ചെയ്യണം. ആ സിസ്റ്റ് പുതിയ സിസ്റ്റുകൾ വരുന്നുണ്ടോ, ആ സിസ്റ്റ് വലുതാവുന്നുണ്ടോ, പിന്നെ ആ സിസ്റ്റിൽ എന്തെങ്കിലും അബ്നോർമൽ ചേഞ്ചസ്, ചിലപ്പം ചില കുഞ്ഞുങ്ങളുടെ ജന്മന ചില തരത്തിലുള്ള ക്യാൻസേഴ്സ് സിസ്റ്റുകളായിട്ട് പ്രസന്റ് ചെയ്യാം. അപ്പം അതിൻ്റെ ഫൈൻഡിങ്സ് വേറെയാണ്. ക്യാൻസർ സംബന്ധമായ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ആ സിസ്റ്റിൽ വരുന്നുണ്ടോ, അപ്പം അതും നമ്മൾ ഫോളോ അപ്പ് സ്കാൻസിലെ അറിയാൻ പറ്റുമോ. അപ്പം ഇത് നമ്മൾ പുതിയ പുതിയ കൂടുതൽ സിസ്റ്റുകൾ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ ഈ സിസ്റ്റിക് കിഡ്നി ഡിസീസ് ആയിരിക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ജനറ്റിക് ടെസ്റ്റുകൾ ആവശ്യമാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ജനറ്റിക് ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ ഒരു ഈ സിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞൊരു പാനൽ ഉണ്ട്. അപ്പം ആ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന ഒരു മ്യൂട്ടേഷൻ ജനിതകപരമായ മാറ്റം കാരണമാണ് ഈ അസുഖം വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും വേറെ എന്തൊക്കെ കാര്യങ്ങൾ, വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് ഭാവിയിൽ ഉണ്ടാകാം, വേറെ അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ടോ. അപ്പം ഇപ്പം സിസ്റ്റുകളുമായിട്ട് വരുന്ന കുഞ്ഞുങ്ങളെ പലപ്പോഴും നമ്മൾ ജെൻറ്റി ടെസ്റ്റ് ഉപദേശിക്കാറുണ്ട്. പിന്നെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ നോക്കണം. പിന്നെ ഉള്ളത് ഈ കുഞ്ഞുങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ വരാം, അപ്പം അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം.
1: ഈ സിസ്റ്റുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
0: ലക്ഷണങ്ങളായിട്ട് നമ്മൾ ഈ സ്കാൻ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ചില കുഞ്ഞുങ്ങൾ ബ്ലീഡിംഗ് ആയിട്ട് വരാം, സിസ്റ്റിൽ ബ്ലീഡിംഗ് ആയിട്ട് വയറുവേദനയും യൂറിനിൽ കൂടെ ബ്ലഡ് പോകുന്നതായിട്ടും കാണാം. ചില കുഞ്ഞുങ്ങളിൽ ഇൻഫെക്ഷൻ വരാം, ആ സിസ്റ്റിൽ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ അതൊക്കെയാണ് ഈ സിസ്റ്റായിട്ട് വരുന്ന കുഞ്ഞുങ്ങളിൽ നമ്മൾ സാധാരണ കാണുന്ന രോഗലക്ഷണങ്ങൾ.
1: ഈ വൃക്കകളിലെ സിസ്റ്റുകൾ നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്?
0: ചികിത്സിക്കുന്നത് എന്താണ് അസുഖം, എന്തുകൊണ്ടാണ് ആ സിസ്റ്റ് വന്നത് എന്നുള്ള അനുസരിച്ചായിരിക്കും ചികിത്സിക്കുന്നത്. ഇപ്പം മൾട്ടി സിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി എന്ന് പറഞ്ഞ രോഗം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കിഡ്നിയെ മാത്രം ബാധിക്കുന്നത്, ആ കിഡ്നിയിൽ ഫംഗ്ഷൻ കാണത്തില്ല മിക്കവാറും, അത് ക്രമേണ ഇല്ലാണ്ടായി പോകും. അപ്പം അതിന് പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യമില്ല. പണ്ടൊക്കെ അത് എടുത്ത് കളയായിരുന്നു, ഇപ്പം അങ്ങനെ എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, അത് തനിയെ ഇല്ലാതായി പോകും. പിന്നെ ഈ സിസ്റ്റിക് കിഡ്നി ഡിസീസ്, അതിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഓട്ടോസോമൽ ഡോമിനൻ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അത് ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സിലൊക്കെ വരാവുന്ന ഒരു രോഗമാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് അവർക്ക് ബി പി വരുന്നുണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ചികിത്സിക്കണം. പിന്നെ അവരുടെ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടോ, അപ്പം പ്രോട്ടീൻ പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കൊടുക്കണം. അപ്പം ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ബ്ലീഡിംഗോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അതിൻ്റെ ചികിത്സ കൊടുക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇവർക്ക് യൂഷ്വലി കുട്ടിക്കാലത്ത് കിഡ്നി ഫംഗ്ഷനിൽ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. പിന്നെ ഉള്ളത് ഓട്ടോസോമൽ റെസസീവ് പോളിസിസ്റ്റിക് കിഡ്നി എന്ന് പറഞ്ഞ രോഗമുണ്ട്. ഇതുപോലെ തന്നെ നിറയെ കൊച്ചു കൊച്ചു സിസ്റ്റുകൾ വരാം. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ചിലപ്പം കിഡ്നി ഫംഗ്ഷൻ പ്രശ്നം വരും, കിഡ്നി ഫെയിലിയറൊക്കെ നേരത്തെ വരാം. അതല്ലാതെയും ഒരുപാട് സിസ്റ്റുകൾ വരുന്ന രോഗങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ മെയിനായിട്ട് കിഡ്നി ഫംഗ്ഷൻ ഓക്കെയാണോ, ഹൈപ്പർ ടെൻഷൻ വരുന്നുണ്ടോ, പ്രോട്ടീൻ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. പിന്നെ ഫോളോ അപ്പാണ് മെയിനായിട്ടുള്ള കാര്യം. അല്ലാതെ സ്പെസിഫിക്കലി നമ്മൾ ഒരു മരുന്ന് കൊടുത്ത് ഇല്ല ശരിയാക്കുക അങ്ങനത്തെ ഒരു സാഹചര്യം ഇതുവരെ നമ്മൾ കുട്ടികളെ ചെയ്യുന്നില്ല. വലിയ ആൾക്കാരിൽ ഇപ്പം ചികിത്സകൾ വരുന്നുണ്ട്, പക്ഷെ കുട്ടികളിലോട്ട് അത് എത്തിയിട്ടില്ല.
1: ഹിമച്യൂറിയ അഥവാ മൂത്രത്തിൽ രക്തം കലർന്നു വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ഹെമച്യൂറിയ ഒരു എല്ലാവരും പേടിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ്. ഡോക്ടറിനെയും പേടിപ്പിക്കും, പേഷ്യൻറ്റിനെയും പേടിപ്പിക്കും. അപ്പം ഹെമച്യൂറിയ നമ്മൾ ലക്ഷണങ്ങളോടുകൂടി ഹെമച്യൂറിയ ഉണ്ട്. അതായത് ലക്ഷണങ്ങൾ ഉദ്ദേശിക്കുന്നത് അടിവയറ് വേദന, മൂത്രം ഒഴിക്കുമ്പോൾ എരിച്ചിൽ, മൂത്രം കൂടെ കൂടെ പോകണം തോന്നുക. അപ്പം അതിന് നമ്മൾ ലക്ഷണങ്ങളോടുകൂടി ഹെമച്യൂറിയ എന്ന് പറയും. അപ്പം അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങളിൽ നീര് വരിക, മുഖത്ത് നീര് വരാം, ആ യൂറിൻ പോകുന്നത് കുറയാം. അപ്പം ഇതിൽ പലതരം കാരണങ്ങൾ കൊണ്ട് യൂറിനിൽ കൂടെ ബ്ലഡ് പോകാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് യൂറിനറി ഇൻഫെക്ഷൻ തന്നെയാണ്, വൈറൽ സിസ്റ്റൈറ്റിസ്. വൈറസ് കൊണ്ട് ബ്ലാഡർ മൂത്രസഞ്ചിയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ, അതാണ് ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ ഒപികൾ കാണുന്നത്. ആ സമയങ്ങളിൽ കുഞ്ഞിന് അടിവയറ് വേദനയും മൂത്രമൊഴിക്കും എരിച്ചിലും കൂടെ കൂടെ മൂത്രമൊഴിക്കണം തോന്നും, അതിൻ്റെ കൂടെ യൂറിനി ബ്ലഡ് പോകും.
1: പനി കാണുമോ?
0: പനിയായിട്ടില്ല, ഭയങ്കര ചൂടൊന്നും വരത്തില്ല, ചെറിയൊരു ജലദോഷം അതൊക്കെ ആയിട്ട് ചിലപ്പം തുടക്കം രണ്ടു മൂന്ന് ദിവസം മുമ്പേ വരാം, അത് കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് ആയിട്ട് വരാം. അതൊരു കാരണമാണ്. പിന്നെ അപൂർവമായിട്ട് പനിയോടുകൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടും യൂറിനി കൂടെ ബ്ലഡ് പോകാം. പിന്നെ ഉള്ളത് മൂത്രത്തിൽ കല്ല് വരാം, കുട്ടികളിലും മൂത്രത്തിൽ കല്ല് വരാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ നടുവേദന, വയറുവേദന, അതിൻ്റെ കൂടെ യൂറിനി കൂടെ ബ്ലഡ് പോകും. പിന്നെ ഉള്ളത് വൃക്കയിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ, അതിൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയും. ഐറ്റസിൻ എന്താ പറയാ അവിടെ ഉണ്ടാവുന്ന കുറെ മാറ്റങ്ങൾ കാരണം ആ യൂറിനെ കൂടെ പ്രോട്ടീൻ പോവുക, അതിൻ്റെ കൂടെ തന്നെ ബ്ലഡിൻ്റെ കൂടെ പ്രോട്ടീൻ പോവുക, അതിൻ്റെ കൂടെ നീര് വരാം, മുഖത്ത് നീര് വരും, യൂറിൻ പോകുന്നത് കുറയും, ബി പി കൂടും, ആ സമയത്ത് ചിലപ്പം കിഡ്നി ഫംഗ്ഷനെയും ബാധിക്കാം. അപ്പം അത്

0: ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഇൻഫെക്ഷൻ റിലേറ്റഡ് ഗ്ലോമറുലോ നെഫൈറ്റിസ്, ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ, അതായത് ചില കുഞ്ഞുങ്ങളിൽ തൊണ്ടവേദനയൊക്കെ വന്നിട്ടുണ്ടാവാം. ഒരു രണ്ടും മൂന്നാഴ്ച മുമ്പൊക്കെ തൊണ്ടവേദന വരിക, അല്ലെങ്കിൽ കാലിലൊക്കെ ഈ പഴുപ്പ് പയോഡർമ കൊച്ചു കൊച്ചു കുമ്മളകൾ വന്ന് ഇൻഫെക്റ്റഡ് ആവുക, സ്കിൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അത് കിഡ്നിയെ കൂടെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലോനെഫൈറ്റിസ്. അതും വളരെ കോമൺ ആണ്. അപ്പം അത് ഇൻഫെക്ഷൻ ബോഡിയിൽ ഉണ്ടായൊരു ഇൻഫെക്ഷനോടുള്ള റെസ്പോൺസ് ആയിട്ട് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ലക്ഷണമാണ്. അപ്പം ആ സമയത്ത് യൂറിനിൽ കൂടെ ബ്ലഡ് പോവും, മൂത്രം പോകുന്നത് കുറയും, നീര് കാണും. ചിലപ്പം ഈ നീര് ബോഡിയിൽ കെട്ടി ചിലപ്പം ഹാർട്ട് ഫെയിലറിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം, ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് വരാം, നടക്കുമ്പോൾ കിതപ്പ് വരാം, അതുപോലെ തന്നെ ബി പി കൂടി ചിലപ്പോൾ ഫിറ്റ്സ് വരാം. അപ്പം അത്രയും സീരിയസ് ആയിട്ട് ചിലപ്പം പ്രസന്റ് ചെയ്യാം. പക്ഷേ അത് സമയത്ത് കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ കൊടുത്താൽ അത് ആ ഒരു എപ്പിസോഡോടുകൂടി അത് തീരും. പിന്നെയും വരാനുള്ളതോ ലോങ് ടേമിൽ കിഡ്നിയെ ബാധിക്കുന്നതോ ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല ഈ പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. പിന്നെയുള്ളത് നമ്മുടെ നമുക്ക് തന്നെ പലതരം സിസ്റ്റമിക് ഡിസീസ്, അതായത് നമ്മുടെ ശരീരത്തിനെ മൊത്തം ബാധിക്കുന്ന ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് യൂറിനിൽ കൂടെ ബ്ലഡ് പോകാം. അതായത് എസ് എൽ ഇ എന്ന് പറഞ്ഞ രോഗമുണ്ട്, അതുപോലെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ്, അങ്ങനെയുള്ള അത് ശരീരത്തിന് എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നതിൻ്റെ കൂടെ കിഡ്നിയും ബാധിക്കാം, അവർക്ക് യൂറിനിൽ കൂടെ ബ്ലഡ് പോകാം. പിന്നെ ദേഹത്ത് HSP എന്ന് പറയും, ഹിനോക്സോളിൻ പർപ്യൂറ, ദേഹത്തെല്ലാം, അതും കുഞ്ഞുങ്ങളിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. കൊച്ചു കൊച്ചു ചുമന്ന പാടുകൾ കാലിലൊക്കെ വരിക, അതിൻ്റെ കൂടെ വയറുവേദനയൊക്കെ ആയിട്ട് വരാം. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ യൂറിനിൽ കൂടെ ബ്ലഡ് പോകാം. പിന്നെ ഉള്ളത് IgA നെഫ്രോപ്പതി എന്ന് പറഞ്ഞൊരു രോഗമാണ്, അത് കുഞ്ഞുങ്ങൾ അത്ര കോമൺ അല്ല, പക്ഷെ കാണാറുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ എപ്പോഴും റെക്കറന്റ് ഇടയ്ക്കിടയ്ക്ക് യൂറിനിൽ കൂടെ ബ്ലഡ് പോകും, അതായത് ഓരോ ജലദോഷം വരുമ്പോൾ യൂറിനിൽ കൂടെ ബ്ലഡ് പോകും, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും. പിന്നെ മാറും എന്ന് വെച്ചാൽ കാഴ്ചയിൽ മാറും, പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും യൂറിനി രക്തത്തിന്റെ അംശം കാണും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ വേറെ ടെസ്റ്റുകളൊക്കെ ആവശ്യം വരും. പിന്നെ ഉള്ളത് ആൽപോർട്ട് സിൻഡ്രോം എന്ന് പറയും, അത് ഈ ഫാമിലിയിലൊക്കെ ഉണ്ടാവുന്ന, അതായത് കുടുംബത്തിലെ പല ആൾക്കാരെയും ബാധിക്കുന്ന അസുഖം, ചിലപ്പോൾ ഹെറിഡിറ്ററി നെഫ്രൈറ്റിസ് എന്ന് പറയും. അതിലും ഇതുപോലെ ഓരോ ജലദോഷത്തിനും പനിക്കും ഓരോ ചൂട് വരുമ്പോഴും യൂറിനി കൂടെ ബ്ലഡ് വരും. അപ്പൊ അതും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് അതാണോ എന്ന് നമുക്ക് സംശയം വരുള്ളൂ. അതായത് ചിലപ്പോൾ നമുക്ക് കിഡ്നി ബയോപ്സി ഒക്കെ വേണ്ടി വരാം, കിഡ്നി ടെസ്റ്റ് ബയോപ്സി എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് യൂറിനിൽ കൂടെ രക്തത്തിന്റെ അംശം പോകുന്ന കാരണം. പിന്നെ ഉള്ളത് ഒരുപാട് പേര് രക്തം എന്ന് പറഞ്ഞ് വരാറുണ്ട്, പക്ഷെ ഇത് രക്തമല്ല എന്ന് വെച്ചാൽ പിഗ്മെന്റ് യൂറിയ, കളറാണ് പോകുന്നത്.
1: അത് എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ ബീട്രൂട്ട്,
0: ബീട്രൂട്ട് എല്ലാവർക്കും വരില്ല, ചില ആൾക്കാർക്ക് ബീട്രൂട്ട് കഴിച്ചാൽ യൂറിൻ പിങ്ക് കളറിൽ പോകും. ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട് പിഗ്മെന്റ് യൂറിയ. അതാണ് പിന്നൊക്കെ നമ്മൾ കോമൺലി കാണുന്ന യൂറിനിൽ കൂടെ ബ്ലഡ് പോകുന്ന ഒരു കാര്യം. ഇതാണ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ ചില ആൾക്കാരുള്ള ഫാമിലിയിൽ ഒരുപാട് പേർക്ക് കല്ലുള്ളവരില്ലേ, കുട്ടികളിൽ കല്ലില്ലെങ്കിൽ പോലും യൂറിനിൽ കൂടെ കാൽഷ്യം അധികമായിട്ട് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് കല്ല് കാണില്ല സ്കാൻ ചെയ്യുമ്പം, പക്ഷെ മൂത്രം ഒഴിക്കുമ്പം വേദനയും എരിച്ചിലും യൂറിനിൽ ബ്ലഡും വരും. അതിനെ ഹൈപ്പർ കാൽസ്യൂറിയ എന്ന് പറയും. അതും ഒരു യൂറിനറി യൂറിനിൽ കൂടെ ബ്ലഡ് പോകാന്ന് ഒരു റീസൺ ആണ്. അത്
1: വെള്ളത്തരി പോലെ കൊച്ചു കുട്ടികൾക്ക് ഇങ്ങനെ വരാറുണ്ടല്ലോ മൂത്രത്തിൽ കൂടെ.
0: നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും തരി പോലെ വരുന്നത് ചിലപ്പോൾ കല്ലിന്റെ ഭാഗങ്ങൾ തന്നെ ആയിരിക്കാം. അതുപോലും ഇല്ലാതെ യൂറിനി കാൽഷ്യത്തിന്റെ അളവ് മാത്രം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതുപോലെ വെള്ളം കുടിക്കുന്നത് കുറയാ, വെള്ളം നമ്മളിപ്പം എന്തെങ്കിലും ഡ്രൈ സീസൺസ് അല്ല, വെള്ളം കുടിക്കുന്നത് കുറഞ്ഞ ഇതുപോലെ എന്താ പറയുക യൂറിനി കൂടെ ബ്ലഡ് വരും. പക്ഷെ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൾച്ചർ ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതാണ് ഇഡിയോപതിക് ഹൈപ്പർ കാൽസ്യൂറിയ. അങ്ങനെയുള്ളവരിൽ കല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് കോമൺ കാരണം.
2: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക്. ഡോക്ടർ മഞ്ജുഷയുമായുള്ള അഭിമുഖം തുടരുന്നു.
1: ഡോക്ടർ, പ്രോട്ടീൻ യൂറിയ അഥവാ മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ പോകുന്ന അവസ്ഥ, അതിന്റെ ലക്ഷണങ്ങൾ ഒന്ന് പറയാമോ ഡോക്ടർ?
0: യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് നമുക്ക് യൂറിൻ പറഞ്ഞു വരിക എന്നൊക്കെ, അത് ആൾക്കാർ കുട്ടികളിൽ ശരിക്കും, വലിയ ആൾക്കാരിൽ അത് വളരെ കോമൺ ആയിട്ട് അവർ യൂറിൻ പതയുന്നു എന്നൊക്കെ ഒന്ന് പറയും. പക്ഷെ കുട്ടികളിൽ നമ്മൾ പലപ്പോഴും അറിയില്ല, അതിങ്ങനെ സോപ്പ് അതുപോലെ പറഞ്ഞു നിൽക്കുന്നൊക്കെ വലിയ ആൾക്കാർ പറയും. പക്ഷെ കുട്ടികളിൽ അങ്ങനെ നമ്മൾ കാണാറില്ല. പക്ഷെ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്ന പല ഒരുപാട് അസുഖങ്ങൾ കുട്ടികളിലുണ്ട്. അതിൽ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുമ്പോഴത്തേക്ക് നീര വരുന്ന ഒരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. പക്ഷെ യൂറിനിൽ കൂടെ പ്രോട്ടീൻ ഒരുപാട് പോയിട്ടും ആൾക്കാർ പലപ്പോഴും അറിയത്തില്ല, കുഞ്ഞുങ്ങളായതുകൊണ്ട്. പക്ഷെ നീര വരുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പം കുട്ടികളിൽ മെയിൻ ആയിട്ടും വേറെ ലക്ഷണങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രോട്ടീൻ പോകുന്നത് അറിയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ.
1: അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ക്ഷീണോ അങ്ങനെ വല്ലതും ഉണ്ടാവാറുണ്ടോ?
0: പ്രോട്ടീൻ ഒരുപാട് പോകുന്ന കുട്ടികൾ നെഫ്രോട്ടിക് സിൻഡ്രോമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോട്ടീൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ ക്ഷീണം വരും.
1: ഇതിന് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്?
0: യൂറിന് പ്രോട്ടീൻ പോകുന്നുള്ള നമ്മൾ നോക്കാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറിൻ റുട്ടീൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ആൽബുമിൻ പ്ലസ്, യൂറിൻ ആൽബുമിൻ പ്ലസ് എന്നും പറഞ്ഞ് വരും. അതേപോലെ അത് അപ്പം നമ്മൾ അത് എത്രത്തോളം പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി, അത് എത്ര എമൗണ്ട് പോകുന്നു അറിയാൻ വേണ്ടി നമ്മൾ യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കും. അപ്പം നമുക്കറിയാൻ പറ്റും എത്ര അളവിൽ പോകുന്നുണ്ടെന്നുള്ളത്. അപ്പം അത് നമ്മൾ, അപ്പം അതിൻ്റെ കൂടെ ബാക്കി ടെസ്റ്റുകൾ, യൂറിനിൽ കൂടെ ബ്ലഡ് പോകുന്നുണ്ടോ, പിന്നെ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കണം കിഡ്നി ഫംഗ്ഷനൊക്കെ, കിഡ്നിയുടെ സൈസസ് ഒക്കെ ഓക്കെ ആണോ, പിന്നെ നമ്മൾ കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് പ്രോട്ടീൻ പോകുന്നതെന്നുള്ളത്. കാരണം യൂറിനിൽ കൂടെ അങ്ങനെ പ്രോട്ടീൻ പോകാൻ പാടില്ല, അപ്പം അതിൻ്റെ കാരണം കണ്ടുപിടിക്കും.
1: സാധാരണഗതിയിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്?
0: അത് ഞാൻ ഏറ്റവും കോമൺ ആയിട്ട് കുഞ്ഞുങ്ങളിൽ യൂറിൻ പ്രോട്ടീൻ പോകുന്ന അസുഖം എന്ന് പറയുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ്. നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളിലായിട്ടാണ് പലപ്പോഴും ഈ പ്രോട്ടീൻ പോകുന്നതൊക്കെ, പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയത്തുള്ളൂ. നെഫ്രോട്ടിക് സിൻഡ്രോമിൽ മുഖത്ത് നീര് വരിക, ദേഹം അത് പിന്നെ ക്രമേണ ദേഹം മുഴുവൻ നീരാവുക, യൂറിൻ പോകുന്നത് കുറയുക, അങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്.
1: വാട്ടർ ടെൻഷൻ ഉണ്ടാവും അല്ലേ?
0: മൊത്തത്തിൽ ബ്ലഡിൽ ആൽബുമിനും ഒക്കെ കുറയും. അപ്പം അതാണ് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ് ഏറ്റവും കോമൺ ആയിട്ട് കുഞ്ഞുങ്ങളിൽ പ്രോട്ടീൻ പോകുന്ന അവസ്ഥ. പിന്നെ ഉള്ളത് പ്രോട്ടീൻ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ചില ജന്മനാലുള്ള ചില ട്യൂബുലാർ ഡിസോർഡേഴ്സ്, അത് ഈ ഉണ്ടായി വരുമ്പോഴുള്ള പ്രോബ്ലം, നേരത്തെ സ്ട്രക്ചറൽ പ്രോബ്ലംസ്, ചില സ്കാറിങ് ഒക്കെ ഈ വടുക്കൾ കിഡ്നിയിൽ ഇൻഫെക്ഷൻ കാരണം സ്കാറിങ് ഒക്കെ വന്ന അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പ്രോട്ടീൻ കുറയെ വരാം. പിന്നെ ചില ജനിതക രോഗങ്ങൾ കൊണ്ട്,
1: ശരി,
0: ഈ കിഡ്നിയുടെ ഓരോ കോശങ്ങളെ ബാധിക്കുന്ന പലതരം ജനിതക രോഗങ്ങളുണ്ട്. അപ്പം ആ ജനിതക രോഗങ്ങൾ കൊണ്ടും പ്രോട്ടീൻ യൂറിനിൽ കൂടെ പോകാം. അപ്പം നമ്മുടെ യൂറിനിൽ നിരന്തരമായി പ്രോട്ടീൻ പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, അതായത് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ പോലും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിനിൽ പ്രോട്ടീൻ പോകുന്നുണ്ടെങ്കിൽ അതൊരു ഒരു അണ്ടർലൈങ് രോഗാവസ്ഥയുടെ ലക്ഷണമാണ്. അപ്പം അതിൻ്റെ ടെസ്റ്റ്, അത് നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പലപ്പോഴും നമുക്ക് കിഡ്നി ബയോപ്സി ചെയ്യേണ്ടതായിട്ട് വരാം. പക്ഷെ ഇപ്പോൾ കുട്ടികളിൽ നമ്മൾ ജനറ്റിക് ടെസ്റ്റുകളും ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ബയോപ്സി ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്.
1: മറ്റൊരു പ്രധാന അവസ്ഥയാണ് മൂത്രത്തിൽ കല്ല്. കുട്ടികളിൽ മൂത്രത്തിൽ കല്ല് വരുമോ?
0: യൂറിനറി സ്റ്റോൺസ് കുട്ടികളിലും വരാം. ശരിക്കും പറഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലായിട്ടിപ്പം കുട്ടികളിൽ യൂറിനറി സ്റ്റോൺസ് കാണുന്നുണ്ട്. അതിൽ പ്രധാന കാരണം ഒന്നുകിൽ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കാം, ആൻഡ് രണ്ടാമത്തെ കാരണം നമ്മൾ ഒരുപാട് ഉപ്പ് കഴിക്കുന്നുണ്ട്, ജങ്ക് ഫുഡ്സും അങ്ങനെയൊക്കെ ഒത്തിരി കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ശരിക്കും നമ്മൾ കുട്ടികളോട് ചോദിക്കുമ്പം ആ ഒരു ഹിസ്റ്ററി കിട്ടുന്നുണ്ട്, വെള്ളം കുടി കുറവാണ്, ഒരുപാട് ജങ്ക് ഫുഡ്സ്, എസ്പെഷ്യലി സോൾട്ടി ജങ്ക് ഫുഡ്സ്, ഈവൻ പുറത്തുനിന്നുള്ള ആഹാരങ്ങളാണെങ്കിലും എല്ലാം ഭയങ്കര സോൾട്ടി ആണല്ലോ. അപ്പം അതൊരു പ്രശ്നമാണ്. ഏറ്റവും കോമൺ ആയിട്ടും കാണുന്നത് ഈ ഈ എക്സസീവ് ഫുഡ്, ഇങ്ങനെ വെള്ളം കുടിക്കാതെയും ഉപ്പ് കൂടുതൽ കഴിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്.
1: ഈ മൂത്രത്തിൽ കല്ല് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഉണ്ടാവാറുള്ളത്?
0: മൂത്രത്തിൽ കല്ലിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള രോഗലക്ഷണം വയറുവേദനയാണ്, അതികഠിനമായ വയറുവേദന. അത് കഴിയുമ്പം ചിലപ്പം ഈ കല്ല്, ചിലപ്പോൾ യൂറിനിൽ കൂടെ കല്ല് പാസ് ചെയ്യാം, പിന്നെ യൂറിനിൽ കൂടെ ബ്ലഡ് പോവാം, പിന്നെ ഈ കൂടെ കൂടെ മൂത്രം ഒഴിക്കണം എന്ന് തോന്നാം. ഇത് ഇത്രയാണ് കോമൺ ആയിട്ട് പ്രശ്നം. പിന്നെ അപൂർവമായിട്ട് ചിലപ്പോൾ കല്ലിരുന്ന് ബ്ലോക്കായി, മൂത്രനാളി ബ്ലോക്കായിട്ട് ഇതുപോലെ വീക്ക് കിഡ്നി വീങ്ങി, ചിലപ്പോൾ അവിടെ ഇൻഫെക്ഷൻ വന്ന്, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസോടുകൂടിയും യൂറിനറി കല്ലുകൾ കണ്ടിട്ടുണ്ട്, വരാറുണ്ട്.
1: ഡോക്ടർ, ഈ മൂത്രത്തിൽ കല്ല് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ നമ്മൾ ശരിക്കും കുട്ടികളിൽ കല്ലുണ്ടാവുമ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത്രയും കൊച്ചു പ്രായത്തിലെ കല്ലുണ്ടാവുമ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയും കല്ലുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അപ്പം കല്ലുകൾ പിന്നെയും വരുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? കല്ലുകൾ പിന്നെയും വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഒന്നീ വേദന, രണ്ട് ഇൻഫെക്ഷൻസ്. ഇൻഫെക്ഷൻസ് വരാം, യൂറിനർ ഇൻഫെക്ഷൻസ്, കോംപ്ലിക്കേറ്റഡ് യൂറിനർ ഇൻഫെക്ഷൻസ് വരാം. അതുപോലെ കല്ലിരുന്ന് ബ്ലോക്ക് ആവാം, ചിലപ്പോൾ കല്ല് കിഡ്നിയുടെ അവിടെ ഇരുന്ന് അതിൽ നിന്ന് ബ്ലീഡിങ് വരാം, മീൻസ് അവിടെ ഡാമേജ് ഉണ്ടാക്കാം. അപ്പം ബേസിക്കലി എന്തുകൊണ്ടാണ് കല്ലുകൾ ഉണ്ടാവുന്നത് എന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ ആൾക്കാരെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ കാരണം അറിയുന്നത്. അപ്പം നമ്മൾ പറയും അതിന് മെറ്റബോളിക് വർക്കപ്പ് എന്ന് പറയും. അതായത് ശരിക്കും യൂറിനിൽ കൂടെ ആണല്ലോ നമ്മുടെ ഈ ഒരുപാട് തരത്തിലുള്ള സോൾട്ടുകളും വെളിയിൽ പോകുന്നത്. അപ്പം ശരിക്കും യൂറിൻ കല്ലുണ്ടാവാൻ സാധ്യതയുള്ളൊരു എൻവയൺമെന്റ് ആണ്. അപ്പം പ്രകൃതിയായിട്ട് അതിൽ ഉണ്ടാവാതിരിക്കാൻ കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിട്രേറ്റ് എന്നൊക്കെ പറഞ്ഞ്, മഗ്നീഷ്യം എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ യൂറിനിൽ നോർമലി ഒരു പർട്ടിക്കുലർ ലെവലിൽ ഉണ്ട്. അപ്പം അത് കല്ല് ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യും. അപ്പം ചില ആൾക്കാരിൽ സിട്രേറ്റിന്റെ അളവ് കുറവായിരിക്കും, മഗ്നീഷ്യത്തിന്റെ അളവ് കുറവ്, അങ്ങനെയുള്ളവരിൽ കല്ലുണ്ടാവാൻ സാധ്യത കൂടും. രണ്ട്, ചില ഈ ലവണങ്ങൾ പോകുന്ന സോൾട്ടുകൾ അത് കൂടുതലായിട്ട് വരുന്ന ആൾക്കാരിൽ അത് കൂടുന്നതുകൊണ്ട് കല്ലുകളുണ്ടാവും. അതിന് കാൽഷ്യം കൂടുന്നവർ, ഓക്സലേറ്റ്, യൂറിക് ആസിഡ്, അങ്ങനെ സിസ്റ്റീൻ, അങ്ങനെ ഒരുപാട് വേറെ സോൾട്ടുകളുണ്ട്. അതിന്റെ അളവുകൾ യൂറിനിൽ കൂടിയാൽ അത് കല്ലായിട്ട് വരും. അപ്പം ഇതൊക്കെ എങ്ങനെയാ എന്തുകൊണ്ടാണ്, ഈ മീൻസ് ഇതിൻ്റെ ഒക്കെ അളവ് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വെള്ളം കുടിക്കാതിരിക്കുക, കാരണം വെള്ളം കുറയുമ്പോഴത്തേക്കും ഈ സോൾട്ടുകളെല്ലാം പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പം വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് മെയിൻ ഒരു വേറൊരു കാരണം. പിന്നെ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് അത് ഒരു കാരണമാണ്. കാരണം ജനറൽ ടെമ്പറേച്ചർ ഒരുപാട് കൂടിയിട്ടുണ്ട്, അതനുസരിച്ച് വെള്ളം കുടിക്കുന്നില്ല. പിന്നെ എക്സസ് സോൾട്ട് കൺസംഷൻ, ഒരുപാട് ഉപ്പുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ യൂറിനിൽ കൂടെ നാച്ചുറലി കാൽസ്യം എക്സ്ക്രീഷൻ കൂടും. അപ്പൊ അത് തന്നെ ഒരു സ്റ്റോണിനൊരു കാരണമായി മാറും.
1: സാധാരണ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഈ മൂത്രത്തി കല്ലിന് വേണ്ടി ചെയ്യുന്നത്?
0: മൂത്രത്തി കല്ലിന് വേണ്ടി ചെയ്യുന്നത് നമ്മൾ ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ സോൾട്ടുകളൊക്കെ എന്തളവിലാണ് ഒരാളുടെ യൂറിനിൽ പോകുന്നത് അതാണ് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ്. അതിന് നമ്മൾ 24 മണിക്കൂർ യൂറിൻ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് അതിൽ എത്ര എത്ര കാൽഷ്യം പോകുന്നുണ്ട്, എത്ര യൂറിക് ആസിഡ്, ഓക്സലേറ്റ്, സിട്രേറ്റ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അതിൻ്റെ എല്ലാ അളവ് നമ്മൾ 24 അവർ യൂറിൻ കളക്ട് ചെയ്ത് അതിൽ നമ്മൾ അളന്ന് അത് എക്സസ് ആണോ കുറവാണോ എന്നൊക്കെ നമ്മൾ അസസ് ചെയ്ത് നോക്കും. അതിൻ്റെ കൂടെ ചില ജനിതകപരമായ ചില രോഗങ്ങൾ കാരണം കുഞ്ഞുങ്ങളിൽ കല്ലുകൾ വരാം. പ്രൈമറി ഹൈപ്പറോക്സിലൂറിയ എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അത് കല്ലുകൾ പിന്നെയും പിന്നെയും ഫോം ചെയ്യാനും ലോങ് ടേമിൽ കിഡ്നി ഡാമേജ് ഉണ്ടാക്കാനും സാധ്യതയുള്ളത്. അപ്പം നമുക്ക് സംശയമുണ്ട് ഇതിങ്ങനെ എപ്പോഴെപ്പോഴും കല്ലുകൾ ഭയങ്കര സിവിയറായിട്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ജനറ്റിക് ടെസ്റ്റും ചെയ്ത് നോക്കണം. ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ കല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വേരിയേഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടോന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും.
1: സാധാരണ ഈ മൂത്രത്തി കല്ലിന് എന്ത് ചികിത്സയാണ് ചെയ്യുന്നത്?
0: ആദ്യം നമ്മൾ ഈ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ നോക്കും.
1: ഏതുതരം
0: കല്ലാണ്? ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കും. ജനറ്റിക് ടെസ്റ്റിൽ നമുക്ക് മീൻസ് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേരിയൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇന്ന കഴിയുന്നതും ഇന്ന ഒരു കാരണം കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കും. അതനുസരിച്ചായിരിക്കും നമ്മൾ ചികിത്സ ചെയ്യുന്നത്. അത് ഇപ്പം എന്താ പറയുക, കാൽഷ്യം പോകുന്ന ഒരുപാട് കാൽഷ്യം എക്സസീവായിട്ട് പോകുന്ന അസുഖമാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മെയിനായിട്ടും സോൾട്ട് റെസ്ട്രിക്ഷനാണ് പറയുക. അതുപോലെ വെള്ളം കൂടുതൽ കുടിക്കാൻ, ഒരു 2-3 ലിറ്റർ വെള്ളം പെർ മീറ്റർ സ്ക്വയർ വെള്ളം കുടിക്കണം കുഞ്ഞിനെ. അത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മെയിൻ ചികിത്സ. ഹൈപ്പറോക്സിലൂറിയ ആണെന്നുണ്ടെങ്കിലും ഈ ലോങ് ടേം കിഡ്നി പ്രൈമറി ഹൈപ്പറോക്സിലൂറിയ കല്ലുകൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ്. അത് അതിനകത്തുണ്ടെങ്കിലും നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ ഈ പ്രൈമറി ഹൈപ്പറോക്സിലൂറിയക്ക് ചില പ്രത്യേക തരം ചികിത്സകളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിലിപ്പം അവൈലബിൾ അല്ല, വെരി കോസ്റ്റ്ലി ആണ്, അത്രയും എത്തിയിട്ടില്ല ചികിത്സ. മെയിൻ ആയിട്ട് വെള്ളം കുടിക്കുക, ഉപ്പ് കഴിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ചികിത്സ. പിന്നെ ഈ ഓക്സലേറ്റ് അധികമുള്ള ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഓക്സലേറ്റ് ആണ് അതിൻ്റെ മെയിൻ കാരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫുഡ് ഐറ്റംസ് ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ലൈക്ക് ചോക്ലേറ്റ്, നട്ട്സ്, അങ്ങനെയുള്ള പ്രോൺസ്, അങ്ങനെയുള്ള കഫീൻ, ടീ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. സോ ഡിപ്പെൻഡിങ് ഓൺ ദി, ഇപ്പോൾ യൂറിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് കുറയ്ക്കേണ്ടി വരും.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. കൺസൾട്ടന്റ് പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മഞ്ജുഷയുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
7: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
9: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും

0: ഉച്ചമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES തന്നെ.
3: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447660394007890 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
4: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: കൃഷ്ണായനം. അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ഒന്നാം ചരമ വാർഷികത്തിന്റെ ഭാഗമായി കെ തങ്കപ്പൻ ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ ബി എസ് മെമ്മോറിയൽ ഇന്റർ കോളേജിയേറ്റ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കൊല്ലം എസ് എൻ വിമൻസ് കോളേജ് ഒന്നാം സ്ഥാനവും അഞ്ചൽ സെയിന്റ് ജോൺസ് കോളേജ് രണ്ടാം സ്ഥാനവും നേടി. ഇന്ന് നടന്ന വി എസ് അനുസ്മരണ യോഗത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ലഹരിവിരുദ്ധ സന്ദേശവുമായി പട്ടത്താനം ഗവൺമെന്റ് എസ് എൻ ഡി പി യു പി സ്കൂളിൽ മില്യൺ തൂഫാൻ ഗോൾസ് ഫുട്ബോൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വിഷ്ണുമോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ മേഖലയിൽ തൊഴിൽ തേടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ചവറ എം എസ് എൻ കോളേജിൽ ജൂൺ 25 തൊഴിൽ മേള സംഘടിപ്പിക്കും. രാവിലെ 10 കോളേജ് അങ്കണത്തിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദം, ബിരുദാനന്തര ബിരുദം, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഹോസ്പിറ്റൽ ടെക്നീഷ്യൻസ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, എം ബി ബി എസ്, ഐ ടി എ, പോളിടെക്നിക് തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് പുറമെ സ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് തൊഴിലാളികൾക്കും പങ്കെടുക്കാം. പരിചയസമ്പന്നരായവർക്കും തൊഴിൽ പരിചയമില്ലാത്തവർക്കും മേളയിൽ അവസരം ലഭിക്കും. പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയുടെ പകർപ്പുകളും

0: കരുതിയിരിക്കണം. വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 8078878504 എന്ന നമ്പറിലോ 9539943796 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. വടക്കേവിള ശ്രീനാരായണ കോളേജ് ഓഫ് ടെക്നോളജിയിൽ BSc കോഴ്സിലേക്ക് പുതിയതായി അനുവദിച്ച 30 സീറ്റുകളിലേക്ക് BA ഇംഗ്ലീഷ്, BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി, BCom ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, MCom ഫിനാൻസ്, MSc ബയോടെക്നോളജി എന്നീ വിഷയങ്ങളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0474273156 മറ്റൊരു നമ്പർ 9497620110 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ ജൂലൈ 24 രാവിലെ 10:30 മുതൽ അഭിമുഖം നടത്തും. +2 മുതൽ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. പ്രായപരിധി 18 മുതൽ 35 വയസ്സ് വരെ. ബയോഡേറ്റയുടെ 3 പകർപ്പുകൾ, ആധാർ കാർഡ് എന്നിവയുമായി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരാകണം. രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിംഗ്, കമ്പ്യൂട്ടർ ട്രെയിനിംഗ് എന്നിവ നൽകും. വിശദവിവരങ്ങൾക്ക് 8304548529968 എന്ന നമ്പറിലോ 8281359930 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. PSc ഉദ്യോഗാർത്ഥികൾക്കായി മണ്ണന്തല സർക്കാർ പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ 6 മാസത്തെ സൗജന്യ +2 ഡിഗ്രി ലെവൽ പരീക്ഷാ പരിശീലനം നൽകും. വരുമാന പരിധി OBC OEC വിഭാഗക്കാർക്ക് 1,00,000 രൂപ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വരുമാന പരിധി ബാധകമല്ല. ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ എന്നിവ സഹിതം ഓഗസ്റ്റ് 14 സർക്കാർ പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ അപേക്ഷ സമർപ്പിക്കണം. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, നല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
6: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേയുള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ്

0: റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബുസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന

പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലെളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ഡിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023-2793.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാവണന്റെ അനുജനായ കുംഭകർണൻ രാവണൻ ഇപ്പോൾ ആലോചിക്കുന്ന ആ കാര്യത്തിന്റെ വരും വരായികകളെ കുറിച്ച് രാവണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ക്യാപ്സ്യൂളിൽ. ഇപ്പോൾ അദ്ദേഹം ഈ ക്യാപ്സ്യൂളിലും അദ്ദേഹം തന്റെ സംഭാഷണം തുടരുകയാണ്. അദ്ദേഹം കുറച്ച് ആപൽ സൂചനകളൊക്കെ നൽകിയിരുന്നു രാവണന്, നേരിട്ടും അല്ലാതെയും പ്രത്യക്ഷമായും പരോക്ഷമായും നൽകിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ തുടരുന്നു, അങ്ങേക്ക് ഇത് നല്ലതല്ല എന്ന് അങ്ങേക്ക് തന്നെ അറിയാം. നല്ലതല്ല ഇത് വരുത്താൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങ് രാമനോട് എതിരിടാൻ പോകുന്നത്. എന്നിട്ട് എന്തായിരിക്കും എങ്കിൽ പിന്നെ എന്തായിരിക്കും ഇതിൽ തന്നെ, ഈ ഒരു ആശയത്തിൽ തന്നെ കടിച്ചു തൂങ്ങാനായിട്ടുള്ള കാരണം? ഇത് ആപത്ത് വരുത്തി വെക്കും, ജീവഹാനി വരുത്തി വെക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് എന്തുകൊണ്ടായിരിക്കും ഇത് ഈ കാര്യത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അതിന്റെ ഉത്തരവും കുംഭകർണൻ തന്നെ പറഞ്ഞു കൊടുക്കും. അത് നമ്മുടെ അറിവിലേക്കായിട്ടാണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു നോളജ് ജ്ഞാനശകലമാണത്. മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ട് വളരെ സിമ്പിളായിട്ട് കുംഭകർണൻ പറയുന്നു, കഴിഞ്ഞ ജന്മങ്ങളിലെ വാസന കൊണ്ട്, കർമ്മദോഷം കൊണ്ട്, പൂർവ്വജന്മ വാസന മൂലം അങ്ങയുടെ മനസ്സ് ഇത്തരം തെറ്റായ കാര്യങ്ങളിൽ മുഴുകിപ്പോവുകയാണ്. നമ്മളൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നവരുണ്ട്, ചിന്തിക്കുന്നത് പോലും തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് അറിയാം അതെല്ലാം തെറ്റാണെന്ന്. വാക്കുക കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അങ്ങനത്തെ തെറ്റുകൾ ചെയ്യുന്നത് അത് പാപകർമ്മങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്ന് അറിയാത്തവരല്ല നമ്മൾ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്തേ പറ്റൂ, നമ്മൾ അതിന് നിർബന്ധിതരാകും. കാര്യം കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിലെ ആ വാസന, ആ ഇംപ്രഷൻസ്, ആ മുദ്രണങ്ങൾ അവിടെ കിടക്കുകയാണ്. ആ കർമ്മദോഷങ്ങൾ നമ്മെ ഇങ്ങനെ വേട്ടയാടുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ പെരുമാറി പോകും. ഞാൻ അതിൽ കുറ്റമൊന്നും പറയുന്നില്ല, കുംഭകർണൻ പറയുന്നു. അങ്ങയുടെ പൂർവ്വജന്മ വാസനയാണ്, ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല. അതിന്റെ കാരണവും പറയുന്നു, അത് നീക്കരുത് ആർക്കുമേ, ശാസനയാലും അടങ്ങുകയില്ലത്. ഈ ഇങ്ങനത്തെ ഒരു കാര്യം, പൂർവ്വജന്മ വാസന കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നീക്കരുത് ആർക്കും, അത് മാറ്റാൻ ആർക്കും സാധിക്കില്ല. ഒന്ന്, രണ്ട്, ശാസനയാലും അടങ്ങുകയില്ലത്. ആരെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചാലും നമ്മൾ അതിനെ വശംവദരാകുകയില്ല, നമ്മളത് മനസ്സിലാക്കുകയില്ല. കാര്യം നമ്മുടെ അത്രമാത്രം ആ ദോഷത്തിൽ നിൽക്കുകയാണ് നമ്മൾ. രണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം കുംഭകർണൻ പറയുന്നത്, വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റ് അജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. വലിയ അറിവുണ്ടെന്ന് പറയുന്ന, വലിയ വിജ്ഞാനം ഉണ്ടെന്ന് പറയുന്ന വലിയ ജ്ഞാനികൾക്ക് പോലും ഈ പൂർവ്വജന്മത്തിലെ ആ വാസനകളുടെ ആ ഫലം ഇപ്പോഴത്തെ ജന്മത്തിൽ ഉണ്ടാകും. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പല തെറ്റുകളും ചെയ്യാൻ നിർബന്ധിതരാണ്. വലിയ ജ്ഞാനികൾ പോലും അങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് വശംവദരാകാറുണ്ട്. പിന്നെയാണോ അജ്ഞാനികൾ, പിന്നെയാണോ അറിവില്ലാത്തവർ എന്ന് പറയുന്നു. ഇപ്പൊ രാവണനെ ഭംഗ്യന്തരേണ അജ്ഞാനി എന്നും അറിവില്ലാത്തവനും എന്നൊക്കെ വിശേഷിപ്പിക്കുകയാണ് കുംഭകർണൻ ഇവിടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കാട്ടിയതെല്ലാം അവനയം അന്യായം നീയത്, നീ ചെയ്തു കൂട്ടി, നീ എന്ന ജ്യേഷ്ഠൻ രാവണൻ ചെയ്തു കൂട്ടിയിരിക്കുന്നതെല്ലാം അന്യായമാണ്, ന്യായമായ ഒരു കാര്യവും താങ്കൾ ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് അങ്ങയ്ക്ക് മാത്രമല്ല ആപത്ത് വരാൻ പോകുന്നതെന്നും അങ്ങ് മനസ്സിലാക്കണം. നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം, നാട്ടിലുള്ളവർക്ക്, നമ്മുടെ പ്രജകൾക്ക്, ഈ രാജ്യത്തെ ലങ്കയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് ആപത്ത് വരാൻ പോവുകയാണ്. ഇങ്ങനെ വളരെ ശക്തമായ മുന്നറിയിപ്പ് കുംഭകർണൻ കൊടുത്ത ശേഷം പറയുന്നു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പക്ഷേ ഞാൻ അങ്ങയുടെ സഹോദരനാണ്. ഇപ്പൊ സഹോദരൻ എന്നുള്ള രീതിയിൽ അങ്ങയോടൊപ്പം തന്നെ നിൽക്കേണ്ട കർത്തവ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിൽ നിന്നും മാറി നിൽക്കുന്നില്ല. ഒരനുജന്റെ കർത്തവ്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. ജ്യേഷ്ഠൻ ആപത്തിൽപ്പെട്ടിരിക്കുന്നു, ഈ സമയത്ത് ജ്യേഷ്ഠനെ സഹായിക്കണം. ആ ചുമതല, ആ ഉത്തരവാദിത്വ, ആ കർത്തവ്യം ഞാൻ നിർവഹിക്കും. പക്ഷെ ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. വരാൻ പോകുന്ന ആപത്താണെന്ന് എനിക്കറിയാം. ഞാൻ പോരിനിറങ്ങാം, വാനരസേനയെ കൊല്ലാം.

0: എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ മുന്നിൽ തന്നെ കാണും. എന്നിട്ട് പറയുന്നു, ജാനകി തന്നെ അനുഭവിച്ചിടുന്നു ഈ മനസ്സേ ഖേദമുണ്ടാകരുത് ഏതുമേ. ഏ രാവണ, അങ്ങ് ഇനി മനസ്സ് വിഷമിക്കണ്ട, ജാനകി അനുഭവിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിനായിട്ട് നോക്കിക്കോളൂ, അനുഭവിച്ചോളൂ. ജാനകി അനുഭവിക്കണമെന്നല്ലേ ആഗ്രഹം, അത് നടക്കട്ടെ, ഒട്ടും മാനസിക വിഷമം വേണ്ട, ഞാൻ കൂടെ നിന്നു തരാം, അനുജൻ എന്നുള്ള രീതിയിൽ ഞാൻ നിന്നു തരാം. ദേഹത്തിന് അന്തരം വന്നു പോകും മുന്നമ്മേ, മോഹിച്ചതാക ആഹന്ത സാധിച്ചു കൊള്ളുക നീ. ഈ പറയുന്നത് യഥാർത്ഥത്തിൽ പറയുന്നതാണോ അതോ പരിഹസിച്ച് പറയുന്നതാണോ അതോ നിരാശ കൊണ്ട് പറയുന്നതാണോ ഒന്നും നമുക്ക് അറിഞ്ഞില്ല. പക്ഷെ കുംഭകർണൻ പറയുന്നുണ്ട്, എന്തായാലും നീ മരിക്കാൻ പോവുകയാണ്, മരിക്കുന്നതിന് മുമ്പ് എന്താണ് ആഗ്രഹം, ജാനകിയെ അനുഭവിക്കണം. തീർച്ചയായും അത് നടക്കട്ടെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ എന്തായാലും കൂടെ നിൽക്കാം, മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊള്ളുക. ഇപ്പൊ നൈമിഷികമായ ഭൗതിക സുഖഭോഗങ്ങളെ മറ്റെന്തിനേക്കാളും വലുതായി കാണുന്ന എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിൽ ഓർക്കാനായി മഹത്തായിട്ടുള്ള ഒരു സന്ദേശം കൂടി കുംഭകർണൻ നൽകുകയാണ് രാമായണത്തിലെ ഇനി പറയാൻ പോകുന്ന വരികളിലൂടെ. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നീടും ആപത്ത് നിർണയം ഓർത്തു കാൺ. ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തനായിട്ടുള്ള വശംവദനായിട്ടുള്ള അടിമപ്പെട്ടുള്ള അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആപത്ത് പിണയും, ഇത് തീർച്ചയാണ്, ഓർത്തുകൊള്ളുക. ഇനി മറിച്ചാണെങ്കിലോ, ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കെ. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വശംവദനാകാത്ത പുരുഷന് വ്യക്തിക്ക് എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാകും. അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്ത് മനോഹരമായിട്ടുള്ള ജ്ഞാനമാണ് കുംഭകർണൻ നൽകുന്നത് എന്ന് നാം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, കുംഭകർണനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് കുറെ ആറുമാസം ഉറങ്ങും അത് കഴിഞ്ഞ് ഉണരും ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്, ഒരു എപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരാളെന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷെ ഏറ്റവും വലിയ ജ്ഞാനിയാണ് കുംഭകർണൻ നമുക്ക് മനസ്സിലായി, ഏറ്റവും വലിയ ശ്രീരാമ ഭക്തനാണ് കുംഭകർണൻ എന്നുള്ള മനസ്സിലായി, ഏറ്റവും വലിയ എന്താണ് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണ് കുംഭകർണൻ എന്ന് നമുക്ക് മനസ്സിലായി. അതോടൊപ്പം നമുക്കെല്ലാം ർക്കും തന്നെ ആവശ്യമായ ജ്ഞാനം പകർന്നു നൽകാനായിട്ട് ശേഷിയുള്ള ഒരു ജ്ഞാനിയാണ് കുംഭകർണൻ എന്നും നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലായി. പക്ഷെ അതോടൊപ്പം മറ്റൊരു വലിയൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്, ഇനി എന്തൊക്കെ ആയാലും അദ്ദേഹം തന്റെ കർത്തവ്യത്തിൽ നിന്ന് മാറുന്നില്ല. ഒരു ജ്യേഷ്ഠന്റെ ഒരു ആവശ്യം വരുമ്പോൾ സഹോദരനായിട്ടുള്ള അനുജനായിട്ടുള്ള ഞാൻ കൂടെ നിൽക്കണം, ആ കർത്തവ്യം ഞാൻ നിർവഹിക്കും, മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും. എന്റെ മനസ്സതിന് അനുവദിക്കുന്നില്ല, പക്ഷെ ഒരു അനുജൻ എന്നുള്ള രീതിയിൽ എന്റെ കർത്തവ്യമാണത് എന്ന് കുംഭകർണൻ അവിടെ ഉറക്ക പറയുകയാണ്. അപ്പൊ ഈ ഘട്ടത്തിലാണ് ഇത്രയും ആയപ്പോ ഇന്ദ്രജിത്ത് ഇടപെടുകയാണ്. നമുക്കറിയാം രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് ഇടപെടുകയാണ്. അദ്ദേഹം നോക്കുമ്പോ ചർച്ച വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് കുംഭകർണൻ. അപ്പൊ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പിതാവിന്റെ സുഖവും പിതാവിന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവുമാണ്. അപ്പൊ ഇന്ദ്രജിത്ത് വന്ന് രാവണനോട് ആജ്ഞ ചോദിക്കും, അങ്ങ് ഉത്തരവ് നൽകുക, ഇപ്പൊ ഉത്തരവ് നൽകിയാൽ ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. ഇന്ദ്രനെയും ജയിച്ചു വന്നിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണല്ലോ ഇന്ദ്രജിത്ത് എന്ന പേര് വന്നിരിക്കുന്നത്. ആ രാമനെ വധിക്കാം, അവന്റെ വാനരസേനയും കൊന്നെടുക്കാം, ഇതെല്ലാം ഞാൻ ചെയ്യാം, എനിക്കൊരു ഉത്തരവ് തന്നാൽ മാത്രം മതി, എനിക്കൊരു ആജ്ഞ തരൂ എന്ന് രാവണനോട് അഭ്യർത്ഥിക്കുന്ന സമയത്ത് ഒരു ടേണിംഗ്, ഒരു പെട്ടെന്ന് ഒരു ട്വിസ്റ്റ്, പിന്നെ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുകയാണ്. എന്താണ് ആ ട്വിസ്റ്റ്? ഇത് കേട്ടുകൊണ്ട് രാവണന്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ ആ സഭയിലേക്ക് കടന്നു വരുന്നു. അപ്പൊ എന്താണ് വിഭീഷണൻ രാവണനോട് സംസാരിക്കാൻ പോകുന്നത്? അത് രാമായണത്തിലെ രാവണ വിഭീഷണ സംഭാഷണം എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
0: രാവണസഭയിൽ കുംഭകർണൻ തന്റെ സംഭാഷണം അവസാനിപ്പിക്കുന്ന വേളയിൽ മകനായ ഇന്ദ്രജിത്ത് ഇടപെട്ട് ഇപ്പോൾ തന്നെ തനിക്ക് ആജ്ഞ നൽകണമെന്നും താൻ യുദ്ധത്തിന് പുറപ്പെടാമെന്നും രാമനെയും വാനരസേനയും കൊന്നൊടുക്കി തിരിച്ചു വരാമെന്നും പറയുന്നു. അതേ സന്ദർഭത്തിലാണ് രാവണന്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ ആ രാവണ സഭയിലേക്ക് കടന്നു വരുന്നത്. വിഭീഷണനും രാവണനും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്നത്തെ ഈ ക്യാപ്സ്യൂൾ നാം ചർച്ച ചെയ്യുന്നത്. വിഭീഷണൻ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്, രാക്ഷസ രാജാവായ അങ്ങ് ഇന്ന് എന്റെ വാക്കുകൾ സമാധാനമായി ഒന്ന് കേൾക്കണം. ഇതാണ് അദ്ദേഹം ആമുഖമായി പറയുന്നത്. നല്ലത് ചൊല്ലേണം എല്ലാവരും, തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. അതിന് ന്യായം ഇതാണ്, അറിവുള്ളവർ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് നല്ല കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ബുദ്ധജനം, അറിവുള്ളവർ, അറിവുള്ളവരുടെ കയ്യിലുള്ള അവരുടെ ഉള്ളിലുള്ള ജ്ഞാനം അവർ

0: ഉള്ളിൽ തന്നെ വെച്ചോണ്ടിരിക്കാനുള്ളതായിട്ടുള്ളതല്ല. തങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്ക്, തങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ആവശ്യം വരുമ്പോൾ, അത് ശരിയായ സമയം എത്തുമ്പോൾ ആ ജ്ഞാനം അവർക്ക് പകർന്നു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ അറിവ് ഒരു ആഡംബരമായി കൊണ്ടു നടക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മളുമായി അടുപ്പമുള്ളവർക്ക് അവരോട് പങ്കുവെക്കുകയും വേണമെന്ന ജ്ഞാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വിഭീഷണൻ നമുക്കായി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും, അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുലത്തിന്, രാക്ഷസ കുലത്തിന്, രാക്ഷസ വംശത്തിന് അത് നല്ലതാണോ എന്ന് ഇവിടെയുള്ള എല്ലാവരും കൂടി, രാവണ സഭയിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്, മന്ത്രിമാരും എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി ചേർന്ന് ചിന്തിക്കുക. എല്ലാവർക്കും സ്വാഭാവികമായും ആകാംക്ഷയുണ്ടായി, വിഭീഷണൻ എന്താണ് പറയാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്, യുദ്ധത്തിന് ആരുള്ളത് ഓർക്കണി രാമനോട് ഈ ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ, നക്തഞ്ചരാധിപ രാക്ഷസാധിപ, രാക്ഷസ രാജാവായ ഹേ രാവണ, താങ്കൾ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണല്ലോ രാമനോട്. പക്ഷെ ഒരു കാര്യം താങ്കൾ അറിയേണ്ടതുണ്ട്, ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ളവരായി ഈ ത്രിലോകത്തെങ്കിൽ, ഈ മൂന്ന് ലോകത്തിലും ആരാണുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. രാവണൻ അതിനായിട്ട് പല വീരശൂര പരാക്രമികളായ രാക്ഷസ വീരന്മാരെയും കണ്ടുവച്ചിട്ടുണ്ട് എന്ന് വിഭീഷണൻ അറിയാം. അവരെല്ലാം പേരുകളും വിഭീഷണൻ ഇവിടെ പറയുന്നു. അതെ, ഈ പേരുകളെല്ലാം പറഞ്ഞിട്ട് ചോദിക്കും, ഇവർക്കൊക്കെ രാമനെ എതിരാനുള്ള കഴിവുണ്ടാകും എന്നാണോ അങ്ങ് ധരിച്ച് വശായിരിക്കുന്നത്? ആരെയൊക്കെയാണ് രാമനോടുള്ള യുദ്ധത്തിന്റെ മുന്നണി പോരാളികളായി രാവണൻ നിശ്ചയിച്ചിരിക്കുന്നത്? പ്രഹസ്തൻ, വികടൻ, സുപ്തജ്ഞൻ, ഉറങ്ങിക്കിടക്കുന്നവരെ കൊല്ലുന്നവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. യജ്ഞാന്തകൻ, മഹർഷിമാരൊക്കെ യാഗങ്ങൾ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോ തകർക്കുന്നവൻ, അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. കുംഭകർണൻ നമുക്കറിയാം, ജംബുമാലി, പ്രജംഖൻ, കുംഭൻ, നികുംഭൻ, അകമ്പനൻ, കമ്പനൻ, മഹോദരൻ, വലിയ വയറുള്ളവൻ, അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. മഹാപാർശ്വൻ, കുംഭകൻ, ത്രിശരസ്, മൂന്ന് തലയുള്ള രാക്ഷസൻ, ദേവാന്തകൻ, ദേവന്മാരെ കൊല്ലുന്നതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ചരിത്രമുള്ളവൻ, നരാന്തകൻ, മനുഷ്യന്മാരെ കൊല്ലുന്നവൻ, വജ്രദംഷ്ട്രൻ, വലിയ ഉറച്ച ദംഷ്ട്രയുള്ളവൻ, യൂപാക്ഷൻ, ശോണിതാക്ഷൻ, ചുവന്ന കലങ്ങിയ കണ്ണുകളോടുകൂടിയ രാക്ഷസൻ, വിരൂപാക്ഷൻ, ധൂമ്രാക്ഷൻ, മകരാക്ഷൻ, അങ്ങനെ 23 രാക്ഷസ വീരന്മാരുടെ പേരുകൾ വിഭീഷണൻ എടുത്തെടുത്ത് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെയും പറഞ്ഞു, ഇവരാരും പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി അങ്ങയുടെ മകൻ, ഇപ്പോൾ ഞാൻ വന്നപ്പോ ഇവിടെ അങ്ങയോട് ആജ്ഞ ചോദിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഇന്ദ്രയെ ജയിച്ച ഇന്ദ്രജിത്ത്, ആ ഇന്ദ്രജിത്ത് പോയാലും രാമനെ തോൽപ്പിക്കാൻ കഴിയില്ല. നേരെ പൊരുത് ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മനസ്സ്, അങ്ങ് മനസ്സിൽ പോലും ഇങ്ങനെ വിചാരിക്കണ്ട, നേർക്ക് നേരെ നേരിട്ട് മുഖാമുഖം നിന്നുകൊണ്ട് ശ്രീരാമനോട് എതിരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് അങ്ങ് ഈ പറഞ്ഞ ഒരു രാക്ഷസവീരന്മാരും കരുതണ്ട, അങ്ങയുടെ മകനും കരുതണ്ട, അങ്ങും കരുതണ്ട, ആരും കരുതണ്ട, ആരും അങ്ങനെ മനപ്പായസം ഉണ്ണണ്ട. എന്താണ് കാര്യം? ശ്രീരാമനായത് മനുഷ്യനല്ല, കേൾ. ഇത് കുംഭകർണൻ നേരത്തെ പറഞ്ഞിരുന്നു, ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ല, ആരെന്നറിവാനുമാമല്ല ഒരുവനും. പിന്നെ ആരാണ്? അതും ഒരാൾക്കും അറിയാൻ കഴിയില്ല. ശ്രീരാമൻ ആരാണ് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ശ്രീരാമൻ ആരൊക്കെ അല്ല എന്ന് പറയുന്നതാണ്. ദേവേന്ദ്രനല്ല, അഗ്നിയല്ല, വൈവസ്വതനല്ല, യമൻ കാലനല്ല, വരുണനല്ല, വായുഭഗവാനല്ല, കുബേരനല്ല, ഈശാനനല്ല, നാഗാധിപനല്ല, ആദിത്യനല്ല, രുദ്രനല്ല, ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഉള്ളതാണ്, ഇതെല്ലാം ചേർന്നാണ്, അതിനേക്കാളും വലുതാണ്, സാക്ഷാൽ മഹാവിഷ്ണുവാണ്, നാരായണൻ, പരൻ, മോക്ഷതൻ, സൃഷ്ടിസ്ഥിതിലയ കാരണൻ, പരംപുരുഷൻ, പരബ്രഹ്മമാണ്, പരമാത്മാവാണ്, സാക്ഷാൽ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനൊക്കെ കാരണഭൂതനായിട്ടുള്ള പരംപൊരുളാണ്, നാരായണനാണ് ശ്രീരാമൻ എന്നുള്ള സത്യം വിഭീഷണൻ ഉച്ചൈസ്തരം ഉറക്കെ ആ രാവണ സഭയിൽ ഉദ്ഘോഷിക്കുകയാണ്. അതും പോരെങ്കിൽ അതിനുശേഷം ശ്രീരാമനായി അവതരിച്ചതിന് മുമ്പുള്ള മഹാവിഷ്ണുവിന്റെ ഏതൊക്കെ അവതാരങ്ങളാണുള്ളത്, ആ അവതാരങ്ങളെ കുറിച്ച് വിഭീഷണൻ രാവണനെ ഓർമ്മിപ്പിക്കുന്ന ഭാഗത്ത് ഈ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നു. തുടർന്ന് നമുക്ക് കാത്തിരിക്കാം.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: മഹാവിഷ്ണു ശ്രീരാമനായി അവതരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഏതൊക്കെ രൂപത്തിലാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് വിഭീഷണൻ രാവണനെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് ഇത്. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മണ്ണിടം പാലിച്ചു കൊള്ളുവാൻ പന്നിയായി അദ്ദേഹം ജനിച്ചിട്ടുണ്ട്. ഹിരണ്യാക്ഷനെ കൊന്ന് ഈ ഭൂമിയെ രക്ഷിക്കാൻ പരിപാലിക്കാനായിരുന്നു അത്. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. വീരനായ ഹിരണ്യകശിപുവിനെ നരസിംഹാവതാരം സ്വീകരിച്ച് കൊന്നിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്. ഈ കഥകളൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് ഞാനിതവിടെ ആവർത്തിക്കുന്നില്ല. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ. മലയാളികളായ നമുക്കെല്ലാം ഏറ്റവും അറിയാവുന്ന നമ്മുടെ തിരുവോണവുമായി ബന്ധപ്പെട്ട കഥയാണ് ഇവിടെ വിഭീഷണൻ സൂചിപ്പിക്കുന്നത്. മൂന്ന് ലോകങ്ങളും വാമനനായി വന്ന് മഹാബലിയോട് അളന്ന് എടുത്ത ആ കഥ നമുക്കറിയാം, അതാണ് വിഭീഷണൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു അവതാരത്തെ കുറിച്ച് പറയുന്നു, മൂന്ന് അവതാരങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു, നാലാമത് മറ്റൊരു അവതാരത്തെ കുറിച്ച് പറയുന്നു. കൊന്നാൻ 21 തുട രാമനായി മന്നവന്മാരെ ആസുരാംശം ആകയാൽ. പിന്നെ ഭാർഗവരാമനായി അവതരിച്ചു, പരശുരാമനായി അവതരിച്ചു. ആസുര അംശം ആയതുകൊണ്ട്, ആസുരികമായ ഭാവം കൂടുതലായതുകൊണ്ട് പരശുരാമന് 21 തവണ ക്ഷത്രിയരെ കൂട്ടത്തോടെ കൊല ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ കാലാകാലങ്ങളിൽ അസുരന്മാരെ, അധാർമികമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെ നശിപ്പിക്കുന്നതിനായി മഹാവിഷ്ണു മണ്ണിൽ അവതരിച്ചിട്ടും ജഗന്മയൻ എന്നാണ് പറയുന്നത്. മഹാവിഷ്ണു അവതരിച്ചിട്ടുണ്ട്, ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട് എന്ന് നാം ഇവിടെ സാന്ദർഭികമായി ഓർക്കേണ്ടതുണ്ട്. ഭഗവാൻ എന്താണ് പറഞ്ഞത്? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ സംഭവാമി യുഗേ യുഗേ, എപ്പോ വേണ ഞാൻ ഇങ്ങനെ എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഹാനി സംഭവിക്കുന്നുവോ, അധർമ്മം എവിടെയെല്ലാം എപ്പോഴെല്ലാം കൊടികുത്തി വാഴുന്നുവോ. പരിത്രാണായ സാധുന സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, വിനാശയച്ച ദുഷ്കൃതം ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ, ദുഷ്ടന്മാരെ, അവരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി, അവരുടെ വിനാശം വരുത്തുന്നതിന് വേണ്ടി സംഭവാമി യുഗേ യുഗേ, ഞാൻ കാലാകാലങ്ങളിൽ ഞാൻ എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് അപ്പോഴെല്ലാം ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞത് തന്നെ അതേ വാക്കുക തന്നെയാണ് രാമായണത്തിൽ മറ്റൊരു രീതിയിൽ പറയുന്നത്. എന്താണ്? മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ. മണ്ണിൽ ഈ അവതരിച്ചിടും ജഗന്മയൻ, ജഗന്മനായ മഹാവിഷ്ണു അവതരിക്കും. എപ്പോഴൊക്കെ ആസുരികമായിട്ടുള്ള ഭാവങ്ങൾ, അംശങ്ങൾ, സ്വഭാവങ്ങൾ അതിന് മുൻഗണന ലഭിക്കുന്നു, മുൻതൂക്കം ലഭിക്കുന്നു, അപ്പോഴെല്ലാം ഞാൻ ഇടപെടാനായി ഞാൻ അവിടെ അവതരിക്കും. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് വിഭീഷണൻ പറയുന്നു, ഇന്ന് ദശരഥപുത്രനായി വന്നിതു. ഈ പറഞ്ഞ എല്ലാ അവതാരങ്ങൾക്ക് ശേഷം, ഏതൊക്കെ അവതാരം പറഞ്ഞു? വരാഹ അവതാരത്തെ കുറിച്ച് പറഞ്ഞു, നരസിംഹ അവതാരത്തെ കുറിച്ച് പറഞ്ഞു ഇല്ലേ, അതുപോലെ വാമന അവതാരത്തെ കുറിച്ച് പറഞ്ഞു, പരശുരാമനായ അവതരിച്ചതിനെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് പറയുന്നു ഇന്ന് ഇപ്പോ ഇവിടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ദശരഥപുത്രനായി, ബുദ്ധനായ ശ്രീരാമനായി ജനിച്ചിരിക്കുകയാണ്. ആ അവതാരത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം? വളരെ വ്യക്തമായി രാവണന്റെ മുഖത്ത് നോക്കി പറയുന്നു, നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിരുന്നു, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്നെ കൊല്ലുവാൻ, നിന്നെ വധിക്കുവാൻ തന്നെയാണ് ദശരഥപുത്രനായി ശ്രീരാമൻ ആയി മഹാവിഷ്ണു ഇന്നിപ്പോ ഈ കാലഘട്ടത്തിൽ അവതരിച്ചിരിക്കുന്നത്. സത്യസങ്കല്പനാം ഈശ്വരൻ തൻ മതം മിഥ്യയായി വന്നുകൂടാ എന്ന നിർണയം. ഈശ്വരൻ സത്യസങ്കല്പനാണ്, സത്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ഈശ്വരൻ ഒരു സങ്കല്പം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറും മിഥ്യയായി, പഴങ്കഥയായി, കടങ്കഥയായി മാറുന്നൊരു പ്രശ്നമേ ഇല്ല, അത് നടന്നിരിക്കും. അതാണ് നിർണയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ, ഈശ്വരന്റെ അഭിമതം ഒരിക്കലും പാഴാകില്ല, ഒരിക്കലും വെറുതെയാകില്ല. ഞാൻ എന്തിന് ഇതൊക്കെ പറയുന്നു എന്ന് നിനക്ക് സംശയമുണ്ടാകാം, വിഭീഷണൻ രാവണനോട് പറയുകയാണ്. ആ സംശയം നീ ചോദിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ ആ സംശയം നീ ചോദിക്കുന്നതിന് മുമ്പ് നിന്റെ മനസ്സിലുള്ള ആ സംശയത്തിന് ഞാൻ മറുപടി പറയാം. എന്നിട്ട് പറയുന്നു, സേവിക്കുന്നവർക്ക് അഭയം നൽകുന്നവനാണ് മഹാവിഷ്ണു എന്ന് നീ അറിയണം. ഭക്തപ്രിയനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക. കരുണാമയനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക. ആശ്രിത വത്സലനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക. ഭക്തിയും മുക്തിയും നൽകുന്നവനാണ് മഹാവിഷ്ണു എന്ന് രാവണ നീ അറിയണം. അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളെ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളെ മടി കൂടാതെ നിത്യവും സേവിക്കുക, പൂജിക്കുക, പ്രാർത്ഥിക്കുക. ഇത് മാത്രമേ രാവണ, ജ്യേഷ്ഠനായ രാവണ, നിനക്ക് ചെയ്യാനുള്ളൂ. എന്നിട്ട് ആ വിഭീഷണൻ തന്റെ ആ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്, ആ പ്രപ്പോസൽ മുന്നോട്ട് വെക്കണം. എന്താണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം? മൈഥിലി ദേവിയെ കൊണ്ടക്കൊടുത്ത് തൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. നിസ്സാരമാണ്, ചെറിയൊരു കാര്യമാണ് വിഭീഷണൻ പറയുന്നത്. സീതയെ തിരികെ കൊടുക്കുക, സീതയെ തിരിച്ച് ശ്രീരാമന് കൊണ്ടു കൊടുക്കുക. ആ പാദങ്ങളിൽ വീണ് സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുക. കൈതൊഴുത് ആശു രക്ഷിക്കെന്ന് ചൊല്ലുക, ചൊല്ലിയാൽ, അങ്ങനെ ചൊല്ലിയാൽ, അതായത് കൈതൊഴുത് കൈ കൂപ്പി എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് അദ്ദേഹത്തോട് പറയണം. അങ്ങനെ ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടും ഏവനും. വിഷ്ണുപദം നൽകും, വിഷ്ണുപദം നൽകും എന്ന് പറഞ്ഞാൽ മോക്ഷം നൽകും. കൈതൊഴുത് അപേക്ഷിക്കുന്ന ഒരാളിനെയും മഹാവിഷ്ണു എന്താണ് പരിഗണിക്കാതെ ഇരിക്കില്ല, അല്ലെ, കണ്ടില്ലെന്ന് നടിക്കുകയില്ല. തീർച്ചയായും അദ്ദേഹത്തിന് അതിന്റെ പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് തൻ പദം നൽകിയിടും ഏവനും, മോക്ഷം നൽകും. എന്നിട്ട് വിഭീഷണൻ പറയുന്നു, നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും, നമ്മുടെ തമ്പുരാനായ ശ്രീരാമനോളം കൃപ ദയ അനുതാപം മറ്റാർക്കും തന്നെ ഈ ലോകത്തില്ല. അത്രമാത്രം ദയാവാനാണ്, കാരുണ്യവാനാണ് ശ്രീരാമൻ. രാവണന്റെ ഇനി എന്തെല്ലാം സീതയെ മോഷ്ടിച്ചുകൊണ്ട് വന്നെന്നോ അതൊന്നും അദ്ദേഹം മനസ്സിലേക്ക് കൊണ്ടുവരികയില്ല. ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞ് ചെയ്ത പ്രവൃത്തികൾ ഏറ്റുപറഞ്ഞ് ആ മോക്ഷത്തിനായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അത് ചെയ്യാൻ രാവണ നീ തയ്യാറാകണം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഇതിനു മുമ്പ് ശ്രീരാമൻ ചെയ്ത ചില കാര്യങ്ങൾ രാവണന കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. പക്ഷെ നേരത്തെ വിഭീഷണൻ പറഞ്ഞ പോലെ ഒരു ജ്ഞാനിയുടെ, അറിവുള്ളവന്റെ ചുമതലയാണ് അജ്ഞാനിയായ അറിവില്ലാത്തവനായ ഒരാളിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. എന്തൊക്കെയാണ്, ഏതൊക്കെ സംഭവങ്ങളാണ് ശ്രീരാമന്റെ ഈ അവതാരത്തിൽ തന്നെ, ശ്രീരാമനെ അവതരിച്ചതിന് ശേഷം ഉള്ള സമയത്ത് തന്നെ, നേരത്തെ പറഞ്ഞ എന്താണ്, ഇതിനു മുമ്പുള്ള മറ്റ് അവതാരങ്ങളിൽ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പൊ പറയാൻ പോകുന്ന എന്താണ്, ഈ അവതാരത്തിൽ ശ്രീരാമനെ ദശരഥ പുത്രനായി ജനിച്ചതിന് ശേഷം ഇന്നലെ വരെ, അല്ലെങ്കിൽ ഇന്ന് വരെ ശ്രീരാമൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും രാവണനെ ഓർമ്മിപ്പിക്കുകയാണ്. അറിഞ്ഞുകൂടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയാണ് വിഭീഷണൻ. എന്തൊക്കെ പറയുന്നു, ബാലനായിരുന്ന രാമനാണ് ഒരൊറ്റ അമ്പ് കൊണ്ട് താടകയെ വധിച്ചത് എന്ന് രാവണ നീ അറിയണം. അതുപോലെ സുബാഹുവിനെയും മറ്റു രാക്ഷസന്മാരെയും വധിച്ചിട്ട് വിശ്വാമിത്രന്റെ യാഗരക്ഷ ചെയ്തു കൊടുത്ത ആരാണ്, ബാലനായിരുന്ന ശ്രീരാമനാണ്. ശാപം നിമിത്തം ഒരു ശാപം ലഭിച്ച് ഒരു കല്ലായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന അഹല്യയ്ക്ക് തന്റെ തൃക്കാലിന്റെ സ്പർശം കൊണ്ട് മാത്രം ശാപമോക്ഷം നൽകിയത് ശ്രീരാമനാണ്. സീതയെ വിവാഹം കഴിച്ചുകൊണ്ട് അദ്ദേഹം വരികയായിരുന്നു. ആ വഴിയിൽ തടസ്സമായിട്ട് നിന്നത് ആരാണ്, മാർഗ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിന്നത് ആരാണ്, സാക്ഷാൽ പരശുരാമനാണ്. എന്നിട്ടും ആ പരശുരാമനെയും ജയിച്ചവനാണ് ശ്രീരാമൻ. വിരാധനെ വധിച്ചു, ഖരനെ വധിച്ചു, വീരശൂര പരാക്രമിയായ ബാലിയെ വധിച്ചു. ഇതെല്ലാം ചെയ്ത ആരാണ്, ശ്രീരാമനാണ് ചെയ്തത്. ഇനിയും വിഭീഷണന്റെ ആവനാഴിയിൽ ഇനിയും അമ്പുകളുണ്ട്. അടുത്ത കാപ്സ്യൂൾ കൂടി വിഭീഷണന്റെ സംഭാഷണം തുടരും. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
5: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
9: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st ₹25,000, 2nd ₹5,000, 3rd 3,000, 4th 2,000, 5th ₹1,000. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
10: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ മാറി പോവോ?
11: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
10: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
11: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
7: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
12: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
13: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 21. കാശി വിദ്യാപീഠത്തിന് സർവകലാശാല പദവി ലഭിച്ചതും ISRO ഇൻസാറ്റ് 1C വിക്ഷേപിച്ചതും ഭൂമിയിലെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും താഴ്ന്ന താപനില അന്റാർട്ടിക്കയിലെ വോസ്റ്റേക് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയതുമൊക്കെ ഒരു ജൂലൈ 21. ജൂലൈ 21 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 21. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ എഫെസസിലെ ആർത്തെമിസ് ക്ഷേത്രം ഹിസ്റ്റോറിക് സ്റ്റാറ്റസ് എന്ന വ്യക്തി അഗ്നിബാധയിൽ നശിപ്പിച്ചത് BC 356 എന്നീ ദിവസമായിരുന്നു. ജൂലൈ 21 കാശി വിദ്യാപീഠത്തിന് സർവകലാശാല പദവി ലഭിച്ചത്. 9 September ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനായത് 1969 ജൂലൈ 21. 1988 എന്നീ ദിവസമാണ് ISRO ഇൻസാറ്റ് 1C വിക്ഷേപിച്ചത്. നീലം സഞ്ജീവ് റെഡ്ഡി ഇന്ത്യയുടെ 6th രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് 1977 ജൂലൈ 21. ഭൂമിയിലെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും താഴ്ന്ന താപനിലയായ -89.2 degrees Celsius അന്റാർട്ടിക്കയിലെ വോസ്റ്റേക് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയത് 1983 എന്നീ ദിവസമായിരുന്നു. ജെ റൗളിംഗ് എഴുതിയ ഹാരി പോട്ടർ എന്ന പുസ്തകത്തിന്റെ അവസാന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ 11 ദശലക്ഷം കോപ്പികളാണ് വിറ്റത്.

0: 1947 ജൂലൈ 21 ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക അംഗീകരിച്ചത്. ജൂലൈ 21 ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി സിരിമാവോ ബണ്ഡാരനായകി ശ്രീലങ്കയിൽ അധികാരമേറ്റത്.
1: 90.4 അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: അറിവ് നേടാം, ആഘോഷമാക്കാം റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: This is Radio Santanam 90.4 FM. Stay tuned.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വാർത്തകൾ കേൾക്കാം.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മലപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മലപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
0: വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, IT, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ടൂറിസം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി.
3: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
0: ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേരാനുള്ള നോർത്ത് മാസിഡോണിയയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യ സഹകരണത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഏർപ്പെടാനും ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 3 തവണ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
4: ആനുകൂല്യ കുടിശ്ശിക കടന്നത് തീർക്കാനുള്ള ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
0: കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയാബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA പറഞ്ഞു. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരിയുമായി മന്ത്രി ഇന്ന് കോട്ടയത്തെ ബോർഡ് ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
6: റബ്ബർ കൃഷിയെ പഴയകാല പ്രാപ്തിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വിലസ്ഥിരത ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി വനം വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവേളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വിലസ്ഥിരത ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.
0: ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLAമാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T.സിദ്ദിഖ്. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ട്രാവലർ വാഹനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാക്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
7: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company 24/7.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം.

0: ദിനം ക്വാന്തം അവ്യയം വാക്യാനി പശ്യാമഹ. ക്വാന്തം അവ്യയം പ്രയോഗത്തിലുള്ള ചില വരികളെ നമുക്ക് നോക്കാം. പുരുഷ ഖാദിത്വാ ഹസ്തം പ്രക്ഷാളയതി. പുരുഷൻ കഴിച്ചിട്ട് കൈ കഴുകുന്നു. പുരുഷ ഖാദിത്വാ ഹസ്തം പ്രക്ഷാളയതി. പുരുഷൻ കഴിച്ചിട്ട് കൈ കഴുകുന്നു. പുരുഷൻ കഴിച്ചിട്ട് കൈ കഴുകുന്നു. പുരുഷ ഖാദിത്വാ ഹസ്തം പ്രക്ഷാളയതി. സഹ ക്രീഡിത്വാ പാഠം പഠതി. അവൻ കളിച്ചിട്ട് പാഠത്തെ പഠിക്കുന്നു. സഹ ക്രീഡിത്വാ പാഠം പഠതി. അവൻ കളിച്ചിട്ട് പാഠത്തെ പഠിക്കുന്നു. അവൻ കളിച്ചിട്ട് പാഠത്തെ പഠിക്കുന്നു. സഹ ക്രീഡിത്വാ പാഠം പഠതി. അഹം ദന്തധാവനം കൃത്വാ ചായം പിബാമി. ഞാൻ പല്ലു തേച്ചിട്ട് ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ ചായയെ കുടിക്കുന്നു. ചായം. അഹം ദന്തധാവനം കൃത്വാ ചായം പിബാമി. ഞാൻ പല്ലു തേച്ചിട്ട് ചായ കുടിക്കുന്നു. ഞാൻ പല്ലു തേച്ചിട്ട് ചായ കുടിക്കുന്നു. അഹം ദന്തധാവനം കൃത്വാ ചായം പിബാമി. മഹിള ഗീതം ശ്രുത്വാ അനുഗായതി. മഹിള ഗാനം കേട്ടിട്ട് ഏറ്റുപാടുന്നു. മഹിള ഗീതം ശ്രുത്വാ അനുഗായതി. മഹിള ഗാനം കേട്ടിട്ട് ഏറ്റുപാടുന്നു. മഹിള ഗാനം കേട്ടിട്ട് ഏറ്റുപാടുന്നു. മഹിള ഗീതം ശ്രുത്വാ അനുഗായതി. രാമ രാജ്യം ത്യക്ത്വാ വനം ഗതവാൻ. രാമൻ രാജ്യത്തെ ത്യജിച്ചിട്ട് വനത്തിലേക്ക് പോയി. രാമ രാജ്യം ത്യക്ത്വാ വനം ഗതവാൻ. രാമൻ രാജ്യത്തെ ത്യജിച്ചിട്ട് വനത്തിലേക്ക് പോയി. രാമൻ രാജ്യത്തെ ത്യജിച്ചിട്ട് വനത്തിലേക്ക് പോയി. രാമ രാജ്യം ത്യക്ത്വാ വനം ഗതവാൻ. ശങ്കരാചാര്യ ദേവീം ദൃഷ്ട്വാ ശ്ലോകം രചിതവാൻ. ശങ്കരാചാര്യർ ദേവിയെ കണ്ടിട്ട് ശ്ലോകത്തെ രചിച്ചു. ശങ്കരാചാര്യ ദേവീം ദൃഷ്ട്വാ ശ്ലോകം രചിതവാൻ. ശങ്കരാചാര്യർ ദേവിയെ കണ്ടിട്ട് ശ്ലോകത്തെ രചിച്ചു. ശങ്കരാചാര്യർ ദേവിയെ കണ്ടിട്ട് ശ്ലോകത്തെ രചിച്ചു. ശങ്കരാചാര്യ ദേവീം ദൃഷ്ട്വാ ശ്ലോകം രചിതവാൻ. വയം ഭോജനമന്ത്രം ഉക്ത്വാ ഭോജനം കുർമഹ. ഞങ്ങൾ ഭോജനമന്ത്രത്തെ ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുന്നു. വയം ഭോജനമന്ത്രം ഉക്ത്വാ ഭോജനം കുർമഹ. ഞങ്ങൾ ഭോജനമന്ത്രത്തെ ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങൾ ഭോജനമന്ത്രത്തെ ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുന്നു. വയം ഭോജനമന്ത്രം ഉക്ത്വാ ഭോജനം കുർമഹ. ആഞ്ജനേയ ലങ്കാം ഗത്വാ സീതാം ദൃഷ്ടവാൻ. ആഞ്ജനേയൻ ലങ്കയിൽ പോയിട്ട് സീതയെ കണ്ടു. ആഞ്ജനേയ ലങ്കാം ഗത്വാ സീതാം ദൃഷ്ടവാൻ. ആഞ്ജനേയൻ ലങ്കയിൽ പോയിട്ട് സീതയെ കണ്ടു. ആഞ്ജനേയൻ ലങ്കയിൽ പോയിട്ട് സീതയെ കണ്ടു. ആഞ്ജനേയ ലങ്കാം ഗത്വാ സീതാം ദൃഷ്ടവാൻ. സന്യാസി തപഃ കൃത്വാ സത്യം അവഗച്ഛതി. സന്യാസി തപസ്സിനെ ചെയ്ത് സത്യത്തെ മനസ്സിലാക്കുന്നു. സന്യാസി തപഃ കൃത്വാ സത്യം അവഗച്ഛതി. സന്യാസി തപസ്സിനെ ചെയ്ത് സത്യത്തെ മനസ്സിലാക്കുന്നു. സന്യാസി തപഃ കൃത്വാ സത്യം അവഗച്ഛതി. അധികാരി ശിബിരം ആഗത്യ ഭാഷണം കരോതി. ഉദ്യോഗസ്ഥൻ ശിബിരത്തിലേക്ക് വന്നിട്ട് ഭാഷണം ചെയ്യുന്നു. അധികാരി ശിബിരം ആഗത്യ ഭാഷണം കരോതി. ഉദ്യോഗസ്ഥൻ ശിബിരത്തിലേക്ക് വന്നിട്ട് ഭാഷണം ചെയ്യുന്നു. അധികാരി ശിബിരം ആഗത്യ ഭക്ഷണം കരോതി. ശിശു പതിത്വാ രോദനം കരോതി. ശിശു വീണിട്ട് കരയുന്നു. ശിശു പതിത്വാ രോദനം കരോതി. ശിശു വീണിട്ട് കരയുന്നു. ശിശു പതിത്വാ രോദനം കരോതി. വയം മിലിത്വാ കാര്യം കുർമഹ. നമ്മൾ ഒരുമിച്ച് കാര്യത്തെ ചെയ്യാം. വയം മിലിത്വാ കാര്യം കുർമഹ. നമ്മൾ ഒരുമിച്ച് കാര്യത്തെ ചെയ്യാം. വയം മിലിത്വാ കാര്യം കുർമഹ. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരേ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരേ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: പ്രധാന വാർത്തകൾ. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ വിശദമായി. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ്പിയനിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഐ ടി അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
0: മോൾഡോവ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 3 തവണ വീതം നിർത്തിവെക്കേണ്ടി വന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷത്തിനുമിടയിൽ ബഹളം രൂക്ഷമാവുകയായിരുന്നു. മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടുതൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ്. ലോക്സഭയിലെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അനധികൃത മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിനായി മാർഗരേഖ പുറത്തിറക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായും NCB പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി സോണൽ ഓഫീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഗാർഡൻജി മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയം വിദ്യാർത്ഥികളുമായും യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞു. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില മോശമായ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാങ്ചുക്കിനെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്ന് കേന്ദ്രത്തിനുവേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞു. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും ശ്രീ സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ 5,700 കോടിയിലധികം രൂപയുടെ 117 പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ പ്രൊമോഷൻ ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്കായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
3: സ്വദേശ് ദർശൻ 2.0 ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ്, പ്രസാദ്, ധർത്തി ആബ ജൻജാതി ഗ്രാമോത്കർഷ് അഭിയാൻ എന്നീ പദ്ധതികൾക്ക് കീഴിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകി വരുന്നു. സ്വദേശ് ദർശൻ 2.0 കീഴിൽ കേരളത്തിലെ ആലപ്പുഴയിലും പാലക്കാട് മലമ്പുഴയിലും പദ്ധതിക്ക് അനുമതി നൽകി. ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് പരിപാടിയിൽ തിരുവനന്തപുരത്തെ വർക്കലയെയും കണ്ണൂരിലെ തലശ്ശേരിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മൂലധന നിക്ഷേപത്തിനായി കൊല്ലം അഷ്ടമുടിക്കും കോഴിക്കോട് സർഗാലയയ്ക്കും പ്രത്യേകം സഹായം നൽകി വരുന്നു. ലോക്സഭയിലെ ചോദ്യങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടിയിലാണ് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ഇക്കാര്യം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കർഷകരെ വന്യജീവികളിൽ നിന്ന് രക്ഷിക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രതിരോധ മാർഗങ്ങൾ തീർക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിക്കിമിലെ സമർദുഗിൽ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. 11 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ പുറത്തെത്തിച്ചത്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കുന്നത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന, പോലീസ്, അന്യരക്ഷാസേനയടക്കം രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. സംഭവത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഗോവ, മഹാരാഷ്ട്ര, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലിക

0: യുമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി ഹർജിത് സിംഗ് ഗ്രേവാൾ ചുമതലയേറ്റു. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.

പ്രളയത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമ

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: चले जा चले

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: is Radio Santanam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. മെൽവിൻ റോസ് സെബാസ്റ്റിയൻ എഴുതിയ വാശിക്കാരി എന്ന കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ തുടങ്ങട്ടെ. റോസ്മി മോളുടെ പപ്പ അന്ന് വീട്ടിലെത്തിയത് ഒരു ഫ്ലവർ പോട്ടുമായാണ്. ഫ്ലവർ പോട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ സന്തോഷത്താൽ തുള്ളിച്ചാടി. താൻ എത്ര നാളായി പപ്പായോട് ആവശ്യപ്പെട്ടതിന്റെ ഫലമാണ് ഈ ഫ്ലവർ പോട്ട്. അവൾ അതിൽ മുത്തമിട്ട് പറഞ്ഞു, ഞാനിത് ആരെ കൊണ്ടും ഒന്ന് തൊടുവിക്ക പോലും ഇല്ല. ഒരു ദിവസം വൈകുന്നേരം റോസ്മി മോളുടെ വീട്ടിലെ പൂച്ച എലിയെ ഓടിച്ചു കൊണ്ടുവരികയായിരുന്നു. ആ ബഹളത്തിനിടയിൽ പൂച്ച ഫ്ലവർ പോട്ട് തട്ടിയിട്ട് ശബ്ദം കേട്ട് റോസ്മി മോൾ ഓടിയെത്തി. കഷണം കഷണമായി നാല് പാടും ചിതറിത്തെറിച്ചു കിടക്കുന്ന തന്റെ പുന്നാര ഫ്ലവർ പോട്ട് കണ്ട് അവൾ വാവിട്ട് നിലവിളിച്ചു, പൂച്ച, കള്ളിപ്പൂച്ച, ഞാൻ അതിനെ ഇന്ന് തന്നെ തല്ലിക്കൊല്ലും. കരയുന്നതിനിടയിലും അവൾ ദേഷ്യം കൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പപ്പായും മമ്മിയും വന്നു അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒരു ഫലവുമില്ല. അവൾ വീണ്ടും ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് മമ്മിക്കൊരു ബുദ്ധി തോന്നിയത്. അവർ പോയി ഒരു കണ്ണാടി കൊണ്ടുവന്നു. കരയുന്ന റോസ്മി മോളുടെ നേരെ ആ കണ്ണാടി പിടിച്ചു. കണ്ണാടിയിൽ തന്റെ പ്രതിച്ഛായ കണ്ടപ്പോൾ അവൾ കരച്ചിൽ നിർത്തി. എന്നിട്ട് ചോദിച്ചു, മമ്മി മമ്മി, ഇന്ന് രാവിലെ കണ്ണാടി നോക്കിയപ്പോ എന്റെ മുഖം കാണാൻ നല്ല ശേലായിരുന്നല്ലോ, ഇപ്പോ എന്താ ഇങ്ങനെ ചീത്തയായിരിക്കുന്നേ? അതോ, രാവിലെ എന്റെ മോൾ നല്ല കുട്ടിയായിരുന്നപ്പോൾ കണ്ണാടിയിൽ നല്ല രൂപം കണ്ടു. ഇപ്പോൾ പപ്പായും മമ്മിയും പറയുന്നതൊന്നും കേൾക്കാതിരുന്നപ്പോൾ ചീത്തക്കുട്ടിയായി. ആ രൂപമാണ് ഇപ്പോൾ മോൾ കണ്ണാടിയിൽ കാണുന്നത്. മമ്മി അവളെ തന്നോട് ചേർത്ത് നിർത്തിയിട്ട് തുടർന്നു, പപ്പ പറഞ്ഞില്ലേ മോൾക്ക് നാളെ തന്നെ നല്ല ഒരു ഫ്ലവർ പോട്ട് മേടിച്ചു തരാമെന്ന്. ഇനി മോൾ പൂച്ചയോടും ഞങ്ങളോടുമുള്ള ദേഷ്യമെല്ലാം കളഞ്ഞ് ഒന്ന് ചിരിച്ചേ. മോളൊന്നു ചിരിച്ചേ. അവൾ ചിരിച്ചു, പൂമുട്ട് വിരിയും പോലെ ചിരിച്ചു. മമ്മി വീണ്ടും അവളുടെ മുഖത്തിനു മുമ്പിൽ കണ്ണാടി പിടിച്ചു. ആ വാശിക്കാരി തന്റെ സുന്ദരമായ മുഖം കണ്ടു. നല്ല കുട്ടിയായ റോസ്മി മോളുടെ രൂപത്തെ നോക്കി അവൾ പറഞ്ഞു, പപ്പായും മമ്മിയും പറയുന്നതൊക്കെ കേൾക്കുന്ന നല്ല കുട്ടിയായി ഞാനിനി വളർന്നോളാം. മമ്മി അവളുടെ നെറുകയിൽ ചക്കരമുത്തമിട്ടു. കൂട്ടുകാരെ, ഈ കഥ കുഞ്ഞു കഥയാണ്, ഇഷ്ടമായില്ലേ? നാളെ വേറൊരു കഥയുമായിട്ട് എത്താം.

ക്രൈം സ്റ്റോറീസ് അവതരണം റീത ജോർജ്, സാങ്കേതിക സഹായം ശ്യാം ദാസ്. ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശാന്താസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. എസ് ജാനകി ഓർമ്മയാകുമ്പോൾ ഓരോ സംഗീതാസ്വാദകൻ്റെയും മനസ്സിൽ സ്വന്തം വീട്ടിലൊരാൾ വിട പറയുന്ന വേദനയാണ്. നമ്മുടെ ജീവിതവുമായി അത്രമേൽ ഇഴചേർന്ന സംഗീത ജീവിതം അപൂർവമാണ്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ജനനമെങ്കിലും ജാനകിയമ്മ നമുക്ക് അന്യനാട്ടുകാരിയല്ല, സ്വന്തം ദേശക്കാരിയാണ്. അല്ലെങ്കിൽ സംഗീതത്തിന് അത്തരം വേർതിരിവുകളില്ല എന്നതിൻ്റെ സാക്ഷ്യ ജീവിതമാണ്. നാദസ്വര വിദ്വാനായിരുന്ന പൈതി സ്വാമിയുടെ കീഴിൽ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കിയ ഈ ഗായികയ്ക്ക് ശാസ്ത്രീയമായ സംഗീത പഠനം അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഗീതം ആശ്വാസത്തിൽ ഇഴുകി

ചേർന്ന ജീവധാരയായിരുന്നു. അതുകൊണ്ട് തന്നെ പാടിയ ഭാഷകളിലെല്ലാം ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും കൊണ്ട് ജാനകീസ്വരം എക്കാലത്തെയും പ്രിയപ്പെട്ട ശബ്ദമായി. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാന മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയതോടെയാണ് ഈ സംഗീത ജീവിതം ശ്രദ്ധേയയാകുന്നത്. തുടർന്ന് AVM സ്റ്റുഡിയോയിൽ സ്റ്റാഫ് ഗായികയായി. 1957 AVM പ്രൊഡക്ഷൻസിൻ്റെ വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതി റാവുവിൻ്റെ സംഗീത സംവിധാനത്തിൽ ഒരു ഗാനം പാടി സിനിമാ സംഗീത രംഗത്ത് ആദ്യ ചുവടുവെച്ചു. പടം പക്ഷേ പുറത്തു വന്നില്ല. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ തെന്നിന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലും തിളങ്ങി. ഹിന്ദി, സിംഹള, ബംഗാളി, ഒറിയ, സംസ്കൃതം, കൊങ്കിണി, തുളു, ബടക, ജർമ്മൻ തുടങ്ങിയ ഭാഷകളിലും ആ സ്വരമാധുരി പടർന്നു. അനേകായിരം ഗാനങ്ങൾ ആലപിച്ചു. 1957 മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന മലയാള പടത്തിൽ ഇരുൾ മൂടുകയോ എൻ വാഴ്വിൽ എന്ന ദുഃഖഗാനം ആലപിച്ചുകൊണ്ടാണ് മലയാള സിനിമാ ഗാനരംഗത്തെ ജാനകിയുടെ തുടക്കം. വിവിധ ഭാഷകളിലായി 48,000-ത്തിലധികം ഗാനങ്ങളാണ് ജാനകി അമ്മ ആലപിച്ചിട്ടുള്ളത്. മലയാളത്തിൽ തന്നെ 2,000-ത്തിലധികം പാട്ടുകൾ പാടി. കിഞ്ചന വർത്തമാനത്തിൽ 3 പാട്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ എത്ര പ്രയാസമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് 1981 എസ് ജാനകി അമ്മയ്ക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഗാനം ഇപ്പോൾ കേൾക്കാം. ഓപ്പോൾ എന്ന ചിത്രത്തിന്റെ തിരക്കഥ MT വാസുദേവൻ നായരായിരുന്നു രചിച്ചത്. സംവിധാനം നിർവഹിച്ചത് KS സേതുമാധവനും ബാലൻ കെ നായർ, മേനക, ശങ്കരാടി, മാസ്റ്റർ അരവിന്ദ് എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നാം കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് P ഭാസ്കരൻ, സംഗീതം MB ശ്രീനിവാസൻ. ഏറ്റുമാനൂരമ്പലത്തിൽ എഴുന്നള്ളത്ത്.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമ്മുടെ കാതോരം ചേർന്ന് 6 ദശാബ്ദത്തിലേറെയായി സ്നേഹാർദ്രമായി പാടിക്കൊണ്ടിരുന്ന ഏറെ പ്രിയങ്കരമായൊരു ഗാനമാണ് തീർന്നുപോയത്. മലയാളം ഉള്ളിടത്തോളം കാലം മറക്കാനാവാത്ത ഒരാളുടെ വേർപാട്. നമ്മുടെ സന്തോഷത്തിലും വിഷാദത്തിലും ഏകാന്തതയിലും ഭക്തിയിലും സ്വപ്നത്തിലും പ്രണയത്തിലുമൊക്കെ ഒപ്പമുണ്ടായിരുന്ന എസ് ജാനകി എന്ന അഴകുള്ള ഗാനം തീർന്നതിനോളം സങ്കട വാർത്ത സമീപകാലത്തൊന്നും സംഗീത പ്രേമികൾ കേട്ടിട്ടില്ല. ഇനി പൊതുവേദിയിൽ പാടില്ല എന്ന് 9 വർഷം മുമ്പ് പ്രഖ്യാപിച്ച മൈസൂരുവിലെ മാനസ ഗംഗോത്രിയിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത കനിയനഹുണ്ടിയിൽ വിസ്തൃതമായ തൻ്റെ ഗാന സാമ്രാജ്യം ബാക്കിയാക്കി ആ മഹാഗായിക ചിതാഗ്നിയിലേക്ക് യാത്രയായപ്പോൾ പ്രണാമമേകി ആരാധകരുടെ ഹൃദയവിലാപവും ഉണ്ടായിരുന്നു. മൗനത്തിന് പോലും പാടാനാവുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ ജാനകി പാട്ടുകൊണ്ട് അനശ്വരത നേടിയാണ് മരണത്തെ തോൽപ്പിച്ചത്. ഇനി കാലത്തിൻ്റെ കാതിൽ എന്നും ആ സ്വരം ഭദ്രം. 20 ഭാഷകളിൽ എത്രയെത്ര പാട്ടുകൾ! ഓരോ ദക്ഷിണേന്ത്യൻ ഭാഷയും അവരെ സ്വന്തമാക്കി മലയാളത്തെ പോലെ തന്നെ. ജാനകി മലയാളിക്ക് സമ്മാനിച്ച പാട്ടുകൾ കൊണ്ട് കൂടിയാണല്ലോ നമ്മുടെ ജീവിതം ഇത്രമേൽ സുന്ദരമായത്. നമ്മെ ഉണർത്താനും ഉറക്കാനും സങ്കടപ്പെടുത്താനും സാന്ത്വനിപ്പിക്കാനും ഒപ്പമുണ്ടാകാനും ശൂന്യമാക്കാനുമൊക്കെ സാധിക്കുന്ന പാട്ടിൻ്റെ ഇന്ദ്രജാലം അറിയാമായിരുന്നു ജാനകി അമ്മയ്ക്ക്. മനസ്സിൻ്റെ ഏത് ഋതുഭാവത്തിനും ചേരുന്ന ആ പാട്ടുകൾ മലയാളത്തിനായുള്ള ആ ഗായികയുടെ സ്വരാർച്ചനയായിരുന്നു. പല ഭാവങ്ങളിൽ പല നായികമാർക്ക് വേണ്ടി പാടിയ ഗാനങ്ങളായിട്ടും അതെല്ലാം ഒരേ കണ്ഠം കൊണ്ട് ഭാഷയ്ക്കേകിയ പ്രിയ സമ്മാനങ്ങളായിരുന്നു. ശിങ്കാര വയലിനെ ദേവ, സിന്ദൂരപ്പൂവേ, ഇഞ്ചിയിടുപ്പഴുക, മലരെ മൗനമ തുടങ്ങി എത്രയോ ഗാനങ്ങൾ തമിഴിലായിട്ടും അത് നമ്മുടെ കൂടി ആയിത്തീർന്നതിലും അത്ഭുതമില്ല. ജാനകി മലയാളിയാണെന്ന് നാം വിശ്വസിച്ചു പോകാൻ എത്രയെത്ര കാരണങ്ങൾ! പകരം വെക്കാനാവാത്ത മലയാളിത്തമാണ് എസ് ജാനകി സമ്മാനിച്ചത്. എത്രയെത്ര സുന്ദര ഗാനങ്ങൾ! ചിരികൊണ്ടും കരച്ചിൽ കൊണ്ടും പാട്ടിനിടയിൽ വന്നു ചേർന്ന മൗനം കൊണ്ട് പോലും എസ് ജാനകി എത്രയോ പാട്ടുകളെ സ്വരസുന്ദരമാക്കി. അഞ്ജനക്കണ്ണെഴുതി, ഒരു കൊച്ചു സ്വപ്നത്തിൽ, ഗോപുരമുകളിൽ, തളിരിട്ട ഗിനാക്കൾ, ഈ പാട്ടുകൾക്കൊപ്പം ഇതൾ വിടർത്തി നിൽക്കുന്നുണ്ടല്ലോ ഒരിക്കൽ സ്വരം കൊണ്ട് അവർ എന്നേക്കുമായി വിരിയിച്ച സ്വപ്നം കാണുന്ന ആ സൂര്യകാന്തിയും. ജാനകി അമ്മയ്ക്ക് 14 ഗാനങ്ങൾക്കായി 11 കേരള സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായി ലഭിച്ച അവാർഡ് 1970 പുറത്തിറങ്ങിയ സ്ത്രീ എന്ന ചിത്രത്തിലെ ഇന്നലെ നീ ഒരു സുന്ദര രാഗമായി ആ ഗാനത്തിനാണ്. പി ഭാസ്കരനാണ് ഈ ഗാനം രചിച്ചത്. ദക്ഷിണാമൂർത്തി സ്വാമിയാണ് സംഗീതം പകർന്നത്. സ്ത്രീ എന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് പി ഭാസ്കരനായിരുന്നു. സത്യനും മധുവും ശാരദയുമാണ് ഈ ചിത്രത്തിൽ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേൾക്കാം ഇന്നലെ നീ ഒരു സുന്ദര രാഗമായൻ.

0: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് ജാനകി പറഞ്ഞ മറുപടി അഭിമാനത്തോടെ എല്ലാ കാലത്തും നമുക്ക് ഓർമ്മിക്കാനുള്ളത്. എന്തിന്? ഈ ജന്മം തന്നെ ഞാൻ മലയാളിയല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ മിഴിയോരം ഇപ്പോഴും നനഞ്ഞൊഴുകുന്നത്, തേനും വയമ്പും നാവിൽ തൂകുന്ന വാനമ്പാടിയെ നാം കാത്തിരിക്കുന്നത്, വാസന്ത പഞ്ചമി നാളിൽ വരുമെന്ന് കിനാവ് കാണുന്നതും. പാട്ടുള്ള കാലത്തോളം, അത് കേൾക്കാൻ കാതുകളുള്ള കാലത്തോളം എസ് ജാനകി നമുക്കുണ്ടാകും എന്ന് തീർച്ചയാണ്. ലളിത ജീവിതം നയിച്ച എസ് ജാനകി പെരുമാറ്റത്തിലും എളിമ പുലർത്തി. കൂടെ ജോലി ചെയ്ത സംഗീത സംവിധായകർക്കൊക്കെ ആ ഗായിക അത്ഭുതമായപ്പോൾ പുതിയ തലമുറയ്ക്ക് പാഠപുസ്തകമായി, പലർക്കും ഗുരുതുല്യയായി. ശബ്ദം കൊണ്ട് മലയാളി തിരിച്ചറിയുന്ന അപൂർവം പേരിൽ ഒരാളായി മാറി. ആ ശബ്ദത്തിന്റെ ചെറുപ്പം കൊണ്ട് വരും തലമുറയും എസ് ജാനകിയെ അവരിലൊരാളായി കാണും. നേടിയെടുത്ത പുരസ്കാരങ്ങൾക്കെല്ലാം അപ്പുറമാണ് ഗാനാസ്വാദകരുടെ മനസ്സിൽ ഈ ഗായികയ്ക്കുള്ള സ്ഥാനം. എസ് ജാനകിയുടെ ഒരു പാട്ട് മൂളാത്ത ഒരു ദിവസം മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. കിളിനാദത്തിന്റെ മാസ്മരിക വശ്യതയാണ് ജാനകി എന്ന ഗായികയെ മെലഡികളുടെ രാജകുമാരിയാക്കി മാറ്റിയത്. എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങളാണവ. മലയാളികളുടെ ഹൃദയ മുരളികയിൽ ഒരു സുന്ദര രാഗമായി വിരുന്നുവന്ന സ്വരഭംഗിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ ആ പാട്ടും ആ സ്വരവും നാദശലഭങ്ങളായി ഇവിടെ തുടിച്ചുകൊണ്ടിരിക്കും. സംഗീതം ഉള്ളിടത്തോളം കാലം ആ സ്മരണകളും. ലോകമെമ്പാടുമുള്ള മലയാളികളോടൊപ്പം റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനവും എസ് ജാനകിയുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കട്ടെ. ജാനകി അമ്മയ്ക്ക് ലഭിച്ച 11 സംസ്ഥാന അവാർഡുകളിൽ അവസാനത്തേതായിരുന്നു 1984 പുറത്തിറങ്ങിയ കാണാമറയത്ത് എന്ന ചിത്രത്തിലെ കസ്തൂരി മാൻകുരുന്നേ എന്ന ഗാനത്തിന്. ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് പത്മരാജനാണ്, സംവിധാനം ചെയ്തത് IV ശശിയാണ്. മമ്മൂട്ടിയും ശോഭനയും റഹ്മാനും ലാലു അലക്സും സീമയുമാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നാം കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് ബിച്ചു തിരുമല, സംഗീത സംവിധാനം ശ്യാം. നമുക്ക് കേൾക്കാം കസ്തൂരി മാൻകുരുന്നേ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ചുകൊണ്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8848558785 8845585875 എന്ന നമ്പറിൽ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ റിജി ജി.

0: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ RJ ആതിര. ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ കുട്ടിത്താരം ആരാണെന്നല്ലേ, ആ താരത്തിനെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ആ താരം തന്നെ പറയട്ടെ പേരാരാണെന്നൊരു വലിയ കുട്ടി ഗസ്റ്റാണ് ഇന്നത്തെ റേഡിയോ സാന്ത്വനത്തിനൊപ്പം ചേരുന്നത്. അപ്പൊ പേരെന്താണ്? വൈദുവിന്റെ ഫുൾ നെയിം പറഞ്ഞേ.
2: വൈദേഹി
1: സജിത്ത്. എത്ര വയസ്സുണ്ട് വൈദേഹിക്ക്?
2: 3.5 വയസ്സുണ്ടല്ലേ.
1: അപ്പൊ ഇന്നത്തെ റേഡിയോ സാന്ത്വനത്തിലെ ഈ കുട്ടിത്താരം എനിക്ക് തോന്നുന്നു റേഡിയോ സാന്ത്വനത്തിലെ ഏറ്റവും ചെറിയ ഗസ്റ്റാണ്, ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റാണ് വൈദേഹി കുട്ടി. FM സ്റ്റേഷനുകളിൽ തന്നെ ഇത്രയും ചെറിയൊരു താരത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. വൈദേഹി, ഇപ്പൊ എന്ത് തോന്നി ഈ ഒരു സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ? സന്തോഷമാണോ വൈദേഹിക്ക്? ഹാപ്പിയാണോ? ഹാപ്പിയാണല്ലേ. അപ്പൊ വൈദേഹി ഒരു സാധാരണ ഒരു കുട്ടിത്താരം മാത്രമല്ല, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടി ആയിട്ടുള്ള ഒരു താരമാണ് വൈദേഹി സജിത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങളും കുസൃതരമായിട്ടുള്ള ആൻസേഴ്സും ഒക്കെ നമ്മുടെ വൈദേഹിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോ സാധാരണ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ പ്രോഗ്രാം പോലെ അത്ര പ്രൊഫഷണൽ ആയിട്ട് പോകാനുള്ള സാധ്യത ഇതിന് വളരെ കുറവാണ്. കാര്യം കുഞ്ഞു താരമാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞു മിടുക്കിയാണ് ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ സൂപ്പർ താരം എന്ന് പറയുന്നത്. പക്ഷേ കുഞ്ഞു മിടുക്കിയാണെങ്കിലും ഒരുപാട് കഴിവുകൾ കൊണ്ട് നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു മിടുക്കി തന്നെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ മിടുക്കും ഓർമ്മശക്തിയും കൊണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ കൊച്ചു മിടുക്കിയാണ് കൊല്ലം സ്വദേശിനിയായ വൈദേഹി സജിത്ത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഭക്ഷണങ്ങൾ, പഴങ്ങൾ, വാഹനങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ തിരിച്ചറിയുകയും 1 മുതൽ 10 വരെ എണ്ണുകയും അതുപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത ഈ കൊച്ചുമിടുക്കി 2 വയസ്സും 9 മാസവും പ്രായമുള്ളപ്പോഴാണ് IBR അച്ചീവർ എന്ന ബഹുമതി നേടി നമുക്ക് എല്ലാവർക്കും അഭിമാനമായിട്ടുള്ളൊരു നേട്ടത്തിലേക്ക് വൈദേഹി സജിത്ത് എത്തിയത്. അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തിയ ആ കുഞ്ഞുമിടുക്കിയുടെ രസകരമായിട്ടുള്ള ക്യൂട്ട് ക്യൂട്ട് തമാശകളും സംസാരങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം അല്ലേ. വൈദേഹി കുട്ടിക്കാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അറിയാം അല്ലേ. അല്ലേ, അറിയില്ലേ വൈദേഹിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അറിയത്തില്ലേ? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കട്ടെ? ശരി. നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് വൈദു? പിണറായി വിജയൻ. പ്രധാനമന്ത്രി ആരാണ്? മോദി. നമ്മുടെ സംസ്ഥാനം? കേരളമാ. വൈദുക്കുട്ടി ഭയങ്കര സ്മാർട്ടായ അല്ലേ. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. വലിയ ജില്ല ഏതാണപ്പോ?
2: ഇടുക്കി.
1: ഇടുക്കി എന്താ ചെറുതായി പോയത്? പറഞ്ഞപ്പോ ചെറുതായി പോയത് ഇടുക്കി അല്ലേ. ഇടുക്കി. ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ ഏതാണ്? ബാംഗ്ലൂർ. ബാംഗ്ലൂർ അല്ലേ. യെസ്. ദേശീയ പക്ഷി ഏതാണ്?
2: മയിൽ.
1: മയിൽ. മയിൽ എന്ന്? മയിൽ ഇഷ്ടമല്ലേ കുഞ്ഞിന്? ഇഷ്ടാണല്ലേ. നല്ല എന്ത് കളറാ മയിലിനുള്ളത്? ബ്ലൂ കളർ അല്ലേ. നല്ല ഭംഗിയാണല്ലേ ബ്ലൂ ഗ്രീൻ ഒക്കെ ചേർന്ന്. ഫോണില് കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ലേ വൈദു. അപ്പൊ മയിലിന് ദേശീയ പക്ഷിയാണ്, നമ്മുടെ ദേശീയ

0: പക്ഷേ നമ്മുടെ വൈദുവിന് ഭയങ്കര ഇഷ്ടമാണ്. വൈദുവിന് ടി വിയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള പരിപാടി ഏതാ? ഉപ്പുമുളകും. ഉപ്പുമുളകും എന്താ ഇഷ്ടം? എന്താ ഇത്ര അതിൻ്റെ അകത്ത് പാറുവിനെ ഇഷ്ടം അല്ലേ? ആ പാറുക്കുട്ടി നമ്മുടെ വൈദുവിനെ പോലിരിക്കുന്ന ചെറിയൊരു കുട്ടിയാ അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ വലിയ കുട്ടിയാ പാറു. നമ്മുടെ വൈദുവിനെക്കാളും വലിയ ഞാൻ കണ്ടിട്ടുണ്ട്. പാറു വൈദു കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ആ ശരി. അപ്പോ നമ്മുടെ വൈദുക്കുട്ടി ഒരുപാട് കുറെ കളേഴ്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ കണ്ടാൽ മനസ്സിലാവുന്ന 2.5 വയസ്സിലാണ് വൈദു ഇതെല്ലാം മനസ്സിലാക്കി അങ്ങനെ അത്രയും വലിയൊരു അച്ചീവ്മെന്റ് ഒക്കെ കിട്ടിയത്. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അതിനു മുൻപ് നമ്മുടെ വൈദുക്കുട്ടി നല്ലൊരു പാട്ടുകാരി കൂടിയാണ്, നന്നായിട്ട് പാടും. അംഗനവാടിയിൽ പഠിക്കുകയാണെങ്കിൽ കൂടിയും കുറെ പാട്ടുകളും കഥകളും ഒക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാൻ വൈദുക്കുട്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ വൈദു ഒരു അടിപൊളി പാട്ടങ്ങോട്ട് പാടിയേ.
1: പോരാമോ എന്നോടിട്ടും കൂറാമോ എന്നെ കൂറാറില്ലല്ല ഇന്നില്ലൊല്ലി പുക്കാറം കതിയതയമീ തിരിമാറ്റ തന്നോണം.
0: ആഹാ നല്ല രസമുണ്ടല്ലോ. വൈദുവിന് ഈ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ആരാ?
1: അമ്മ.
0: അമ്മ. അമ്മയുടെ പേരെന്താ? അച്ഛനും അമ്മയാണ് വൈദുവിനെ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ അച്ഛന്റെ
1: അമ്മയുടെ
0: അച്ഛനറിഞ്ഞൂടല്ലേ, അമ്മയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? ആ അപ്പൊ വൈദു എന്താണ്? ആ ശരി. അപ്പൊ അമ്മയുടെ അച്ഛന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ വൈദു കേക്കട്ടെ. അമ്മയുടെ പേരെന്താണ്?
1: ഷിബി.
0: ഷിബി. അച്ഛന്റെ പേരെന്താണ്? സജിത്ത്. അപ്പോ ഇവർ രണ്ടുപേരും ആണ് വൈദുവിനെ പാട്ടൊക്കെ പഠിപ്പിച്ച് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ അമ്മ കഥയൊക്കെ പറഞ്ഞു തരുമോ വൈദുവിന്? ഏത് കഥ ഏറ്റവും വൈദുവിന് ഇഷ്ടം? കണ്ണൻ തമ്പി പാട്ടല്ലേ, ആമയുടെ മുയലിന്റെയൊക്കെ കഥ അതൊക്കെ അറിയോ വൈദുവിന്? അറിയോ ആമയും മുയലും ഇങ്ങനെ പന്തയം വെച്ചു? അറിയില്ല. ഇപ്പൊ ഏത് കഥ ഉറങ്ങുന്നതിന് മുമ്പ് വൈദു എന്തോ ചെയ്യുന്ന? പല്ല് തേക്കും. ഗുഡ് ഗേൾ ആണല്ലേ. പിന്നെന്തൊക്കെ ചെയ്യും?
1: കുളിക്കും.
0: ഓ പിന്നെയും ഗുഡ് ഗേൾ. ആ പിന്നെന്തൊക്കെ ചെയ്യും? പിന്നെ കിടന്നുറങ്ങും. ഉറങ്ങും. അപ്പോ നല്ല കുട്ടിയാണ് കേട്ടോ വൈദു, നല്ലൊരു കുട്ടിയാണ്. ചെറിയ കുട്ടിയാണെങ്കിലും പല്ലൊക്കെ ബ്രഷ് ചെയ്തിട്ട് തന്നെ കിടക്കണമെന്ന് നമ്മുടെ ശ്രോതാക്കളോടും നമ്മുടെ കൊച്ചു കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഈ കുഞ്ഞു കൂട്ടുകാരി അല്ലേ. വൈദു രാത്രിയിലൊക്കെ അമ്മയൊക്കെ പറഞ്ഞു തരുന്ന കഥകളൊക്കെ ഇല്ലേ, അപ്പൊ അതില് ഒരു ആനയുടെ കഥ വൈദുവിന് അറിഞ്ഞൂടെ? ആ കഥ ഏതായിരുന്നു വൈദു, എങ്ങനെയായിരുന്നു? അപ്പൊ ഇത് വൈദു ഒരു പാട്ട് പാടിയിരിക്കുകയാണ്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസും കുറെ ആൻസേഴ്സും ഒക്കെ നമ്മുടെ വൈദുവിന് അറിയാന്ന് പറഞ്ഞായിരുന്നു. അപ്പോ നമ്മുടെ ദേശീയ മൃഗം ആരാണ് വൈദു? ദേശീയ മൃഗം
1: കടുവ.
0: കടുവ. കടുവയുടെ സൗണ്ട് എങ്ങനാണ്? എങ്ങനാ സൗണ്ട്? ആ ഒന്നുകൂടെ സൗണ്ട് ഒക്കെ. ആ കണ്ട. അപ്പൊ ആനയുടെ സൗണ്ട് എങ്ങനെ? ആനയുടെ ആനക്ക് സൗണ്ട് ഇല്ലേ? വൈദു ആനയുടെ സൗണ്ട് അറിയോ? ആനയുടെ. ആ അപ്പൊ നമ്മുടെ വൈദുക്കുട്ടി വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ആന്തം എന്താണ്? നാഷണൽ ആന്തം. ആ മിടുക്കി കുട്ടിയാണ് കേട്ടോ വൈദു. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാൻ തോന്നുന്നു. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ ആയിട്ടുള്ള വൈദേഹി സജിത് ആണ് ഇന്നത്തെ കുട്ടിത്താരമായിട്ട് റേഡിയോ സാന്ത്വനത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ വൈദേഹിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പൊ വൈദേഹി ഏതൊരു സർവമായ എന്ന ചിത്രത്തിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ ആ പാട്ടാണോ വൈദേഹി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്ലേ ചെയ്ത് കൊടുക്കേണ്ടത്? ആണോ ആ പാട്ടാണോ? ആ പാട്ട് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യണമെന്നാണ് വൈദേഹി കുട്ടി പറയുന്നത്. ആ മനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഇന്നത്തെ കുട്ടിത്താരം വൈദേഹി സജിതാണ്. അപ്പൊ വൈദേഹിയാണ് ഇന്ന് നമുക്ക് വേണ്ടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല പാട്ടൊക്കെ പാടി രസമായിട്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ ആർജെ ആതിരാണ്. അപ്പൊ വൈദേഹി, നമുക്ക് നമ്മുടെ സർവമായ എന്ന ചിത്രത്തിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ വൈദേഹി തന്നെ പാടി ഇങ്ങനെ ആ പാട്ടൊക്കെ വെള്ളാരം ആ പാട്ട് പാടില്ലേ വൈദേഹി? അപ്പൊ അടുത്തൊരു പാട്ട് വൈദേഹി, ഏത് പാട്ടാണ് വൈദേഹിക്ക് ഏറ്റവും ഇഷ്ടം? ഐ ഗിരിനന്ദിനി. ആ അടിപൊളി പാട്ടാണല്ലോ, ഒന്ന് പാടി. കൊള്ളാലോ, മിടുക്കി കേട്ടോ. വൈദേഹി ഒരു മിടുക്കി കുട്ടിയാണോ? ഐഗിരി നന്ദിനി എന്ന
2: പാട്ടൊക്കെ
1: ഐകിരി നന്ദിനി എന്ന പാട്ടൊക്കെ പാടി നമ്മുടെ വൈദേഹി അടിപൊളിയായിട്ട് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനിരിക്കുകയാണ്. അപ്പൊ അംഗനവാടിയിലാണ് നമ്മുടെ വൈദേഹി പഠിക്കുന്നത്. ആ അപ്പൊ ടീച്ചറിന്റെ പേരെന്താണ്?
2: വൈദേഹി.
1: വൈദേഹി തന്നെയാണ് ടീച്ചറിന്റെ പേര്. ആ എന്താണ് ടീച്ചറിന്റെ പേര്? മൂന്ന് ടീച്ചർമാരുണ്ടല്ലേ, ഭയങ്കര ടീച്ചർമാരല്ലേ നമ്മുടെ വൈദേഹിക്ക് പഠിപ്പിക്കാൻ വേണ്ടിട്ട്. ആ ക്ലാസ്സില് വൈദേഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുട്ടി ആരാണ്? ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് വൈദേഹിയുടെ?
2: അല്ലു.
1: അല്ലു. ആ അപ്പൊ അല്ലുവിന് ഒരു ഹായ് പറഞ്ഞ് നമ്മുടെ റേഡിയോയിലൂടെ. ഹായ് ഹായ്. അപ്പൊ അല്ലു കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ ഇപ്പൊ? അപ്പൊ അല്ലുവിനോട് എന്താണ് പറയാനുള്ളത് നമ്മുടെ വൈദുവിനിപ്പോ? ആ എന്ത് പറയണ ഇപ്പോ? അംഗനവാടി പോകാന്നല്ലേ റെഡി. അപ്പൊ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അംഗനവാടി പോകാൻ വേണ്ടി റെഡി. അത്ര മിടുക്കി കുട്ടിയാണ് വൈദേഹി, എപ്പോഴും പഠിക്കണമെന്നൊരു ചിന്തയുള്ളല്ലേ. ആണോ? ചെറുതായിട്ടൊരു വിശപ്പ് വരുന്നുണ്ടേ. അപ്പൊ വൈദേഹി എനിക്ക് വേണ്ടി എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി
2: തരുന്നത്?
1: അപ്പൊ നമുക്ക് എന്ത് എന്തോ കുഞ്ഞ് ശരിയാക്കാൻ പോകുന്നത്, എന്തുണ്ടാക്കാൻ അറിയാം? മുട്ട പൊരിക്കാൻ അറിയാം. ആ എങ്ങനെയാ മുട്ട പൊരിക്കുന്നത്? എങ്ങനെ, എന്തൊക്കെ വേണം ആദ്യം മുട്ട എടുത്ത്?
2: ആദ്യം മുട്ട എടുക്കും,
1: ഇച്ചിരി ഉപ്പിടും, ലേശം,
2: എന്നിട്ട് കടക്കും,
1: കലക്കും,
2: എന്നിട്ട്
1: സ്റ്റൗ കത്തിക്കും,
2: സ്റ്റൗ ഇല്ലേ,
1: പിന്നെ
2: ഗ്യാസ്
1: ഓൺ ആക്കും. ഓക്കെ ഓക്കെ ഓക്കെ.
2: ഗ്യാസ് ഓൺ ആക്കും, എന്നിട്ട് ചട്ടി വെച്ച് മുട്ട വെച്ചിട്ട് ചിക്കത്തെ തിന്നും.
1: തിന്നും. ആ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പക്ഷെ എനിക്കാണെങ്കിലുണ്ടല്ലോ, ഈ മുട്ട ശരിയാക്കുമ്പോൾ എനിക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഓംലെറ്റ് ചെയ്യുന്ന ഇഷ്ടം. പക്ഷേ വൈദുവിന് അത് ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടമല്ല. അപ്പൊ സാധാരണ നമുക്ക് ചെറുതിലേ തന്നെ ആഗ്രഹമൊക്കെ കാണത്തില്ലേ വൈദേഹി? എന്റെ ആഗ്രഹം എന്താണെന്നറിയോ, ഒരു ടീച്ചർ ആവണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പൊ വൈദേഹി കുട്ടിക്ക് എന്തുവായിരുന്നു ആഗ്രഹം?
2: ഈ ചെറു
1: ഡോക്ടർ ആവണമെന്നാണോ? ശരി. അപ്പൊ ടീച്ചർ ആവുകയാണെങ്കിൽ വൈദേഹി എന്തൊക്കെയായിരിക്കും
2: പഠിപ്പിക്കുന്നത്?
1: ഡോക്ടർ ആയാ മതി. അപ്പൊ ഡോക്ടർ ആവുമ്പോ എന്തൊക്കെയാ നമ്മള് ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിട്ടാണോ വൈദേഹി ഡോക്ടർ ആവുന്നത്? ആണോ? എല്ലാരെ നോക്കാൻ, സുഖമായിട്ട് എല്ലാരും സുഖമായിട്ടിരിക്കാനും രോഗമൊന്നും വരാതെ നല്ലപോലെ മെഡിസിൻ ഒക്കെ കൊടുക്കുക അങ്ങനൊക്കെ അല്ലേ? ആ അപ്പൊ വൈദേഹി നല്ലൊരു ഡോക്ടർ ആവട്ടെ അല്ലേ? അപ്പൊ ഇത് ചെറുതിലേ തന്നെ നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ വൈദേഹി കുട്ടി അത്ര സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കുട്ടിത്താരം എന്ന് പറയുമ്പോൾ തന്നെ ശ്രോതാക്കളിലേക്ക് പറയാണ്, 3.5 വയസ്സുകാരിയാണ് നമ്മുടെ വൈദേഹി കുട്ടി. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയാണ്. 2.5 വയസ്സിലാണ് ആദ്യമായിട്ട് ഈ ഒരു അവാർഡിലേക്ക് കുട്ടി കടന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ വൈദേഹി കുട്ടിയുടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളും ആയിട്ടൊക്കെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: Once again, welcome back to Radio Sandhwanam 90.4 FM. Students, guest of the day, ഇന്നത്തെ കുട്ടിത്താരം വൈദേഹി സജിത് ആണ്. വൈദേഹി സജിത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയാണ്. 2.5 വയസ്സിലാണ് ഈ കുട്ടിത്താരം ഈ ഒരു അവാർഡിലേക്ക് കടന്നത്. അപ്പോൾ വൈദേഹി സജിത്തിൻ്റെ അമ്മയിലേക്ക് ഇതിലേക്ക് എത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് വൈദേഹി ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം.
2: നമസ്കാരം.
1: പേരെന്താണ്?
2: ഷിബി.
1: അതെ. അപ്പൊ ഷിബി, ഈ ഒരു ചെറിയ പ്രായത്തിലെ മോക്ക് ഇങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് കടന്നത്?
2: നമുക്കൊരു 2 വയസ്സ് കഴിഞ്ഞപ്പോ, 2 വയസ്സൊന്ന് കൃത്യമായിട്ട് അങ്ങനെ എനിക്ക് പറയാൻ ഓർമ്മയില്ല. എന്ന് വെച്ചാ ഒരു സംസാരിച്ച് തുടങ്ങി ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നല്ലപോലെ മെമ്മറൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രായം ഉണ്ടല്ലോ, അത് എത്തിയപ്പോഴത്തേക്കിനും നമുക്ക് എന്തിനെങ്കിലും ഇതുപോലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എന്തിനേലും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ ആഡിലും അതുപോലെ തന്നെ ഓരോരുത്തർക്ക് കിട്ടിയത് പേഴ്സണലി അല്ലാത്ത ആൾക്കാർക്ക് കിട്ടി കണ്ടതല്ലാണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ ഇതുപോലെ കൊടുത്ത് കിട്ടിയതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് തിരക്കി, അങ്ങനെ നമ്മൾ അതിലേക്ക് എത്തുമായിരുന്നു.
1: അതെ അല്ലേ. അപ്പൊ എന്തായാലും ഇത് പലർക്കും പല പേരൻസിനും അറിയാതെ, ചിലപ്പോ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ല മെമ്മറി പവർ ആണ്, അപ്പോൾ പല പേരൻസിനും അറിയാത്തത് കൊണ്ട് പലർക്കും ഇങ്ങനെ ഒരു അവസരം നഷ്ടപ്പെട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക്, ശ്രോതാക്കളിലേക്ക് ഒരു വിവരം എന്ന രീതിയിൽ ഷിബിക്ക് എങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു അവാർഡിനെ പറ്റിയും അല്ലെങ്കിൽ എങ്ങനെ ഇതിന്റെ സ്റ്റെപ്പുകൾ എന്നതൊക്കെ?
2: ഓക്കെ. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഭയങ്കര ജീനിയസ് ആണ്. പണ്ടത്തെ ഒരു ജനറേഷൻ പോലെ അല്ല, എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പം നമുക്കിത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നമുക്ക് ആ സൈറ്റിൽ എത്തപ്പെടാൻ പറ്റും. എത്തിക്കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കണം. എന്തിനാണ് കുട്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ, ഇപ്പം അവർക്ക് ഇത്ര ഇത്ര ടാലൻ്റ് ഉണ്ട്, ഇത്ര ഇത്ര കാര്യങ്ങൾ പറയും എന്ന് മിനിമം ഒരു 8 talents ആണ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അത് ചോദിക്കുമ്പം അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അതിനനുസരിച്ച് ഫെർദർ ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കുന്നത് എല്ലാം മെയിൽ വഴിയായിരിക്കും കൂടുതൽ കോൺടാക്ട്സ്. അപ്പം എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്താൽ മതി. പിന്നീട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുക്കണം. ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്.
1: അതെ അല്ലേ. അപ്പം എന്തായാലും ആ വൈദേഹി കുട്ടിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആദ്യം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ചെറുതിലെ തന്നെ ഇങ്ങനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു പവർ മനസ്സിലായത്?
2: അതാ, ഗ്രാസ്പിംഗ് പവർ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ അടുത്ത് അത് ഇങ്ങോട്ട് പറയുകയും ഓർത്ത് വെച്ച് നമ്മൾ പോലും മറന്നു പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ഓർത്ത് വെച്ച് പറയുന്നതൊക്കെ നമുക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാം, എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് കൊടുക്കാം എന്നൊക്കെ തോന്നി നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുത്തത്. പിന്നീട് അതിനുശേഷം നമുക്കിത് കിട്ടിയതിന് ശേഷം ഒരുപാട് പേരൻസ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്, അവർക്കൊക്കെ കിട്ടിയിട്ടുമുണ്ട്.
1: അതെ അല്ലേ. അപ്പൊ നല്ലൊരു കാര്യമാണ് ഷിബി. കാര്യം കുഞ്ഞിന് പല അമ്മമാർക്കും അറിയാത്ത പല കഴിവുകളും കുഞ്ഞുങ്ങളിലുണ്ടല്ലോ, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ മൂവ് ചെയ്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വൈദേഹി കുട്ടിക്ക് 3.5 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടി. അതിന്റെ പിന്നീടുള്ള സെക്ഷൻസും ഒരുപാട് ചലഞ്ചിങ് തന്നെ ആയിരിക്കും. ചെറിയ കുട്ടിയെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പേരൻസ് ആണ് അത്രയും നമ്മൾ എഫേർട്ട് എടുക്കുന്നത്. അപ്പൊ ആ ഒരു റൂട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയ കുഞ്ഞായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരുന്നു, അല്ലോ കേപ്പബിൾ ആയതുകൊണ്ട് തന്നെ ചലഞ്ചിങ് അല്ലാത്തൊരു ഫാക്ടർ ആയിരുന്നു?
2: അല്ല, നമുക്ക് വീഡിയോസ് എടുത്ത് ആണ് അവർക്ക് എവിഡൻസ് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. കാരണം ഒന്നാമതേ കുഞ്ഞാണ്, അപ്പൊ ഒരിടത്ത് ഇരുന്ന് അങ്ങനെ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയുമല്ല. നമ്മൾ പുറകെ നടന്നാണ് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യുകയും എടുക്കുകയും അയക്കുകയും എല്ലാം ചെയ്തിരുന്നത്. അത് ഭയങ്കര ചലഞ്ചിങ് തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ IBR അച്ചീവർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം IBR റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞൊരു വേറൊരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയതിനായിരുന്നു. IBR റെക്കോർഡ് ഹോൾഡേഴ്സിന് നെക്സ്റ്റ് ലെവൽ നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു കഴിവ് നമുക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും IBR എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഇത് നോക്കിയായിരുന്നു, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നെക്സ്റ്റ് ലെവൽ ആണല്ലോ. അപ്പൊ നമ്മളത് നോക്കിയപ്പോഴത്തേക്കിനും നമുക്കത് അവർ മെയിൽ അയച്ചു. വൺസ് നമുക്ക് ഐ ബി ആർ റെക്കോർഡ് ഹോൾഡേഴ്സിന് മാത്രമേ നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പം ആദ്യമേ തന്നെ ഇനി പുതുതായി അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവര് റെക്കോർഡ് ബ്രേക്കിംഗ് ഒരു കഴിവ് കുട്ടിയിൽ കാണുവാണെങ്കിൽ അത് ചെയ്യണം. അതാകുമ്പോഴത്തേക്കിനും നമുക്ക് നെക്സ്റ്റ് ലെവല് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പം വൈദൂന് ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഇത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആദ്യം തൊട്ട് ഐ ബി ആർ റെക്കോർഡ് ഹോൾഡർ പിന്നെ ഏഷ്യ ബുക്ക് അങ്ങനെ അങ്ങനെ കൊടുക്കണം.
1: അതെ അല്ലേ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. കുട്ടിത്താരമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോ നമ്മുടെ ശ്രോതാക്കൾക്ക് പലർക്കും ഒരു സന്തോഷമായി കാണും. പലതും പറയുന്നത് നമുക്ക് വേർഡ്സ് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല. പക്ഷെങ്കിലും ഒരുപാട് കാര്യങ്ങളും സംസാരമായിട്ടൊക്കെ ഇനി തുടർന്നുള്ള പ്രോഗ്രാംസിലൊക്കെ നമ്മുടെ വൈദ്യുക്കുട്ടി നമ്മളോടൊപ്പം ചേരുന്നതാണ്. റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഇന്നത്തെ താരം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ ആയിട്ടുള്ള വൈദേഹി സജിത് ആയിരുന്നു. വൈദേഹി സജിത്തിന്റെ അമ്മയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഷിബി. അപ്പോൾ ഷിബി ഒരു അധ്യാപിക കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ടുള്ള പല പാതകൾക്കും വളരെ സപ്പോർട്ടീവായിട്ട് ഷിബിയും ഷിബിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സജിത്തും കൂടെ ഉണ്ട് അല്ലെ. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള പേരൻസ് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള അതായത് എന്തെങ്കിലും ഒരു ഈ രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ പേരൻസ് അതിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിലൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. വൈദേഹി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയായിട്ടുള്ള വൈദേഹി സജിത്തുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വൈദേഹിയുടെ അമ്മയായിട്ടുള്ള ഷിബി, ഷിബി ഒരു അധ്യാപിക കൂടിയാണ്. അപ്പൊ ഈ ഒരു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ കുട്ടി താരമായിട്ട് വൈദേഹി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ഷിബിക്ക്?
2: ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തന്നതിന്. ആദ്യം തന്നെ ആതിരയോട് എത്ര എങ്ങനെ നന്ദി പറയണ്ടെന്ന് അറിയത്തില്ല. താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർ NM പിള്ളൈ സാർ, സാറിനും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
1: അതെ, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള വർത്താനങ്ങളായിട്ടാണ് നമ്മുടെ വൈദേഹി നമുക്ക് വേണ്ടി കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്ത് പാട്ടും വർത്താനവും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ചെറിയൊരു കുഞ്ഞാണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയുള്ള തുടർന്ന് ഉള്ള പ്രോഗ്രാംസിലൊക്കെ നമ്മുടെ വൈദേഹിയും റേഡിയോ സാന്ത്വനത്തിനൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനോഹരമായിട്ടുള്ള ഈ കുറച്ച് നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ അടുത്ത താരവുമായി എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

പോഡ്കാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ.

കൈ കഴുകുന്നു. പുരുഷൻ കഴിച്ചിട്ട് കൈ കഴുകുന്നു. പുരുഷ ഖാദിത്വാ ഹസ്തം പ്രക്ഷാളയതി. സഹ ക്രീഡിത്വാ പാഠം പഠതി. അവൻ കളിച്ചിട്ട് പാഠത്തെ പഠിക്കുന്നു. സഹ ക്രീഡിത്വാ പാഠം പഠതി. അവൻ കളിച്ചിട്ട് പാഠത്തെ പഠിക്കുന്നു. അവൻ കളിച്ചിട്ട് പാഠത്തെ പഠിക്കുന്നു. സഹ ക്രീഡിത്വാ പാഠം പഠതി. അഹം ദന്തധാവനം കൃത്വാ ചായം പിബാമി. ഞാൻ പല്ലു തേച്ചിട്ട് ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ ചായയെ കുടിക്കുന്നു, ചായം. അഹം ദന്തധാവനം കൃത്വാ ചായം പിബാമി. ഞാൻ പല്ലു തേച്ചിട്ട് ചായ കുടിക്കുന്നു. ഞാൻ പല്ലു തേച്ചിട്ട് ചായ കുടിക്കുന്നു. അഹം ദന്തധാവനം കൃത്വാ ചായം പിബാമി. മഹിള ഗീതം ശ്രുത്വാ അനുഗായതി. മഹിള ഗാനം കേട്ടിട്ട് ഏറ്റുപാടുന്നു. മഹിള ഗീതം ശ്രുത്വാ അനുഗായതി. മഹിള ഗാനം കേട്ടിട്ട് ഏറ്റുപാടുന്നു. മഹിള ഗാനം കേട്ടിട്ട് ഏറ്റുപാടുന്നു. മഹിള ഗീതം ശ്രുത്വാ അനുഗായതി. രാമ രാജ്യം ത്യക്ത്വാ വനം ഗതവാൻ. രാമൻ രാജ്യത്തെ ത്യജിച്ചിട്ട് വനത്തിലേക്ക് പോയി. രാമ രാജ്യം ത്യക്ത്വാ വനം ഗതവാൻ. രാമൻ രാജ്യത്തെ ത്യജിച്ചിട്ട് വനത്തിലേക്ക് പോയി. രാമൻ രാജ്യത്തെ ത്യജിച്ചിട്ട് വനത്തിലേക്ക് പോയി. രാമ രാജ്യം ത്യക്ത്വാ വനം ഗതവാൻ. ശങ്കരാചാര്യ ദേവീം ദൃഷ്ട്വാ ശ്ലോകം രചിതവാൻ. ശങ്കരാചാര്യർ ദേവിയെ കണ്ടിട്ട് ശ്ലോകത്തെ രചിച്ചു. ശങ്കരാചാര്യ ദേവീം ദൃഷ്ട്വാ ശ്ലോകം രചിതവാൻ. ശങ്കരാചാര്യർ ദേവിയെ കണ്ടിട്ട് ശ്ലോകത്തെ രചിച്ചു. ശങ്കരാചാര്യർ ദേവിയെ കണ്ടിട്ട് ശ്ലോകത്തെ രചിച്ചു. ശങ്കരാചാര്യ ദേവീം ദൃഷ്ട്വാ ശ്ലോകം രചിതവാൻ. വയം ഭോജനമന്ത്രം ഉക്ത്വാ ഭോജനം കുർമഹ. ഞങ്ങൾ ഭോജനമന്ത്രത്തെ ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുന്നു. വയം ഭോജനമന്ത്രം ഉക്ത്വാ ഭോജനം കുർമഹ. ഞങ്ങൾ ഭോജനമന്ത്രത്തെ ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങൾ ഭോജനമന്ത്രത്തെ ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുന്നു. വയം ഭോജനമന്ത്രം ഉക്ത്വാ ഭോജനം കുർമഹ. ആഞ്ജനേയ ലങ്കാം ഗത്വാ സീതാം ദൃഷ്ടവാൻ. ആഞ്ജനേയൻ ലങ്കയിൽ പോയിട്ട് സീതയെ കണ്ടു. ആഞ്ജനേയ ലങ്കാം ഗത്വാ സീതാം ദൃഷ്ടവാൻ. ആഞ്ജനേയൻ ലങ്കയിൽ പോയിട്ട് സീതയെ കണ്ടു. ആഞ്ജനേയൻ ലങ്കയിൽ പോയിട്ട് സീതയെ കണ്ടു. ആഞ്ജനേയ ലങ്കാം ഗത്വാ സീതാം ദൃഷ്ടവാൻ. സന്യാസി തപഃ കൃത്വാ സത്യം അവഗച്ഛതി. സന്യാസി തപസ്സിനെ ചെയ്ത് സത്യത്തെ മനസ്സിലാക്കുന്നു. സന്യാസി തപഃ കൃത്വാ സത്യം അവഗച്ഛതി. സന്യാസി തപസ്സിനെ ചെയ്ത് സത്യത്തെ മനസ്സിലാക്കുന്നു. സന്യാസി തപഃ കൃത്വാ സത്യം അവഗച്ഛതി. അധികാരി ശിബിരം ആഗത്യ ഭാഷണം കരോതി. ഉദ്യോഗസ്ഥൻ ശിബിരത്തിലേക്ക് വന്നിട്ട് ഭാഷണം ചെയ്യുന്നു. അധികാരി ശിബിരം ആഗത്യ ഭാഷണം കരോതി. ഉദ്യോഗസ്ഥൻ ശിബിരത്തിലേക്ക് വന്നിട്ട് ഭാഷണം ചെയ്യുന്നു. അധികാരി ശിബിരം ആഗത്യ ഭാഷണം കരോതി. ശിശു പതിത്വാ രോദനം കരോതി. ശിശു വീണിട്ട് കരയുന്നു. ശിശു പതിത്വാ രോദനം കരോതി. ശിശു വീണിട്ട് കരയുന്നു. ശിശു പതിത്വാ രോദനം കരോതി. വയം മിലിത്വാ കാര്യം കുർമഹ. നമ്മൾ ഒരുമിച്ച് കാര്യത്തെ

അദ്ദേഹം വാന്തം അവ്യയം വാക്യാനി പശ്യാമഹ. വാന്തം അവ്യയം പ്രയോഗത്തിലുള്ള ചില വരികളെ നമുക്ക് നോക്കാം. പുരുഷ ഖാദിത്വാ ഹസ്തം പ്രക്ഷാളയതി. പുരുഷൻ കഴിച്ചിട്ട് കൈ കഴുകുന്നു. പുരുഷ ഖാദിത്വാ ഹസ്തം പ്രക്ഷാളയതി. പുരുഷൻ കഴിച്ചിട്ട്

0: ചെയ്യാം. വയം മിലിത്വാ കാര്യം കുർമഹ, നമ്മൾ ഒരുമിച്ച് കാര്യത്തെ ചെയ്യാം. വയം മിലിത്വാ കാര്യം കുർമഹ. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ, ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: അഭിനയ രാജ ഗോകുലബാല കോടി പ്രകാശ വിരഗ നരകശ്രീ രക്ഷകമാല എത്തനേ മുറിനാനേങ്കിച്ചാവേ ഇത്തവണ ആൾക്കൊള്ളായ ചൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധകുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപൈ വിറകം പരികിടുവായ ആയർദ്ദമായ നീവ ആയർദ്ദമായ നീ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഇറാനുമായുള്ള യുദ്ധത്തെ തുടർന്ന് മേഖലയിലുണ്ടായ ശക്തമായ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വിദേശത്ത് താമസിക്കുന്നതും യാത്ര ചെയ്യുന്നതുമായ എല്ലാ US പൗരന്മാർക്കും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അപൂർവമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അമേരിക്കക്കാർ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് ഈ നടപടി. ശനിയാഴ്ച പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ വിദേശത്തുള്ള അമേരിക്കൻ പൗരന്മാരോട് അതീവ ജാഗ്രത പാലിക്കാനും പ്രാദേശിക സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലും അതിനു പുറത്തുമുള്ള US നയതന്ത്ര കാര്യാലയങ്ങൾ ആക്രമണ ലക്ഷ്യമായിട്ടുണ്ടെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. മുൻ US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡിന്റെ സഹോദരൻ ബദാർത്തി ഗബ്ബാർഡിനെതിരെ ഹവായിയിലെ ഹൊണോലുലു പോലീസ് കേസെടുത്തു. വൈകീകിയിലെ ഒരു ഹോട്ടൽ സ്വിമ്മിംഗ് പൂളിന് സമീപം വെച്ച് 9 വയസ്സുകാരനടക്കമുള്ള കുട്ടികൾക്ക് മിഠായിയും പണവും വാഗ്ദാനം ചെയ്ത് തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്താൻ ശ്രമിച്ചു എന്ന ആരോപണത്തിലാണ് നടപടി. ന്യൂയോർക്ക് സിറ്റി കൌൺസിൽ അടുത്തിടെ അംഗീകരിച്ച ശമ്പള വർധനവ് താൻ സ്വീകരിക്കില്ലെന്ന് മേയർ സിഹ്രാൻ മന്ദാനി വ്യക്തമാക്കി. മേയറുടെ ശമ്പളം കൂട്ടുന്നത് ന്യൂയോർക്കുകാരുടെ മുൻഗണനയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മേയർക്ക് വരുമാനം കുറവാണെന്ന് ന്യൂയോർക്കിൽ ആരും പരാതിപ്പെട്ടിട്ടില്ല എന്ന് മമ്താനി ചൂണ്ടിക്കാട്ടി. തനിക്കായി മാറ്റിവെച്ച ഈ തുക സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന നഗരവാസികളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്തരിച്ച US സെനറ്റർ ലിൻസി ഗ്രഹാമിന്റെ സഹോദരിയും നിലവിലെ ഇടക്കാല സെനറ്ററുമായ ഡാർലിൻ ഗ്രഹാം തന്റെ സഹോദരന്റെ സൗത്ത് കരോലിനയിലെ സീറ്റിലേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് അവർ സ്ഥിരീകരിച്ചത്. സഹോദരന്റെ വിയോഗത്തെ തുടർന്ന് താൽക്കാലികമായാണ് ഡാർലിൻ ഗ്രഹാമിനെ കഴിഞ്ഞയാഴ്ച സെനറ്ററായി നിയമിച്ചത്. എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് പൂർണ്ണ കാലാവധിയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. August 11 സൗത്ത് കരോലിനയിലെ റിപ്പബ്ലിക്കൻ പ്രൈമറി പോളിംഗ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പത്രികാ സമർപ്പണം ചൊവ്വാഴ്ച ആരംഭിക്കും. ജനസേവനത്തിന്റെയും ലാളിത്യത്തിന്റെയും കരുതലിന്റെയും മഹത്തായ മാതൃകയായിരുന്ന മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് IOC കേരള ചാപ്റ്റർ ലിവർപൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും സ്മൃതി സംഗമവും സംഘടിപ്പിച്ചു. ചരമറിയിപ്പുകൾ. കോട്ടയം നാട്ടകം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപിക പാക്കിൽ പാർവതി വിലാസം വാര്യത്ത് എം പാർക്കുട്ടിയമ്മ അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ചങ്ങനാശ്ശേരി SB കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പൽ കൊച്ചുതറയിൽ റിട്ടയർഡ് പ്രൊഫസർ KJ ജോസഫ് അന്തരിച്ചു. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. മുണ്ടക്കയം പുഞ്ചവേൽ പുളിക്കത്തടത്തിൽ വർക്കി എബ്രഹാം അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

അവരെ ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് വലിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴാണ് ആ കളത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമുണ്ടാവും.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുണ്ടക മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.